0: layered security arrangements for Amarnath Yatra, reports the Asian Age. An editorial in Hindustan Times states how SAARC offers India what other forums cannot. It empowers Delhi amidst global turmoil with no guarantee needed from any external actor in setting the terms of the organization. In an extraordinary arrangement, NEET paper setters to be in lockdown till re-exam, no phone, net, team housed at secret location, says the Times of India. The Economic Times states, lay old town to get heritage makeover to enhance infrastructure and improved public amenities. The Indian Express quoting the government says, despite second price revision of LPG gas cylinder since crisis in West Asia, oil marketing companies are still losing 700 rupees. And finally, in a historic first for Punjab, celebrated music composer and singer A.R. Rahman delivered a live performance at the Attari border on Sunday, paying tribute to the border security force through a stirring rendition of his patriotic song, Jai Ho, notes the Tribune. And with that, it's back to you, Anuja.
1: Thank you, Renu. And now before we end the bulletin, the headlines once again. West Bengal set to become 36th state or union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana. National Testing Agency releases exam city intimation slip for NEET UG 2026 re-examination scheduled to be held on the 21st of June. Lok Sabha Speaker Om Birla to inaugurate Commonwealth Parliamentary Association India Region Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title. And with that, we end the morning news. Have
2: Akashvani.
3: Novel Sanjaram.
4: Uru Bedia Novel. സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഗോപികുറുപ്പിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. വളരെ വേഗത്തിലാണ് അയാൾ ഒരാദ്യവസാനക്കാരനായത്. കീചകൻ, അഴകിയ രാവണൻ, ശിശുപാലൻ, അർജുനൻ എന്നിങ്ങനെ അയാളുടെ വേഷങ്ങൾ പ്രസിദ്ധി ആർജിച്ചു. നളന്റെ വേഷം ആ പ്രസിദ്ധിക്ക് കിരീടം ചൂടിക്കുന്നതായിരുന്നു. ആളുകൾ അയാളെ നളൻകുറുപ്പ് എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കഥകളി ഉണ്ടെന്ന് കേട്ടാൽ സഹൃദയന്മാർ ചോദിക്കാറുണ്ട്, ഗോപിയുടെ നളനില്ലേ? മറ്റാരെപ്പോലെയും ആയിരുന്നില്ല ആ നടൻ. അറിഞ്ഞോ അറിയാതെയോ സ്വന്തമായി ഒരു ചിട്ട വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു. എന്റെയും വല്യമാമന്റെയും മാതിരിയല്ല ഗോപി, കാരണവർ പറയാറുണ്ട്. അവന്റെ മനോധർമ്മത്തിന് അതിരില്ല, കാണികളും അഭിനന്ദിച്ചു. തറവാടിന്റെ പുണ്യം നശിച്ചില്ലായിരിക്കും, എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം, കാരണവർ നെടുവീർപ്പിട്ടു. ഗോപികുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരം ഉപാസന തന്നെയായിരുന്നു. മറ്റൊന്നിനെ പറ്റിയും അയാൾ ചിന്തിച്ചില്ല. മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു താനും. ആറുമാസത്തേക്ക് ഊണ് കഴിക്കാനുള്ള നെല്ല് കിട്ടാവുന്ന നിലം ആ തറവാട്ടേക്കുണ്ട്. കോവിലകത്ത് നിന്ന് ചാർത്തിക്കൊടുത്തതാണ്. അതിൻ്റെ മിച്ചവാരം എത്രയാണെന്ന് പോലും ഗോപികുറുപ്പിന് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളെപ്പറ്റി അയാൾ മനസ്സ് മുഷിയാറില്ല. വല്ലവരും ചോദിച്ചാൽ ഉടനെ വരുന്ന മറുപടി ഇതാണ്, അമ്മാമനോടോ ഏട്ടനോടോ മറ്റോ ചോദിക്കൂ. വരുമാനമുള്ള തൊഴിലല്ല. എല്ലാവർക്കും കൂടി കിട്ടുന്ന അരങ്ങുപണം 10 or 12 ഊർപ്പികയാണ്. അതും കളിയുള്ള ദിവസങ്ങളിൽ. ഊണും ക്ഷൗരവും തേച്ചുകുളിയും സൗജന്യം. ചിലപ്പോൾ പ്രമാണപ്പെട്ടവർ പ്രസാദിച്ച് ഒരു ഓണപ്പുടവ കൂടി കൊടുത്തുവെന്ന് വരും. ഒരായുഷ്കാലം മുഴുവനും ഇതിനുവേണ്ടി പണയപ്പെടുത്തുകയാണ്. പക്ഷേ ഗോപികുറുപ്പിനെ അത്തരം ആലോചനകൾ അലട്ടിയതേയില്ല. അയാളുടെ ഞരമ്പുകളിൽ നിറയെ താളമാണ്, ഹൃദയത്തിൽ നിറയെ ഭാവങ്ങളും. ആവിഷ്കരിക്കുക, കൂടുതൽ മധുരമായി, കൂടുതൽ പൂർണ്ണമായി ആവിഷ്കരിക്കുക, അതായിരുന്നു വീറ്. ഓരോ അരങ്ങ് കഴിയുമ്പോഴും ഗോപിയുടെ നളൻ, ഗോപിയുടെ കീചകൻ എന്ന പ്രശംസാവചനങ്ങളിൽ ഹൃദയം നിറയുന്നതായി തോന്നി. ജീവിതം പതയുകയും ലഹരി ഉൾക്കൊള്ളുകയുമായിരുന്നു. പുറമേ നിശബ്ദമാണെങ്കിലും അയാളുടെ ഹൃദയം കൂവിയാർത്തു. അസൽ ഭേഷ്! അങ്ങനെ വിജയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ചുറ്റിയടിക്കുമ്പോഴാണ് യക്ഷികാക്കുന്ന ഒരു പൊയ്കയിലെ പൂമണമെന്ന പോലെ ആ മധുര ദർശനത്താൽ ആകൃഷ്ടനായത്. ഇടവഴിയിലൂടെ തിരക്കിട്ടു പോവുകയായിരുന്ന അയാളുടെ കരളിലേക്ക് ഒരു പ്രണയം പാഞ്ഞുകയറി. ലക്ഷ്മിക്കുട്ടിയുടെ മധുരമായ കണ്ഠത്തിലൂടെ "കളി അസലായി" എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞരമ്പിലാകെ ഒരു ഇക്കിളി പാറിപ്പറന്നു. പതുക്കെ പതുക്കെ അത് ഹൃദയത്തിൽ ചെന്ന് കൂടുകൂട്ടുകയും ചെയ്തു. എന്തോ ഒരു സുഖം, ഒരു ലഹരി. അത് കൂടുതൽ ചന്തത്തിൽ ചൊല്ലിയടിച്ചു, കൂടുതൽ ഭംഗിയിൽ ഭാവാവിഷ്കരണം ചെയ്യിച്ചു. ആയിരം ആളുകളുള്ള സദസ്സിൽ വെച്ച് ചൊല്ലിയാടുമ്പോഴും ഒരാളുടെ മുമ്പിൽ മാത്രമാണ് ചൊല്ലിയാടുന്നതെന്ന് തോന്നി. ഓരോ കലാശത്തിലും സദസ്സിൽ നിന്ന് രണ്ട് നീലശംഖുപുഷ്പങ്ങൾ തൻ്റെ പാദങ്ങളിലേക്ക് വന്നു വീഴുന്നതു മാത്രം അയാൾ കണ്ടു. അതാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്, അത് അയാൾക്ക് കിട്ടുകയും ചെയ്തു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇപ്പോൾ നാട്ടിലെങ്ങും ചക്ക മയമാണ്. നാട്ടുമ്പുറത്ത് ഏറെ വില കിട്ടാത്ത ചക്കയ്ക്ക് നഗരത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഔഷധ ഗുണമേറിയ ചക്ക വറ്റലായി പാക്കറ്റിലായാൽ പിന്നെ ചക്ക ഗരിമയെപ്പറ്റി പിന്നെ പറയുകയും വേണ്ട. ഇന്ന് സ്മൃതിമധുരത്തിൽ പ്ലാവും ചക്കയും സൂചകമായി വരുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സന്നിധാനത്തിനും ആർ ജെ നിമ്മിയും പാടിയത്. ഗാനരചന അൻവർ അലി, സംഗീത സംവിധാനം സയനോര ഫിലിപ്പ്. ചിത്രം കുട്ടൻ പിള്ളയുടെ ശിവരാത്രികൾ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: വാഴപ്പള്ളി TS സതീഷ് കുമാർ എഴുതി, സംഗീതം നൽകി, പാടിയ ഗാനം ചിത്രം മധുര മനോഹര മോഹം.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ശബ്ദ സൗകുമാര്യം യോഗയിലൂടെ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ. ആദ്യ ശബ്ദം ഓംകാരമാണെന്ന് വേദങ്ങൾ. പ്രപഞ്ച സൃഷ്ടി നടന്നത് മഹാവിസ്ഫോടനത്തിലൂടെയാണ് ആധുനിക ശാസ്ത്രം. ഏതു തന്നെയായാലും ശബ്ദം, സംസാരം, ആശയവിനിമയം ഇവയെല്ലാം തന്നെ പ്രകൃതിയുടെ അനുഗ്രഹമാണ്. പ്രകൃതിക്ക് ഒരു താളമുണ്ട്, പ്രപഞ്ച ബോധമുണ്ട്. എല്ലാ കലാകാരന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് ഗായകർ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗായകർക്കും ശബ്ദത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന മറ്റ് കലാകാരന്മാർക്കും ഗുണപ്രദമായ കോകിലാസനത്തെ പറ്റിയാണ്. വപു കൃഷ്യത്വം വദനേ പ്രസന്നതേ ആരോഗത ബിന്ദു ജയോഗ്നി ദീപനം നാദസ്ഫുടത്വം നയനേഷു നിർമ്മലെ എന്ന് തുടങ്ങുന്ന ഹഠയോഗ പ്രതിഭയിലെ ഈ വചനം ശബ്ദത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ശബ്ദ സൗകുമാര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണ് കോകിലാസനം. കോകിലം എന്നാൽ കുയിൽ. പ്രകൃതിയുടെ അനുഗ്രഹീത പാട്ടുകാരാണ് കുയിൽ. കുയിൽനാദം കേൾക്കാത്തവരായി ആരുമില്ല. ഒരു സംഗീത പ്രതിഭയെ സംബന്ധിച്ച് ശബ്ദ സൗകുമാര്യം

0: വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കമിഴ്ന്ന് കിടക്കുക, രണ്ട് കൈയും ശരീരത്തിന്റെ ഇരുവശത്ത് കൊണ്ടുവന്ന് പുഷപ്പ് എടുക്കുന്നത് പോലെ ശരീരം കൈയുടെയും കാലിന്റെ വിരലിന്റെയും ബലത്തിൽ ഉയർത്തുക. ആ നില തുടരുക. പതുക്കെ തല മുന്നോട്ട് നിലത്തിന് സമാന്തരമായി നീട്ടുക. നോട്ടം നേരെയാവട്ടെ. ശ്വാസം ഹോൾഡ് ചെയ്യുക. കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ട് പൂർവ്വസ്ഥിതിയിലാവുക. 3-4 തവണ ഇത് ആവർത്തിക്കുക. തുടർന്ന് വിശ്രമിക്കുക. എന്താണ് കോകിലാസനത്തിന്റെ ഗുണങ്ങൾ? കഴുത്തിലെ മാംസപേശികൾക്ക് ബലം ലഭിക്കുന്നു. തൈറോയ്ഡ് രോഗികൾക്ക് ഗുണപ്രദമാകുന്നു. ശബ്ദ സൗകുമാര്യം വർദ്ധിക്കുന്നു. ഗായകർക്ക് ഗുണം ചെയ്യുന്നു. ഇവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ശരീരം ഉയർത്തുമ്പോൾ കൈക്കും കാലിനും നല്ല ബലം കൊടുത്ത് ഉയർത്തണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ജാലന്തര ബന്ധ കൂടി നമുക്ക് പരിശീലിക്കാം. എപ്രകാരമാണ് ജാലന്തര ബന്ധ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിവർന്നിരിക്കുക. ശ്വാസം എടുത്ത് തല മുന്നോട്ട് കുനിച്ച് താടി നെഞ്ചിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. എന്നിട്ട് ശ്വാസം വിട്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഇതും ശബ്ദത്തിന്റെ സൗകുമാര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം. ആരോഗ്യമുള്ള ജീവിതം ആയുസ്സുള്ള കാലത്തോളം എന്ന രീതിയിൽ പഴഞ്ചൊല്ലിനെ സൂചിപ്പിച്ചുകൊണ്ട് യോഗ ജീവിതം നമുക്ക് നയിക്കാം.
1: ശബ്ദ സൗകുമാര്യം യോഗയിലൂടെ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.

0: മുഹബത്ത് ഇഷ്ടമാണെങ്കില് ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ് ഈ ഗാനം. ഗാനത്തിൻ്റെ സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം വെള്ളാനകളുടെ നാട്.

എം ജെ ശിവകുമാർ പാടിയ മറ്റൊരു ഗാനം, രവീന്ദ്രൻ്റെ സംഗീതം, ചിത്രം ചൊല്ലിയാട്ടം, ശാരദ നീരദ ഹൃദയാകാശം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിൽ കേൾക്കാം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രക്ഷാകർത്തൃത്വം വരും തലമുറയെ വാർത്തെടുക്കും.

0: തലമുറയെ വാർത്തെടുക്കുന്ന മഹത്തായ പ്രക്രിയയാണ് രക്ഷാകർത്തൃത്വം അഥവാ പാരന്റിംഗ്. എന്നാൽ അത് സങ്കീർണവും ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള ശാരീരിക, മാനസിക, ബൗദ്ധിക, സാമൂഹികമായ വികാസം മാതാപിതാക്കളിലൂടെയാണ്, രക്ഷാകർത്താക്കളുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ വളരേണ്ടത്. അല്ലാത്ത പക്ഷം അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടായേക്കാം. വളർത്തേണ്ട വിധത്തിൽ വളർത്തിയില്ലെങ്കിൽ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യേണ്ട കടമകളെ കൂടി അറിഞ്ഞിരിക്കേണ്ടതുമാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. കുടുംബത്തിലെ താളം തെറ്റലുകൾ എല്ലാ അംഗങ്ങളെയും ബാധിക്കുന്നതാണ്. കുട്ടികളെ തങ്ങളുടെ ശിക്ഷണത്തിൽ വളർത്തുക എന്നത് അടിച്ചമർത്തലായിരിക്കരുത്, കരുതലോടെയുള്ള നിയന്ത്രണമായിരിക്കണം. മനുഷ്യൻ കുടുംബം എന്ന സംവിധാനത്തിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ പാരന്റിംഗ് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് അംഗീകൃത പരിശീലകരുടെ പരിശീലകനും മെന്ററുമായ ശ്രീ രാജിലൻ MC.
1: പക്ഷിമൃഗാദികൾ മുതൽ മനുഷ്യൻ വരെയുള്ള ജീവജാലങ്ങളിൽ പാരന്റിംഗ് ജൈവികമായ ഒരു പ്രക്രിയയാണ്. മനുഷ്യൻ കുടുംബം എന്ന സംവിധാനത്തിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ പാരന്റിംഗ് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു. വിവിധ തലമുറകളിലെ സ്വഭാവ സവിശേഷതകൾ, ജീവിത രീതികൾ, തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ തമ്മിൽ ചേർന്നുള്ള ജനറേഷണൽ സ്റ്റഡീസ് തലമുറകളെ അവരുടെ സ്വഭാവ സവിശേഷതകളുടെയും ജീവിത രീതികളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായി തിരിച്ചിട്ടുണ്ട്. സൈലന്റ് ജനറേഷൻ മുതൽ ജനറേഷൻ ബീറ്റ വരെ എത്തി നിൽക്കുന്നു ആ തലമുറ വിഭജനം. അതിൽ ജനറേഷൻ X, Y തുടങ്ങിയവർ രക്ഷിതാക്കളായും Z, ആൽഫ, ബീറ്റ എന്നിവർ മക്കളായും എത്തുന്ന ഒരു സാമൂഹിക ജീവിതത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജനറേഷൻ X Y കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ 4 ഇരട്ടിയിൽ അധികം വേഗതയിലാണ് ജനറേഷൻ Z ആൽഫയുടെയും ബീറ്റയുടെയും കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ലോക ജീവിതക്രമത്തിലും ശാസ്ത്ര വിഷയങ്ങളിലും സാങ്കേതിക വിദ്യയുടെ അതിവേഗതയിലുള്ള കുതിച്ചുചാട്ടത്തിലും ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളതിനേക്കാൾ ജനറേഷൻ ബ്രേക്കായും ജനറേഷൻ സ്ട്രെസ്സായും മാറിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ രക്ഷകർത്താക്കൾ തങ്ങളുടെ മേൽ വിജയകരമായി ഉപയോഗിച്ച രക്ഷാകർത്തൃത്വ ശൈലിയാണ് ജനറേഷൻ X Y മാതൃകയായി ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ വിജയകരമായി ഉപയോഗിച്ച സ്ട്രാറ്റജി മറ്റൊരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളുടെ കുട്ടികൾ അതിവേഗതയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും കഴിവുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് അവരുമായി സംവേദനം നടത്തുമ്പോൾ പഴയ തലമുറ ഉപയോഗിച്ച എല്ലാ സ്ട്രാറ്റജികളും വിജയകരമായി ഉപയോഗിക്കാൻ കഴിയില്ല. അതിൽ കടുത്ത നിയന്ത്രണങ്ങൾ, അതിർവരമ്പുകളുടെ ലക്ഷ്മണരേഖകൾ വരയ്ക്കൽ, തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കലുകൾ എന്നിവയ്ക്കു പകരം കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന് കുട്ടികളുടെ വ്യക്തിത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ അഭിപ്രായ സമന്വയത്തിലൂടെ തീരുമാനങ്ങളിൽ എത്തുകയും കുട്ടികളെ കൂടുതൽ പരിഗണനയിൽ എടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 2 രക്ഷകർത്താക്കളും അച്ഛനും അമ്മയും തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരും രക്ഷകർത്താക്കളിൽ ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഒരാളായി മാറുകയും വീടുകൾക്കുള്ളിൽ കുട്ടികളുടെ എണ്ണം പരമാവധി 2 കുറയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിതക്രമത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ആ സാമൂഹിക ജീവിതക്രമത്തിൽ മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിനിഷ്ഠമായി മാറിയ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ മികച്ച പൗരന്മാരായി, മികച്ച വ്യക്തികളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം എന്നതിന് രക്ഷിതാക്കൾക്ക് അറിവ് പകർന്നു നൽകേണ്ടതും പരിശീലനം നൽകേണ്ടതും അനിവാര്യമാണ്.
0: രക്ഷാകർത്താക്കൾ സ്വയം മാതൃകയാവുക എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ ചില രക്ഷാകർത്താക്കളെങ്കിലും സ്വന്തം താൽപര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളോട് അതിക്രൂരമായി പെരുമാറുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനാകില്ല. കുട്ടികൾ രക്ഷാകർത്താക്കളെയാണ് ആദ്യത്തെ റോൾ മോഡലായി കാണുന്നത്. അതിനാൽ കുട്ടികളുടെ മുന്നിൽ വെച്ചുള്ള ഓരോ പ്രവൃത്തിയും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളിൽ നാം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുമാണ്. മറ്റ് ജോലി തിരക്കുകൾക്കിടയിലും കുട്ടികളെ കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലെ PTA യോഗങ്ങളിൽ രക്ഷാകർത്താക്കൾ നിർബന്ധമായും പങ്കെടുക്കേണ്ടതും തന്റെ കുട്ടികളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുമാണ്. മറ്റു കുട്ടികളുടെ മുന്നിൽ വച്ചും മറ്റ് വ്യക്തികളുടെ മുന്നിൽ വച്ചുമെല്ലാം കുട്ടികളെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ പറയുന്നത് ഉചിതമായിരിക്കുകയില്ല. ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായി തന്റെ മക്കളെ താരതമ്യം ചെയ്യാനും പാടില്ല. കാരണം കുട്ടികൾ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവുണ്ടാകും.

0: ചൈൽഡ് കൗൺസിലറും സൈക്കോളജിസ്റ്റും മുൻ അധ്യാപികയുമായ ഡോക്ടർ സിന്ധു ബി കെ.
1: കുട്ടികളെയും മാതാപിതാക്കളെയും ദിവസവും കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് പഠന സമ്മർദ്ദം മാത്രമല്ല, ഒറ്റപ്പെടൽ, ഭയം, താരതമ്യം, ആത്മവിശ്വാസക്കുറവ്, അംഗീകാരം നേടാനുള്ള അമിതമായ ആഗ്രഹം, ഇതെല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ പലപ്പോഴും അത് അവർ തുറന്നു പറയുന്നില്ല. ചില കുട്ടികൾ നിശബ്ദരാകും, ചിലർ ദേഷ്യപ്പെടും, ചിലർ മൊബൈലിലേക്കോ ഒറ്റപ്പെടലിലേക്കോ മാറും. അവരുടെ ഈ പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ പറയാതെ കിടക്കുന്ന വികാരങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ രക്ഷാകർത്തൃത്വം എന്നത് കുട്ടികളെ വളർത്തുക മാത്രമല്ല, അവരുടെ മനസ്സ് വായിക്കാൻ പഠിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് പൂർണതയുള്ള മാതാപിതാക്കളെ അല്ല, അവരെ കേൾക്കുന്ന മാതാപിതാക്കളെയാണ്. പല വീടുകളിലും മാർക്ക് എത്ര കിട്ടി എന്ന ചോദ്യമാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷേ ഒരു കുഞ്ഞിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിനക്ക് സുഖമാണോ, എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഓർക്കുക, കുട്ടികളുടെ ആത്മവിശ്വാസം വീട്ടിലെ വാക്കുകളിൽ നിന്നാണ് വളരുന്നത്. നിനക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നൊരു വാക്ക് ഒരു കുഞ്ഞിന്റെ മനസ്സിനെ വർഷങ്ങളോളം മുറിവേൽപ്പിക്കാം. അതുപോലെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക് അവരുടെ ജീവിതം മാറ്റാനും കഴിയും. ഇന്ന് പല കുട്ടികളും താരതമ്യങ്ങളുടെ ഭാരത്തിൽ തളരുന്നു. അവളുടെ മകൻ റാങ്ക് നേടി, അവൻ വളരെ സ്മാർട്ടാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കഴിവുകൾ കാണാതെ പോകുന്ന കുട്ടികൾ ഉണ്ടാകുന്നു. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്, എല്ലാ പൂക്കളും ഒരേ സമയത്ത് വിരിയില്ലല്ലോ. അതുപോലെ ഓരോ കുട്ടിക്കും അവരുടേതായ സമയം ഉണ്ട്. ചില മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് പറയാൻ പോലും ഭയമുള്ള സാഹചര്യം. ചിലർ വളരെ പെർമിസീവ്, എന്തും അനുവദിക്കുന്ന രീതിയിൽ. ചിലർ കുട്ടികളെ അധികം ശ്രദ്ധിക്കാതെ തിരക്കുകളിൽ മാത്രം ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ ഏറ്റവും ആരോഗ്യകരമായ പേരന്റിംഗ് എന്ന് പറയുന്നത് സ്നേഹവും ശാസനയും ഒരുപോലെ ചേർന്ന പേരന്റിംഗ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ആശങ്ക കൂടിയുണ്ട്, മയക്കുമരുന്നുകളുടെ ദുരുപയോഗം. പലപ്പോഴും കൗതുകം കൊണ്ടോ പിയർ പ്രഷർ, ഒറ്റപ്പെടൽ കൊണ്ടോ കുട്ടികൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ മാതാപിതാക്കൾ വെറും നിയന്ത്രിക്കുന്നവരായി മാത്രം നിൽക്കരുത്, റോൾ മോഡലാകണം. വീട്ടിൽ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുന്ന മാതാപിതാക്കൾ, സമ്മർദ്ദങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾ, സത്യസന്ധതയും മൂല്യങ്ങളും ജീവിതത്തിൽ കാണിച്ചു തരുന്ന മാതാപിതാക്കൾ, അവരാണ് കുട്ടികളുടെ ഏറ്റവും വലിയ ടീച്ചർ.
0: മൊബൈൽ ഫോൺ ഇന്ന് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. കുട്ടികൾ എത്ര നേരം മൊബൈലിൽ ചെലവഴിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലെ പൊതു ഇടങ്ങളായ ഹാളിലും മറ്റും ഇടപഴകാൻ ശ്രദ്ധിക്കുകയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടുതൽ നേരം മൊബൈലുമായി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിധിയില്ലാത്ത സൗഹൃദത്തിന്റെ അനാവശ്യകതയും അപകടങ്ങളെക്കുറിച്ചും ആദ്യമേ തന്നെ കുട്ടിക്ക് ധാരണ കൊടുക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും കഴിവുകളെ വളർത്താൻ സഹായിക്കുന്നു. എപ്പോഴും കുട്ടികളുടെ കുറ്റങ്ങൾ പറയാതെ കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാകണം. എന്തും കേൾക്കാൻ വീട്ടിലാളുണ്ട് എന്ന തോന്നൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് വീഴാതിരിക്കാൻ സഹായിക്കുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻസ്ട്രക്ടർ ശ്രീ വി രാജേഷ് കുമാർ.
2: നല്ല വിദ്യാഭ്യാസം നൽകിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തി സമൂഹത്തിലെ ഉത്തമ പൗരനായി തീരുമോ? ഈ ഭാഗത്താണ് പേരന്റിംഗിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് രക്ഷിതാക്കൾ ചിന്തിച്ചാൽ അവരുടെ മക്കളും ആ പാത തന്നെയായിരിക്കും പിന്തുടരുന്നത്. മക്കളുടെ ആദ്യ ഗുരു അച്ഛനും അമ്മയും തന്നെയാണ്. മാതാപിതാക്കളിൽ കൂടിയാണ് അവർ ലോകത്തെ അറിയുന്നത്. മക്കളെ സ്വാധീനിക്കുന്ന വിഷയത്തിൽ എപ്പോഴും പിതാവിനേക്കാൾ ഒരു പടി മുന്നിൽ മാതാവ് തന്നെയായിരിക്കും. ഒരു മാതാവ് വിചാരിച്ചാൽ അവരുടെ മക്കൾക്ക് ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയും. പക്ഷേ ആഗ്രഹം ശക്തമായിരിക്കണമെന്ന് മാത്രം. അത്രയും ആഴത്തിൽ ആ കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ രക്ഷിതാവിന് കഴിയണം. ഒരു അച്ഛന്റെയും അമ്മയുടെയും ചിന്ത, വാക്കുകൾ, പെരുമാറ്റം, സ്വഭാവം, വസ്ത്രധാരണം, ജീവിത രീതികൾ എന്ന് വേണ്ട, എല്ലാം കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകം.

0: ഉണ്ടാകുന്നതാണ്. ചില രക്ഷിതാക്കളുടെ പരിഭവം പലപ്പോഴും കേൾക്കാറുള്ളത് അവനെ നന്നാക്കാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല എന്ന് പറയുന്നതാണ്. വാസ്തവം അതാണോ? സ്വന്തം മക്കളെ നന്നാക്കാൻ രക്ഷിതാവിന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത വേണോ? എന്റെ അനുഭവത്തിലുള്ള ഒരു ചെറിയ ഉദാഹരണം പറയാം. തുച്ഛമായ വേതനത്തിൽ വീടുകൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന രക്ഷിതാക്കൾ അവർക്ക് ഏക മകൻ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ മകനെ ചേർക്കുന്നു. അവന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സ്കൂൾ PTAയിലും അംഗങ്ങളാകുന്നു. ജീവിതത്തിലെ യാതനകളും വേദനകളും അവനോടുകൂടി പങ്കുവെച്ചുകൊണ്ട് അവനെ പഠിപ്പിക്കുന്നു. കുറ്റം കാണിച്ചാൽ തത്സമയം തന്നെ ഉചിതമായ ശിക്ഷ നൽകുന്നു. ശിക്ഷിച്ചതിനുള്ള കാരണം കുട്ടിക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വൃത്തിയുടെ പ്രാധാന്യം, അടുക്കും ചിട്ടയും, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് തുടങ്ങിയ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അവനെ ബോധ്യപ്പെടുത്തുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള അവർക്ക് പഠനകാര്യങ്ങളിൽ അവനെ സഹായിക്കാൻ കഴിയാത്തതിനാൽ +2 തലം വരെ അവൻ രാത്രിയിൽ എത്ര സമയം വരെ ഇരുന്ന് പഠിക്കുമോ അത്രയും സമയവും അവരും ഉറക്കമൊഴിഞ്ഞിരിക്കും. ശേഷം അവൻ ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇത്തരത്തിൽ വളർന്ന ഒരു കുട്ടി ജീവിതത്തിൽ ഒരിക്കലും സമൂഹത്തിന് ഒരു ബാധ്യതയായി തീരില്ല എന്ന് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കള്ളനായോ കൊലപാതകിയായോ മയക്കുമരുന്ന് വിൽപ്പനക്കാരനായോ മദ്യപാനിയായോ സമൂഹത്തിന് ബാധ്യതയായി തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പു പറയാം, രക്ഷിതാക്കളുടെ പോരായ്മ കൊണ്ട് മാത്രമായിരിക്കും. ഓരോ വ്യക്തിയും വിവാഹിതരാകും മുമ്പ് തന്നെ പേരന്റിങ് എന്തെന്ന് വ്യക്തമായി അറിയണം. നന്നായി വളർത്തിയ ഒരു മക്കളും ഒരിക്കലും സമൂഹത്തിന് ബാധ്യതയാകാതെ ശ്രേഷ്ഠ ജീവിതം നയിക്കും എന്ന് ഉറപ്പാണ്.
1: വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കുട്ടികൾ അറിഞ്ഞിരിക്കണം. വരവും ചെലവും അറിയണം. കുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങി നൽകാൻ പാടില്ല. ആവശ്യമില്ലാത്തത് വേണ്ട എന്ന് തന്നെ പറയാം. വാങ്ങിക്കൊടുക്കേണ്ടവ അല്പം സാവകാശം നൽകി വാങ്ങിക്കൊടുക്കുക. ആഗ്രഹിക്കുന്നതെന്തും ഉടൻ കിട്ടുന്നത് വാശിക്ക് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യുന്ന തരത്തിലേക്ക് പോകും. മൊബൈൽ കിട്ടാത്തത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായ വാർത്തകൾ സമൂഹത്തിലുണ്ട്. വീട്ടിലെ പരിമിതികൾ അറിയാതെ വളരുന്നവർ പണം കണ്ടെത്താൻ ഏതു വഴിയും സ്വീകരിക്കുമെന്ന സംഭവങ്ങളും ഉണ്ട്. കൗമാരപ്രായത്തിലുള്ളവരുടെ ഘട്ടം മനസ്സിലാക്കി ക്ഷമയോടെ വേണം പെരുമാറാൻ. ബന്ധങ്ങൾ അകലുന്ന ഇക്കാലത്ത് ബന്ധുവീട് സന്ദർശനങ്ങൾ നടത്തുന്നത് തങ്ങൾ മാത്രമല്ല ഒരു വലിയ ബന്ധുബലം തന്നെ തങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. രക്ഷാകർത്താവ് എന്നാൽ എല്ലാ നിലയിലും രക്ഷയ്ക്കുണ്ടെന്ന തോന്നൽ ഉളവാക്കുന്ന വ്യക്തികളായിരിക്കണം. കുട്ടികൾ മാതാപിതാക്കൾക്ക് എന്നും കുട്ടികളാണ്. എന്നാൽ അവരുടെ വളർച്ചാ ഘട്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് നേർവഴിക്ക് നടത്തുക എന്നതാണ് പ്രധാനം. രക്ഷാകർത്തൃത്വം മഹത്തായ ഒരു പ്രക്രിയയാണ്. ഭാവി തലമുറയെയാണ് വാർത്തെടുക്കേണ്ടത്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ്. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അടയാളപ്പെടുത്തുന്നത് ഓരോ പാട്ടുകളാണെന്ന് പറയാറുണ്ട്. ആ പാട്ടുകളിലൂടെ സഞ്ചരിച്ച് തന്റെ ജീവിത കഥ പറയുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് മലയാളികൾക്ക് വലിയ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പ്രിയ കലാകാരനാണ്. 1993 ഷാജി എൻ കരുണിന്റെ സ്വം എന്ന വിഖ്യാത ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. പിന്നീട് ജാനകിക്കുട്ടിയും പത്രവും ദേവദൂതനും അടക്കം 23 സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത താരം, മിനി സ്ക്രീനിലെ അമ്മമാരുടെയും കുട്ടികളുടെയും പ്രിയങ്കരനായ ഗുരുവായൂരപ്പ്. അഭിനയത്തിൽ മാത്രമല്ല 100 സീരിയലുകളിലെ നായകൻ.

0: ആയും നായകന്മാർക്ക് ശബ്ദം നൽകുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം വിസ്മയിപ്പിച്ചു. അച്ചുവിന്റെ അമ്മ, ഇടവപ്പാതി എന്നീ ചിത്രങ്ങളിലൂടെ രണ്ടു തവണ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയ പ്രതിഭ. എല്ലാത്തിനുമുപരി സംഗീതത്തെ പ്രണയിക്കുന്ന പ്രിയതാരം ശരത് ദാസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ഞാൻ എന്റെ പ്രിയഗാനം പരിപാടിയിലേക്ക് സ്വാഗതം.
1: എല്ലാവർക്കും എന്റെ നമസ്കാരം.
0: അപ്പോ 1993 സ്വം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിലോട്ട് എത്തുന്നത്. എങ്ങനെയായിരുന്നു തുടക്കം?
1: വളരെ രസകരമായിട്ടുള്ള, കാരണം ഇന്ന് ആലോചിക്കുമ്പോൾ ഞാനൊരു ദിവസം 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സമയത്താണ് കോളേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ഛനാണ് പറയുന്നത്, ഇങ്ങനെ ഷാജി സാറ് പറഞ്ഞിട്ട് ഒരാൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. ആദ്യം അച്ഛൻ്റെ ഫോട്ടോ എടുക്കാനാണ് വന്നത്, പക്ഷേ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു നിന്റെയും കൂടി ഫോട്ടോ എടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് അറിയില്ല എന്താണ് സിനിമ എന്നോ ആ വിശാലമായ ലോകമോ എന്താണെന്നറിയില്ല. അപ്പം നേരെ പോയി, എന്നിട്ട് ഫോട്ടോഗ്രാഫറുടെ ലോഡ്ജിൽ പോയി അച്ഛൻ്റെയും എൻ്റെയും ഫോട്ടോ എടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഷാജി സാറ് സ്ക്രിപ്റ്റായിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത് വളരെ അവിചാരിതമായിട്ട് ഒരു സ്വപ്നതുല്യമായ ഒരു തുടക്കമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നത്.
0: അപ്പോൾ വീട്ടിലൊരു സംഗീത പാരമ്പര്യം ഉണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഈ കലാരംഗത്തുള്ളത് നമ്മളെ സഹായിച്ചു എന്ന് പറയാം അല്ലേ?
1: അതെന്നുവെച്ചാൽ അച്ഛൻ TV പാടുന്നത് നമ്പൂതിരി സാറുണ്ട്, ആർട്ടിസ്റ്റ് നമ്പൂതിരി. പണ്ടൊക്കെ ഈ ഒരു കഥ ആയിക്കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കും, രേഖാചിത്രങ്ങൾ പോലെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ വരച്ച രാമയ്യൻ എന്ന കഥാപാത്രത്തിന് അച്ഛൻ്റെ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് അച്ഛനെ അന്വേഷിച്ച് വന്നതാണ് ഷാജി സാറ്. എൻ്റെ അച്ഛൻ കഥകളി കലാമണ്ഡലം വെൺമണി ഹരിദാസ് എന്നാണ് പേര്. ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള സംഗീത പ്രേമികൾക്ക്, ഒരുപാട് കഥകളി കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അച്ഛനെ അറിയായിരിക്കും. എൻ്റെ വല്യച്ഛനെ ഒരുപക്ഷെ പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് അറിയാം. വെൺമണി വിഷ്ണു ഡൽഹിയിലൊക്കെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് വാർത്ത വായിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ വല്യച്ഛൻ. ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് പണ്ട് മുതലേ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് എത്തപ്പെട്ടത്.
0: എന്നെ കണ്ടുപിടിക്കുന്നു.
1: അതെ.
0: എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പത്രം തുടങ്ങിയ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളാണല്ലോ ചെയ്തത്.
1: അതെ.
0: അപ്പോൾ അന്ന് മുരളിയുടെ മകനായിട്ടൊക്കെയാണ് അഭിനയിച്ചത്.
1: അതെ.
0: അപ്പോൾ മഹാനടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയ സമയത്ത് ഇത്തരം അഭിനയ പ്രതിഭകളുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
1: നെടുമണി വേണുവേട്ടനാണെങ്കിലും മുരളിയേട്ടനാണെങ്കിലും ഭരത് ഗോപി സാർ, അവരൊക്കെ നാടകത്തിൽ നിന്നാണെങ്കിലും സാഹിത്യത്തിൽ നിന്നാണെങ്കിലും ഒക്കെ വന്ന മികച്ച കലാപ്രതിഭകളാണ്. അപ്പോൾ അവരുടെ ഒപ്പം അവരെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ജോലി. പിന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട്, ഞാനന്ന് വെറും ഒരു ബാലൻ, ഇന്നും വലിയ ആൾ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പഠിച്ച് വളർന്ന ആളല്ല, അഭിനയം പഠിച്ചതല്ല. എന്നാൽ കഥകളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം കലയെയും അല്ലെങ്കിൽ അഭിനയത്തെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണയുണ്ട്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ സിനിമ സീരിയൽ അഭിനയം. വളരെ മൈന്യൂട്ടായിട്ട് മതി, അത് ഗുരുനാഥന്മാർ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരുവിധമെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചത്. വളരെ അത്ഭുതത്തോടെയാണ് ഇവരെയൊക്കെ ഞാൻ നോക്കിയിരുന്ന് പഠിച്ചിട്ടുള്ളത്.
0: അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ പണ്ട് ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ഓവർ എക്സ്പ്രഷന്റെ ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ, വളരെ ദൂരെയുള്ള
1: ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കഥകളിയിൽ സംഭാഷണം എന്ന് പറയുന്നത് കഥകളി ഗായകന്റെ വരികളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നാടകം എന്ന് പറയുന്നത്, അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാലത്തെ അഭിനയം എന്ന് പറയുന്നത്.
0: പണ്ടത്തെ സിനിമയും ഇപ്പോൾ ഉള്ള സിനിമയും നോക്കുകയാണെങ്കിൽ കണ്ണിലെ ചലനം തന്നെ
1: വളരെയധികം മാറ്റങ്ങളുണ്ട്. അതെ.
0: കുട്ടിക്കാലമൊക്കെ എവിടെയായിരുന്നു?
1: ഒരു വയസ്സുവരെ അമ്മയുടെ നാട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ആനമങ്ങാടാണ് അമ്മയുടെ വീട്. അപ്പോൾ അവിടെ ആയിരുന്നു 6 മാസം. അച്ഛൻ്റെ വീട് ആലുവ തിരുവരാണിക്കുളത്താണ്, അമ്പലത്തിനടുത്ത്. അപ്പോൾ അവിടെ 6 മാസം, അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തപ്പെടുകയാണ്. നമ്മുടെ മൃണാളിനി സാരാഭായിയുടെ ട്രൂപ്പിലായിരുന്നു അച്ഛൻ ഗായകനായിരുന്നു അവിടുത്തെ. അപ്പോൾ മല്ലിക സാരാഭായിയുടെ അരങ്ങേറ്റത്തിനൊക്കെ അച്ഛനാണ് പാടിയിരുന്നത്. അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അച്ഛൻ എത്തിയത്. അപ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരം ഞാൻ സെറ്റിലായത്.
0: കോളേജ് സ്കൂളെല്ലാം?
1: എല്ലാം തിരുവനന്തപുരം തന്നെയായിരുന്നു. സ്കൂള് NSS പബ്ലിക് സ്കൂൾ പെരിന്താന്നി. പിന്നെ കോളേജ് 2 കോളേജുകളാണ്, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് ടു ഇല്ല. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, പിന്നെ ആർട്സ് കോളേജ്. അപ്പോൾ തുമ്പയിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സിനിമ മേഖലയിലെത്തുന്നത്. പിന്നെ മനോഹരമായ ഒരു ബാല്യകാലമുണ്ട്, കാരണം നമ്മുടെ നമ്പൂതിരി തറവാടായത് കാരണം കുറച്ച് പറമ്പും കാര്യങ്ങളും കുളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ആൾക്കാരുമായി എല്ലാ കസിൻസ് എത്തും അവിടെ. അപ്പോൾ ചാടി തിമിറക്കലും ഇന്നത്തെ കുട്ടികൾക്ക് അപ്രാപ്യമായ പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു
0: സന്തോഷകരമായ ബാല്യകാലം
1: ഉണ്ടായിട്ടുണ്ട്
0: ജീവിതത്തിൽ. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഇപ്പം മധുര നമ്പുരക്കാറ്റ്, ഇന്ദ്രിയം, അങ്ങനെയൊക്കെ അത്തരം ചിത്രങ്ങളിലേക്ക് അഭിനയം വളരെ പ്രശംസ നേടിത്തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്ര നാളത്തെ ഒരു അഭിനയം ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട ക്യാരക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ എന്ത് തരം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ആണ് ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യുക.
1: അല്ല, ആദ്യത്തെ സിനിമ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് കണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സൊമ്മിലുണ്ടായിരുന്നത്. അപ്പൊ ആ കണ്ണനെ എനിക്ക് എന്തായാലും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നീട് കൊമേഴ്ഷ്യലി ഹിറ്റായതും സക്സസ് ആയതും എന്നെ ഇന്നും ആൾക്കാർ തിരിച്ചറിയുന്നതും പത്രത്തിലെ ഇബ്നു എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഇപ്പോഴും ടി വിയിൽ അത് വരുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് അതെ എന്താ സിനിമയിൽ വരാത്തേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എന്താ വരാത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരത്തിൽ ഞാൻ സീരിയലിലേക്ക് മാറി. സിനിമാക്കാർ പിന്നെ കുറച്ച് വിളിക്കാതെ, കാരണം സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്കുള്ളൊരു യാത്ര ദുഷ്കരമാണ്. ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്, കോമഡി ആർട്ടിസ്റ്റുകൾക്കും നായികമാർക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് എത്താം. പക്ഷെ എന്നാലും നായകന്മാർ സീരിയലിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ഡൊമസ്റ്റിക് ആക്സസ് ഇങ്ങനെ
1: കൂടി വരുന്നുണ്ടാണ്.
0: നായകന്മാര് അപ്രാപ്യരായിട്ട്
1: നിൽക്കണമല്ലോ.
0: നമ്മുടെ ഈ പരിപാടിയിൽ പാട്ടുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടി, ഇഷ്ടഗാനങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. പാട്ടുകളെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്?
1: അയ്യോ, എനിക്ക് പാട്ടുകൾ ജീവനാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം സംഗീത സംവിധായകനാകാനായിരുന്നു ആദ്യം താല്പര്യം, പിന്നീടാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത്. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ വരികളൊക്കെ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലെ ചില കല്യാണ പരിപാടികൾക്കൊക്കെ ചില പാട്ടുകൾ നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ സംഗീതം ജീവൻ തന്നെയാണ്. എപ്പോഴും എൻ്റെ ഗാനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോരായ്മ വരും. അപ്പം ഞാൻ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ളവരുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് ഞാൻ ഇത്തവണ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ശരരാന്തൽ തിരിതാണു മുകിലിൻ കുടിൽ. പൂവച്ചൽ ഖാദർ രചിച്ച് കെ വി മഹാദേവൻ സാറ് സംഗീതം നൽകിയ ഗാനം 1979 അത് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ആ പാട്ട് അവർക്ക് വേണ്ടി ഒന്ന് കേൾക്കാം.

0: 90-ഓളം സിനിമകളിൽ മറ്റ് നായകന്മാർക്കായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു വോയിസ് ആക്ടിംഗ് എന്ന് പറയുന്ന പ്രക്രിയയെ ശരത് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്?
1: നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. കാരണം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലാണെങ്കിലും വേറൊരു അഭിനേതാവിനെ കാണുമ്പോൾ പല സംവിധായകരും, ഇപ്പം ഞാൻ ഡബ് ചെയ്ത പകുതിയോളം സിനിമകൾ അന്യഭാഷാ നടന്മാരായിരുന്നു. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ ആളൊന്നും നന്നായിട്ട് ചെയ്തിട്ടില്ല, ശരത്തിൻ്റെ എക്സ്പീരിയൻസ്

0: സീൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ പല കഥാപാത്രങ്ങൾക്കും കൂടുതൽ ശക്തി പകരാൻ എന്റെ ശബ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നറിയുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്ന
1: ഇങ്ങനെയാണ് ഈ ഡബ്ബിങ്ങിലോട്ട് എത്തുന്നത്. ഇപ്പൊ നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ ഡബ് ചെയ്തു,
0: അതെ അതെ
1: അതല്ലാതെ വേറെ നായകന്മാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് ശബ്ദം കൊടുക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി ആരാണ് കണ്ടുപിടിക്കുന്നത്?
0: അത് കമൽ സാറാണ്. മധുര നൊമ്പരക്കാറ്റ് സിനിമ അഭിനയിച്ചതിന് ശേഷം കമൽ സാറിന്റെ അടുത്ത സിനിമയായിരുന്നു നമ്മൾ. അതിൽ സിദ്ധാർത്ഥ ഭരതനും ജിഷ്ണു രാഘവനുമായിരുന്നു. അപ്പോൾ അവർ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തുടക്കക്കാരാണ്. അപ്പോൾ അതിന് ശബ്ദം, നല്ലൊരു ശബ്ദം വേണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ ഭരതന് വേണ്ടിയിട്ട് ആദ്യം ഡബ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഡബ് ചെയ്തപ്പോൾ നല്ലോണം മാച്ചിങ് ആയി. ജിഷ്ണുവിന് കൊടുത്തത് മിഥുനാണ്, ഇന്നത്തെ RJ മിഥുനാണ്. അപ്പൊ അങ്ങനെ സിനിമ ഇറങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമ നല്ലോണം ഹിറ്റായിട്ട് ഓടി. അപ്പോൾ അങ്ങനെയാണ് അന്യഭാഷ നായകന്മാർക്ക് അല്ലെങ്കിൽ പുതിയ നായകന്മാർക്കും ഡബ് ചെയ്യാനുള്ള ഒരു അവസരം തുടർന്നത്.
1: പക്ഷെ പല പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് ഇവരുടെ വോയിസ് ആയിരുന്നില്ല എന്ന്
0: പിന്നീട് അറിയുമ്പോഴാണ്. ഇപ്പോൾ ഈ ഒരുപാട് ഇൻസ്റ്റയിലും ഒക്കെ ആ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ചിട്ട് എന്നെ അവർ ടാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഈ കാലത്ത് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെയാണ് ഈ ഡബ്ബിംഗ് മേഖലയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്.
1: ഇപ്പോൾ 2005 അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ഡബ്ബിങ്ങിന് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് ലഭിക്കുകയാണ്. ഇപ്പോൾ നരേന് വേണ്ടി ശബ്ദം നൽകുമ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടും എന്നുള്ള തരത്തിലോട്ട് നമ്മുടെ പെർഫോമൻസ് ഉയർത്തണം, അത്തരത്തിലൊരു പെർഫോമൻസിന് ശേഷം അവാർഡ് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു?
0: അവാർഡിന് വേണ്ടി ഞാൻ ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ആ കഥാപാത്രത്തിനും സംവിധായകന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നരേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല സ്പീഡിലാണ് ഡയലോഗ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ സ്പീഡ് ഒപ്പിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. അപ്പൊ അങ്ങനെ 2 ദിവസം കൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് 1 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ തളർന്നു. പിറ്റേ ദിവസം ഞാൻ പോയിട്ടാണ് 2-ാമത്തെ പോർഷൻ തീരുന്നത്. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഉയരത്തിലായി എത്തപ്പെട്ടു എന്നുള്ളതാണ്. വളരെ അവിചാരിതമായിട്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നും പറയുന്നത്. അപ്പോൾ അഭിനയത്തിനോ കിട്ടിയില്ല, അപ്പോൾ ഡബ്ബിങ്ങിന് കിട്ടിയത് വളരെ സന്തോഷം.
1: 10 വർഷത്തിന് ശേഷം 2015 ഇടവപ്പാതിക്ക്
0: വീണ്ടും.
1: ഇപ്പൊ ഈ 10 വർഷത്തെ മാറ്റം അല്ലെങ്കിൽ ഈ ഇടവേളയിൽ ലഭിച്ച 2 അംഗീകാരങ്ങളാണല്ലോ.
0: അതെ,
1: ആ സമയത്ത് 2005 2015. ഇപ്പൊ ഈ അംഗീകാരങ്ങൾ കരിയറിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത്?
0: അത് എവിടെ ഒരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറയുമ്പോൾ അതിനൊരു വേറെ തലമുണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയത് കൊണ്ട് എവിടെ പോയാലും നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അഭിനയം പോലെ തന്നെ ഏറ്റവും രസകരമായ കാര്യം അച്ചുവിന്റെ അമ്മ സിനിമയിൽ ഞാൻ പറഞ്ഞു എന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് കാണിക്കേണ്ട, ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോൾ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബ്ബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി. പിന്നെ ഞാൻ അഭിനയത്തോടൊപ്പം തന്നെ പ്രാധാന്യം ഞാൻ ഡബ്ബിങ്ങിനും നൽകി എന്നുള്ളതാണ്.
1: സിനിമയിൽ നിന്ന് എങ്ങനെയാണ് സീരിയലിലോട്ട് വരുന്നത്?
0: 90-95 വർഷങ്ങളിലാണ് സിനിമ എൻ്റെ തുടങ്ങിയ സമയത്ത് ടെലിവിഷൻ ബൂമിംഗ് പീരീഡാണ്, പ്രൈവറ്റ് ചാനൽസൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ എത്തപ്പെട്ടിട്ടും ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ ഇപ്പോഴും 33 വർഷമായിട്ട് ഇപ്പോഴും അവർ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വന്ന സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ചുരുക്കം ചില ചാനൽസേ ഉള്ളൂ. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വലിയ താരമാവാൻ പറ്റുന്ന രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും അന്നത്തെ കാലത്തില്ല. ആകെയുള്ളത് ന്യൂസ് പേപ്പേഴ്സും ഇതേപോലെ തന്നെ മാഗസീൻസുമാണ്. അപ്പോൾ അതൊരു ജീവിത ഉപാധിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് തൽക്കാലം അഭിനയം മാറ്റി വെച്ചിട്ട് ഞാൻ കമ്പനി സെക്രട്ടറിഷിപ്പ് പഠിക്കാനായിട്ട് പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫേമിൽ ട്രെയിനി ആയിട്ടൊക്കെ പോയി, തൽക്കാലം അഭിനയം ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് നമ്മുടെ സെവൻ ആർട്സ് വിജയകുമാർ സാറ് ഇങ്ങനെ പറയുന്ന ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പത്രം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ തന്നെയാണല്ലോ, അപ്പോൾ സിനിമ പ്രൊഡ്യൂസേഴ്സാണ് ബിഹൈൻഡ് ഈ സീരിയൽസിനൊക്കെ ഉണ്ടായിരുന്നത്. മമ്മൂക്കയുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ കമ്പനിയൊക്കെ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു സമയമായിരുന്നു സീരിയൽസിനെ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, കുഴപ്പമില്ല, നല്ല പേയ്മെൻറ്റും ഉണ്ട്, സിനിമയിൽ എനിക്ക് അധികം ചാൻസും കിട്ടുന്നില്ല, എന്നാൽ പിന്നെ സീരിയലിലേക്ക് ഇറങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ടാണ് സീരിയലിലേക്ക് ഇറങ്ങിയത്. അത് ദൈവസഹായിച്ച് ഇത്ര കൊല്ലമായിട്ട് 26 കൊല്ലമായിട്ടും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെയാണ് സീരിയലിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്.
1: ഈ സീരിയലിലോട്ട് കിട്ടിയ അല്ലെങ്കിൽ അതിൽ കിട്ടിയ അക്സെപ്റ്റൻസ് കാരണം സിനിമ അവസരങ്ങൾ കുറഞ്ഞതായിട്ട്
0: തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നായകൻ, സീരിയലിലുള്ള നായക നടന്മാർക്ക് പിന്നീട് സിനിമയിൽ ഒരു നല്ല വേഷം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സീരിയലിൽ അഭിനയിക്കുന്ന നായികമാർക്കോ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നവർക്കോ അത് കുഴപ്പമില്ല, ചിരിയും ഒക്കെ എവിടെയാണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നായകന്മാരെ തിരിച്ച് സിനിമയിലേക്ക് ബുദ്ധിമുട്ടാണ്, പിന്നെ സഹ നടന്മാരായിട്ടേ പിന്നെ കണക്കാക്കുന്നുള്ളൂ.
1: എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്?
0: എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു, സിനിമയാകുമ്പോൾ നമ്മൾ പോയി കാണണം, വരുന്നതും പോയി

0: കാണുന്നതും തമ്മിലുള്ള ഒരു മാനസികമായ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതായിരിക്കാം ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു.
1: സീരിയലിൽ അഭിനയിച്ചതിനാണോ സിനിമയിൽ അഭിനയിച്ചതിനാണോ ആൾക്കാർ കൂടുതലായിട്ട് നമ്മളോട് വന്നിട്ട് നേരിട്ട് കണ്ട് ഈ അഭിനയം നന്നായിരുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നത്?
0: ആദ്യകാലത്തൊക്കെ സിനിമ തന്നെയാണ്. ഇപ്പൊ പത്രം ഇറങ്ങിയ സമയത്ത് നമ്മൾ എവിടെ പോയാലും അന്നൊന്നും എനിക്ക് കാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് തിരക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് എന്നെ ബസ്സിന്റെ സൈഡിൽ ഇങ്ങനെ തിരക്ക് കൂടുമല്ലോ, അപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റാർഡം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് നിർബന്ധിതനായത് ഞാൻ സ്കൂട്ടർ എടുക്കാനും കാറെടുക്കാനും ഒക്കെ നിർബന്ധിതനായത്. അപ്പൊ രണ്ടിലും അക്സെപ്റ്റൻസ് നല്ലോണം ഉണ്ട്. പിന്നെ സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മലയാള സിനിമയെക്കാളും അവിടെ അക്സെപ്റ്റൻസ് അതായിരുന്നു, സീരിയലായിരുന്നു.
1: നൂറോളം സീരിയലില്
0: അതെ അതെ,
1: അഭിനയിച്ചിട്ടുണ്ട്.
0: പ്രധാന വേഷം വില്ലനായും എല്ലാം ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ ഈ സുദീർഘമായ യാത്രയാണ് ഇപ്പം അവിടുന്ന് തുടങ്ങി ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. ഇത്രയധികം വർഷം സീരിയലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഈ യാത്രയെ നോക്കിക്കാണുന്നത്?
0: സീരിയല് പൂർണ്ണമായും വീട്ടിലെ അമ്മമാർക്ക് വേണ്ടിയും വീട്ടിലിരിക്കുന്നവർക്കും വേണ്ടിയാണ് സീരിയലുള്ളത്. അതല്പം പരത്തി പറയുന്നതാണ് കഥ. അല്പം സമയമെടുത്ത് നടന്ന് പതുക്കെ ഇരുന്നിട്ടൊക്കെ നമ്മൾക്ക് ഡയലോഗ് പറഞ്ഞാൽ മതി. പിന്നെ ഇമോഷൻസ് ആണെങ്കിലും ഫാസ്റ്റ് ഇമോഷൻസിൻ്റെ ആവശ്യമില്ല, നമുക്ക് പതുക്കെ അതിനുള്ള സമയം എപ്പിസോഡിലുണ്ട്. പക്ഷെ സിനിമയിലും പരസ്യങ്ങളിലും അങ്ങനെയല്ല, സിനിമയിൽ ഫാസ്റ്റ് ആയിരിക്കണം. തിയേറ്ററിലിരിക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കരുത് നമ്മുടെ എക്സ്ട്രാ ഒരു ഇമോഷനോ ഒരു കണ്ണിൻ്റെ ചലനമോ. അപ്പൊ സീരിയലിലെ അഭിനയവും സിനിമയിലെ അഭിനയവും പരസ്യങ്ങളുടെ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഈ അനുഭവത്തിന്റെ പരിചയത്തിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ അതറിഞ്ഞ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് മൂന്നിനും സെപ്പറേറ്റ് അഭിനയം നമ്മൾ മനസ്സിലാക്കണം, സ്പീഡ് ഓഫ് ഡയലോഗ്സ്, റെൻഡറിങ് ഡയലോഗ്സ് എല്ലാം. അപ്പൊ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് സീരിയലില്. പിന്നെ അമ്മമാർക്കൊക്കെ പതുക്കെ കഥ പറഞ്ഞു കൊടുത്താൽ മതി, ധൃതിയൊന്നുമില്ല.
1: ഓരോ മീഡിയത്തിലും അഭിനയ സാധ്യത
0: ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ആണ്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: ഓ തീർച്ചയായിട്ടും.
1: ഒരു പാട്ട് പാടാമോ ശ്രോതാക്കൾ? ഇത്രയും കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
0: ഞാൻ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ഞാനും കാവ്യ മാധവനും കൂടി അഭിനയിച്ച മധുര നൊമ്പരക്കാറ്റിലെ മുൻ

0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്.
1: അത് എൻ്റെ മൂത്ത മകള് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആച്ചാ എന്നാ ഈ പാട്ടൊന്ന് കേൾപ്പിക്കണം. അത് അന്യൻ എന്നുള്ള സിനിമയിലെ കുമാരി എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

0: മഹാഭാഗവത സീരിയലിലെ ശ്രീകൃഷ്ണനാണ് കരിയറിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി മാറിയത്. ഇന്നും ആ വേഷത്തിലൂടെ ആൾക്കാർ ചരിത്രം ശ്രദ്ധിക്കാറുണ്ടല്ലോ.
1: ഇപ്പോഴും പറയാറുണ്ട്
0: ദൈവങ്ങളുടെ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ പോയാലും അവർക്കൊരു ദൈവിക പരിവേഷം കിട്ടുകയും ഒരു ആരാധന ഭാവത്തോടെ ആൾക്കാർ വന്ന് കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടോ?
1: അത് ആ സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. സീരിയല് ഏകദേശം ഒരു 2 വർഷം ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 വർഷം ഒരുപാട് അമ്പലങ്ങളിൽ എന്നെ പ്രോഗ്രാമിന് വിളിക്കും, ഭാഗവത സപ്താഹം അതേപോലുള്ള വിളക്ക് തിരി കൊളുത്തിൽ. അപ്പൊ അവിടെയൊക്കെ എത്തുമ്പോൾ പൂജാരിമാരുടെ കയ്യിൽ നിന്ന് പ്രസാദം വേണ്ട, കൃഷ്ണൻ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എൻ്റെ അല്ല, എല്ലാം ഭഗവാന്റെ ഉള്ളതാണെന്ന് എനിക്കറിയാം, നല്ല ബോധത്തോടു കൂടി തന്നെയാണ്. എന്നിട്ട് കാലിൽ ചില ആൾക്കാർ വന്ന് വീഴാറുണ്ടായിരുന്നു ആ സമയത്ത്, എനിക്ക് എൻ്റെ കൃഷ്ണനെ വേണം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ഭക്തിപരമായിട്ട് നല്ല ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ തമാശക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ കംസനാണ്, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ? കംസന്റെ സ്വഭാവം ശ്രീകൃഷ്ണന്റെ മുഖവുമായി നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്.
0: നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒരു സാത്വിക ഭാവത്തിൽ എല്ലാവരും ശരത് എന്ന് പറയുമ്പോ ഒക്കെ ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്.
1: നേരിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെ മറികടക്കാൻ എനിക്ക് സാധിച്ചു. അത് എന്താ പറയാ, ആ ഒരു കഥാപാത്രത്തിന്റെ ഗുണം കൊണ്ടും പിന്നെ എന്റെ ഉള്ളിലുള്ള ദുഷ്ട ഭാവങ്ങളൊക്കെ കൊണ്ട്. ഭ്രമണം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. അതില് എന്റെ കഥാപാത്രത്തെ വെടിവെച്ച് കൊല്ലുന്നതാണ്, ട്രോളും ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതില്. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്റെ കഥാപാത്രം മരിച്ചതില്. അത് കാണുമ്പോൾ ഇപ്പോഴും പറയുമോ, ഇങ്ങനത്തെ ഒരു ദുഷ്ടനെ ഞാൻ വിചാരിച്ചില്ല, എന്തിനാ കൃഷ്ണനായിട്ട് നിന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു അഭിനേതാവിന് രണ്ടും വേണമല്ലോ, എപ്പോഴും നല്ലവനായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ വെറൈറ്റി ഒന്ന് ചൂസ് ചെയ്തതാണ്, എന്തായാലും അത് മോശമാക്കിയില്ല എന്നുള്ളൊരു ഇതുണ്ട്.
0: തുടർന്ന് അങ്ങോട്ട് വില്ലൻ കഥാപാത്രങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടി,
1: വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേപോലുള്ള നല്ലൊരു ക്യാരക്ടർ അല്ലായിരുന്നു, നല്ല ദുഷ്ടത്തിനല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ച്.
0: സിനിമയിൽ എന്തെങ്കിലും പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
1: അയ്യോ, ഇല്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ മൂത്ത മകൾ നന്നായിട്ട് പാടും.
0: ഈ സംഗീതം അറിയുന്നത് അല്ലെങ്കിൽ കലാപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ഇപ്പം അഭിനയം ശാസ്ത്രീയമായിട്ടൊന്നും ആ രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു, എങ്കിൽ പോലും ഒരു കലാപാരമ്പര്യം ഉള്ളത് നമ്മൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തറവാട്ടില് ഭാഗവത സപ്താഹങ്ങളൊക്കെ ഒരുപാട് നടക്കും. അപ്പോ ആൾക്കാര് നമ്മളെ കുട്ടികളെ ഇരുത്തി ഈ ഭാഗവതം വായിക്കാൻ പറയും. അപ്പൊ അങ്ങനെ പദ്യമായിട്ടുള്ളതും ഗദ്യമായിട്ടുള്ളതൊക്കെ വായിച്ച് കുട്ടിക്കാലത്തുള്ള ഒരു ശീലമുള്ളത് കൊണ്ട് ഡയലോഗ്സ് പറയുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് നല്ലോണം ആ അക്ഷരങ്ങൾ സ്ഫുടത കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ആ സ്പീഡ് മാനേജ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ ഘടകമാണ് നമ്മുടെ ഈ മേഖലയിൽ. പിന്നെ അച്ഛൻ്റെ സംഗീതപരം, ഇപ്പം നമ്മൾ ഒരുപാട് ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വസന്തം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇപ്പോഴും ഹിറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ പാട്ടിനോടുള്ളൊരു താളത്തിനോടുള്ളൊരു ബന്ധം കാരണം അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
0: ഈ ദേവദൂതൻ സിനിമയിൽ സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, കരിയറിൽ അതെങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: എനിക്കതൊരു ഹോളിഡേ മൂഡായിരുന്നു കേട്ടോ. നമ്മൾ കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു അതില്.

0: എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഇതായിട്ടാണ് ആ രൂപത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ ആ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ അതൊക്കെ കണ്ടുപഠിക്കാൻ ഒരുപാട്, പിന്നെ അഭിനയത്തിൽ ഡാൻസിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ലാലേട്ടൻ എന്നെ സഹായിച്ചു. പലപ്പോഴും തെറ്റിക്കാറുണ്ട്. അതായത് സ്റ്റെപ്പ് നമ്മുടെ കഥകളിയെ പോലെയല്ലല്ലോ, നമ്മുടെ ഒരു സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ വേറൊരു മൂഡാണ്. അപ്പോൾ അതിലൊക്കെ പിന്നെ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ലാലേട്ടൻ്റെ കണ്ടുപഠിക്കാനും ഒക്കെ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വ്യത്യസ്തത്തിലാണ് ലാലേട്ടനും നമ്മളെപ്പോലുള്ള ചെറിയ ആളും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലായ സമയങ്ങളാണ് അതൊക്കെ.
1: അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: അടുത്തത് എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്, രാജശില്പി എന്നുള്ള സിനിമയിൽ പൊയ്കയിൽ, കുളിർ പൊയ്കയിൽ എന്നുള്ള ഗാനം. ഒ എൻ വി കുറുപ്പ് സാറാണ് അത് എഴുതിയത്. രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം, ദാസേട്ടൻ്റെ ശബ്ദമാധുര്യം. അപ്പം അത് എൻ്റെ വൈഫിന് വേണ്ടി ഒന്ന് കേട്ടാൽ കൊള്ളാം.

0: ബാലതാരമായിട്ട് തുടക്കം കുറിച്ച ഒരാൾ എന്ന നിലയിൽ സിനിമ വളരുന്നത് കൺമുന്നിൽ കൂടെയാണ്. ഇത്ര വർഷമായല്ലോ. അപ്പോ ഈ 30 വർഷത്തിനിടയിൽ മലയാള സിനിമയുടെ സ്വഭാവത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമായിട്ട് തോന്നുന്നത് എന്താണ്?
1: ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഫിലിം ആയിരുന്നു, ഇന്ന് ഫിലിം ഇല്ല. അന്ന് നമ്മൾ ഒരു ക്യാൻ ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻ നമ്മൾക്ക് ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഒരു ഇരുട്ട് മുറിയിലിരുന്നിട്ട് ഈ പുതിയ ക്യാൻ പഴയ ക്യാനിലേക്ക് ആക്കി അതാണ് ക്യാമറയിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഇന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടേ ഇല്ല, ഒരു ചെറിയ SD കാർഡിൽ നമുക്ക് എല്ലാ സിനിമയും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് തന്നെ വലിയൊരു മാറ്റമാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ അരമണിക്കൂർ നമ്മൾ കാത്തിരിക്കും, എന്നിട്ട് ഈ റീൽ കഴിഞ്ഞാൽ അടുത്ത റീലിന് വേണ്ടി ഇത് മാറ്റിയിടുന്ന വരെ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇന്ന് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. പിന്നെ ലൈറ്റിങ്ങിൻ്റെ പാറ്റേൺ ആണെങ്കിലും സൗണ്ടിൻ്റെ മാറ്റങ്ങളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കാണാനുള്ളൊരു ഭാഗ്യം, പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്.
0: സാങ്കേതിക വിദ്യയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: അതെ അതെ അതെ.
0: പക്ഷെ അന്നത്തെ ഈ പറഞ്ഞ പോലെ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ പീക്കിൽ നിന്ന സമയത്ത് സ്റ്റിൽ അവര് അവിടെ ഉണ്ട്.
1: അതെ അതെ.
0: അപ്പം ഇത്തരം നടന്മാര് ഇത്ര നാള് നിൽക്കണം, അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള നടന്മാർ ഇത്ര നാള് ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അവർക്കുണ്ടാകേണ്ടുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഒരേ രീതിയിൽ നിന്നാൽ നമ്മളെ പ്രേക്ഷകർ സ്വീകരിക്കില്ല.
1: അപ്പൊ
0: ഈ യാത്രയിലുടനീളം അവരെ നിലനിർത്തിയ ഘടകം അതെന്തായിരിക്കും?
1: അത് ഈ കഥയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സമൂഹത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അവസരം അവർ കൊടുത്തു. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ ഇപ്പോൾ പഴയ തലമുറയുടെ ആൾക്കാരുണ്ടെങ്കിലും പുതിയ തലമുറയിലെ അവർ ഒഴിവാക്കില്ല. പുതിയ തലമുറയിലെ കഥയും സമൂഹം എന്താണെന്ന് വീക്ഷിക്കലും ഒക്കെ ഒരു അഭിനേതാവിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇവരെല്ലാവരും പറയുന്നതാണ്, പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുക, ജനങ്ങളെ നിരീക്ഷിക്കുക. ഇത് കാണുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മാറ്റം മനസ്സിലാവും. പണ്ടത്തെ പാട്ടുകളല്ല ഇപ്പോഴത്തെ പാട്ടുകൾ. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് റാപ്പിംഗ് സ്റ്റൈൽ എന്താണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടായി പോകും. എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ്. കാരണം പുതിയ തലമുറയിലുള്ള ആൾക്കാരും അവർ കൊണ്ടുവരുന്നതിൽ ജീവിതത്തിൻ്റെ ഗന്ധമുണ്ടോ, ഇപ്പോഴത്തെ സമൂഹത്തെ അവർ പ്രതിനിധീകരിക്കുന്നുണ്ടോ ആ കഥ, ആ കഥാപാത്രങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാലവും നിലനിൽക്കാൻ സാധിക്കും. നമ്മളൊരു പാലമായിട്ട് നിന്നാൽ മതി
0: പഴയ
1: തലമുറകളെ
0: ബന്ധിപ്പിക്കുന്ന. പ്രേക്ഷകർ എങ്ങനെയാണ് മാറിയതായിട്ട് തോന്നുന്നത്?
1: പ്രേക്ഷകർ മാറിയത് കഥയുടെ വ്യത്യാസത്തിൽ തന്നെയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമ ഹിറ്റായ പോലെ തന്നെ, അപ്പോൾ അത് പുതിയ തലമുറയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമൂഹം മാറുമ്പോൾ, ഇപ്പം സിനിമ പണ്ട് തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ അളവ് ഇപ്പോൾ കുറഞ്ഞു, ഇപ്പം എല്ലാം OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ മാറ്റം സംഭവിച്ചത്? അപ്പോൾ ഏത് തരം കഥയോടാണ് ആ OTT പ്ലാറ്റ്ഫോമിലെ ജനങ്ങൾ കാണുന്നത്, ക്ലിക്കിംഗ് ഏതിലാണ് വരുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള കഥകളിലേക്കായിരിക്കും പിന്നീട് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ആ പ്രേക്ഷകരുടെ ദിശ മാറുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി മാറ്റുന്നത്, നമ്മുടെ അഭിനയ മേഖലയിലാണെങ്കിലും എടുക്കുന്ന പ്രോജക്റ്റിലാണെങ്കിലും. അപ്പോൾ സമൂഹം നല്ല രീതിയിലാണ് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പഴയ പോലെ സാഹിത്യഗന്ധമൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ല. ജീവിതമായിട്ടുള്ള ഗന്ധങ്ങളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പച്ചയായ ജീവിതം, പണ്ട് നമ്മൾ ഒരു വിരൽ തുമ്പിൽ തൊടുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് അതൊന്നും ഇല്ല. ഇപ്പൊ ഇന്നടാ പോടാ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ അതൊരു പുതിയ തലമുറയുടെ മാറ്റം.
0: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: അടുത്തത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ഗാനം ദാസേട്ടന്റെ ഹിന്ദി ഗോരി തെര ഗാവ് ബഡ പ്യാര, അത് കേട്ടാൽ വളരെ നന്നായിരിക്കും.
0: നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡബിങ്ങിന്റെ രണ്ട് അവാർഡുകൾക്ക് അപ്പുറം വേറെ എന്തൊക്കെയാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്?
1: പിന്നെ അഭിനയത്തിനാണ് ഏഷ്യാനെറ്റിന്റെ അവാർഡ്സ് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പല അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്.
0: ഏത് ഘട്ടത്തിലാണ് അഭിനയം നമുക്കൊരു പ്രധാന കരിയർ ആയിട്ട് എടുക്കുക? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ചാറ്റേഡ് അക്കൗണ്ടന്റ് ആയിട്ട് പ്രാക്ടീസ് അപ്രന്റീസ് ആയിട്ടൊക്കെ പോയി. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരാൾ ഇനി നമുക്ക് ഫുൾ ടൈം പ്രൊഫഷൻ ആയിട്ട് അഭിനയം മതി, അല്ലെങ്കിൽ ഡബിങ്ങും അഭിനയം കൂടെ കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്?
1: അത് ആ സീരിയലാണ് എന്നെ സഹായിച്ചത്. കാരണം സിനിമയിലുള്ള സമയത്ത് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. നമുക്ക് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ കിട്ടുന്നത്. അപ്പൊ അതുവരെ നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. എന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സീരിയലായപ്പോൾ എല്ലാ മാസവും നമുക്ക് കണ്ടിന്യൂസ് വർക്കാണ്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് അക്സെപ്റ്റ് ചെയ്ത് ജനങ്ങൾ, ഇപ്പൊ സ്ത്രീ എന്നുള്ള സീരിയലാണെങ്കിലും അങ്ങനെ മെഗാ സീരിയൽസ് വരുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഇനി ഈ സീരിയൽ ഞാൻ വിടുന്നില്ല. സിനിമ വന്നാൽ ചെയ്യാം, സീരിയലുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിടുകയും ചെയ്യും. സീരിയലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, കഥ മാറ്റി
0: ഫ്ലെക്സിബിൾ ആണ്.
1: അപ്പൊ അങ്ങനെ ഞാനൊരു ഡിസിഷനാണ് എടുത്തത്, ഇനി അഭിനയം സീരിയൽ മേഖലയിൽ മതി എന്ന് പറഞ്ഞു. അതൊരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നു.
0: ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഏതൊക്കെ തരം വേഷങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നു?
1: ഒരുപാടുണ്ട്, കാണുന്ന എല്ലാ ടൈപ്പിലുള്ള റോളുകളും എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ കഥാപാത്രം, ഇപ്പൊ വില്ലൻ ചെയ്യണോണ്ടാണെങ്കിലും കോമഡി ചെയ്യുന്നോണ്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വെറുതെ ഒരു ഇതാവാതെ ആ കഥയോടുമായി ബന്ധപ്പെട്ട ഒരു ഇത് കിട്ടുകയാണെങ്കിലേ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. വെറുതെ ഒരു വില്ലനായിട്ട് വന്നിട്ട് കാര്യമില്ല. മനസ്സിൽ ഒയ്യോ ഇവനെ ഒന്ന് ചവിട്ടി കൂട്ടണമല്ലോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്.
0: ഈ വില്ലൻ വേഷങ്ങൾ ചെയ്ത ശേഷം അത്തരത്തിൽ പ്രേക്ഷകരുടെ അപ്രിയം നേടേണ്ടുന്ന സാഹചര്യങ്ങൾ
1: ഇപ്പോഴും ഉണ്ട്. ആ ഭ്രമണം എന്നുള്ള സീരിയല് ഇപ്പോഴും യൂട്യൂബിലും ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കണ്ടിട്ട് ഇപ്പോഴും എന്നെ ചീത്ത പറയാറുണ്ട് ആൾക്കാർ.
0: ഇപ്പൊ ഗുരുവായൂരപ്പനായപ്പോ കിട്ടിയ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടും നമ്മൾ സ്വീകരിക്കാൻ
1: റെഡിയാണ്, റെഡിയാണ്.
0: ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
1: ഇപ്പൊ സിനിമ ഇത്രയും കാലത്ത് അനുഭവം ഉള്ളത് കൊണ്ട് ഒരു സിനിമയുടെ സംവിധാനത്തിലേക്ക് കടന്നാലോ എന്നുള്ളൊരു ചിന്ത, അതിപ്പോ ഉടനെ സാധിക്കുന്നതല്ല, ഒരു 2 വർഷത്തിനകം അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അപ്പൊ അവരെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കറിയാവുന്ന മേഖലയാണ്, അപ്പൊ അതിലേക്ക് ഒന്ന് കടന്നാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഇനി എന്റെ അടുത്ത ഫോക്കസ് പോയിന്റ്.
0: അപ്പോൾ ഇത്രയും സമയം ശരദ്ദാസിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളിലൂടെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സംഗീതത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. വെള്ളിത്തിരയിലെ അഭിനയ മുഹൂർത്തങ്ങളും സ്റ്റുഡിയോയിലെ ശബ്ദമാന്ത്രികതയും സംഗീതവുമെല്ലാം കോർത്തിണക്കിയ ഈ സംഭാഷണം തീർച്ചയായും നമുക്ക് ഏവർക്കും ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. തന്റെ

0: പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ പങ്കുവച്ചതിനും ആ ഓർമ്മകൾ നമ്മോട് സംസാരിച്ചതിനും ശരദാസിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കളുടെ കലാജീവിതത്തിൽ ഇനിയും വലിയ അംഗീകാരങ്ങളും മികച്ച വേഷങ്ങളും തേടിയെത്തട്ടെ എന്ന് ആകാശവാണിയും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: വളരെ വളരെ സന്തോഷം. കേട്ടിരിക്കുന്നവരെ ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എവരുടെയും അനുഗ്രഹം ഇനിയും എന്റെ കലാജീവിതത്തിന് ആവശ്യമാണ്. അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ വളരെ നന്ദി.
2: ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വിളനാട്.

ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563211, ഒരു നമ്പർ കൂടി 9495569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക ഇമെയിൽ youth.AIRTVM@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year സർവൈവൽ റേറ്റ്, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിന്റെ തരം അനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിന് ഏൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ DNA ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രോമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോകോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർവോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
3: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40-70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
3: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്, നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പൊ പെറ്റ് സ്കാൻ, ഫംഗ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
3: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്, അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്, കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക് ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
3: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
2: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
3: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി.

രാഗാമൃതത്തിൽ ഇന്ന് ആർ കെ ശ്രീകണ്ഠൻ അവതരിപ്പിച്ച തുളസീവന കൃതികൾ കേൾക്കാം. കൂടെ പാടുന്നത് രുദ്രപട്ടണം രമാകാന്തൻ, വയലിൻ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ, മൃദംഗം തിരുവനന്തപുരം എം ബാലസുബ്രഹ്മണ്യം. ആദ്യം ശർമ്മ വിധായക എന്നാരംഭിക്കുന്നു രാഗം ഹംസധ്വനി ആദിതാളം.

ഇതുവരെ കേട്ടത് ആർ കെ ശ്രീകണ്ഠൻ അവതരിപ്പിച്ച തുളസീവന കൃതികൾ. കൂടെ പാടിയത് രുദ്രവട്ടണം രമാകാന്തൻ. വയലിൻ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ. മൃദംഗം തിരുവനന്തപുരം എം ബാലസുബ്രഹ്മണ്യം.

0: ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെ കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: പാർത്ഥസാരഥി രാഗം മധ്യമാവതി.
1: ഇന്ന് രാത്രി 9:30 ശ്രീവത്സൻ ജയമേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യൻ വയലിൻ, നാഞ്ചിലെ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം ഡസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 40-ാം ഭാഗം നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ഇന്ന് രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇന്ന് രാത്രി 8 മണിക്ക്.

0: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ആകെ ഐടി രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഥവാ എസ് ടി പി ഐ, അതിന് കീഴിൽ വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾ. നമുക്കറിയാം, ഒരു കാലത്ത് ഐടി കമ്പനികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന സാങ്കേതിക സൌകര്യങ്ങളും വിപണിയും ഇന്ന് പുതുതലമുറ സ്റ്റാർട്ടപ്പുകൾക്കും വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ എസ് ടി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിംഗ് സഹായങ്ങൾ, മെന്റർഷിപ്പ് എന്നിവ നൽകിക്കൊണ്ട് യുവ സംരംഭകരെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ എസ് ടി പി ഐ ഒരുക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് ഇതെങ്ങനെ കരുത്താകുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. സ്വാഗതം സർ.
2: ഗുഡ് മോർണിംഗ്
1: സർ. സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ, എന്താണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്?
2: സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു അട്ടോണമസ് ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിലുള്ള. ഇത് ബേസിക്കലി നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ബോഡിയാണ്. 1991 തൊട്ട് പ്രവർത്തിക്കുന്നു, നമ്മൾ 35 വർഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് 2016 ശേഷം നമ്മുടെ ആ പ്രൊഫൈലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെലുത്തി ഒരുപാട് സ്കീംസ് നമ്മൾ ഇതിലേക്ക് വേണ്ടി വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2-3 സ്കീമെന്ന് എടുത്തു പറയത്തക്ക സ്കീമെന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 25 സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അക്രോസ് ഇന്ത്യയിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആയിട്ട് ഒരു 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അക്രോസ് ഇന്ത്യ നമ്മുടെ സെൻറ്റേഴ്സിലുണ്ട്. നമ്മുടെ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 73 സെൻറ്റേഴ്സ് ഇന്നിപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ 65 സെൻറ്റേഴ്സ് ഉള്ളത് Tier 2, Tier 3 സിറ്റീസിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു NGIS എന്ന് പറഞ്ഞിട്ടൊരു നെക്സ്റ്റ് ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും കൂടെ ഞങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി. ആ സ്കീം ഓൾമോസ്റ്റ് ഒരു 300 ഇൻക്യുബേറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം, ഈ 300 സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നു. അതിനൊരു നിശ്ചിത ബഡ്ജറ്റ് ഔട്ട്ലേ ഉണ്ടായിരുന്നു. അത് ആ സ്കീം ഓൾമോസ്റ്റ് ടു ദ എൻഡാണ് അതിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സ്ഥാനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ഇതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് വേറെ ഈവൻസും മറ്റതുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.
1: ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ ഏത് സംരംഭത്തെയാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്?
2: സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. അത് ഈ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ ഒരു DPIIT എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു റെക്കഗ്നിഷൻ എടുത്താൽ മാത്രമേ സ്റ്റാർട്ടപ്പിനെ ഇന്ത്യയിൽ നമ്മൾ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. സി അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു LLP ആവാം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. ഇങ്ങനെ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ഇൻകോപ്പറേറ്റ് ചെയ്ത് 10 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഇവരുടെ ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 10 ഇയേഴ്സ് കടക്കാൻ പാടില്ല. അങ്ങനെ ഒരു എൻറ്റിറ്റിയെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയും, വിത്ത് സം അതർ കണ്ടീഷൻസ്. അവരുടെ ടേൺ ഓവർ ഈ 10 കൊല്ലത്തിനുള്ളിൽ 100 crores കടക്കരുത്.
1: ഓ,
2: അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഇതിനകത്തുണ്ട്.
1: ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: നമസ്കാരം.
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് ഗോപാലകൃഷ്ണൻ.
1: ഗോപാലകൃഷ്ണൻ സാറിന് സംസാരിച്ചോളൂ കേട്ടോ സാറിനോട്.
2: നമസ്തേ, ഗുഡ് മോർണിംഗ്.
3: സാറേ നമസ്കാരം,
2: പറഞ്ഞോളൂ.
3: ഈ STPI ഏതെല്ലാം മേഖലകളിലാണ് നമ്മുടെ ഇപ്പൊ പ്രവർത്തനം, അതായത് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? അതുപോലെ കേരളത്തില് അതിന്റെ ഓഫീസ് ഉണ്ടോ, അതിന്റെ പ്രവർത്തനം അങ്ങനെയുള്ള?
2: ആദ്യം ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ആദ്യം നമുക്ക് കേരളത്തിനകത്ത് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഡയറക്ടറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റും ലക്ഷദ്വീപും കൂടെ ചേർന്നാണ് ട്രിവാൻഡ്രം ഡയറക്ടറേറ്റിൻ്റെ ജുറിസ്ഡിക്ഷൻ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്കൊരു വലിയൊരു ഓഫീസുണ്ട് ടെക്നോ പാർക്കിനുള്ളിൽ. സിമിലർലി നമുക്ക് കൊച്ചിയിലും കിൻഫ്രയ്ക്കകത്ത് നമുക്കൊരു ഓഫീസ്.

0: ഒക്കെ ഈ രണ്ട് സ്ഥലത്തും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 സ്റ്റാർട്ടപ്സ് ഓൾറെഡി ഇൻക്യുബേറ്റഡ് ആണ്. ഇനിയും നമുക്ക് കൊടുക്കാനായിട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ഡൊമൈനുകളിലാണ് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ സെൻട്രിക് ആയിട്ട് ഒന്നുമേ ഇല്ല. ഇതിനെ നമ്മൾ അഗ്രിടെക് ആവാം, എജ്യൂടെക് ആവാം, മെഡിടെക് ആവാം, അല്ലെങ്കിൽ IoT ആവാം, AR VR ആവാം, ഫിൻടെക് ആവാം, ബ്ലോക്ക് ചെയിൻ ആവാം, എന്തും AI ആവാം, ഡേറ്റ അനലിറ്റിക്സ് ആവാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു IT എലമെന്റ് ഉണ്ടാവണം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളൊരു കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു IT എലമെന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും.
1: അപ്പൊ അതിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളിപ്പോ അതിന്റെ സാമ്പത്തികം മറ്റു കാര്യങ്ങളും എല്ലാത്തിലും ഈ ഹെൽപ്പ് കിട്ടുമായിരിക്കും.
0: ആ കിട്ടും. ആ സി കേരളത്തിനകത്ത് മാത്രം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ മാത്രം സ്കീമുകൾ അവൈലബിൾ ആണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അക്രോസ് ഇന്ത്യ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെങ്കിൽ DPIIT എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ റെക്കഗ്നിഷൻ കൂടെ എടുക്കേണ്ടി വരും. മോസ്റ്റ്ലി എല്ലാ സ്കീംസിനും മിക്കവാറും ഒക്കെ ഇപ്പൊ കേരളത്തിലുള്ളവരും ഒരു ഹൈ ഫണ്ടിങ് സപ്പോർട്ട് വരുന്ന സമയത്ത് DPIIT റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്.
1: അല്ല, ഞാൻ ഓർത്തത് എന്താ വെച്ചാൽ ഈ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള.
0: അല്ല, അത് സെപ്പറേറ്റ് വേറൊരു കാറ്റഗറി ഉണ്ട്. നോർമൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, നോർമൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഡീപ് ടെക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു സർ. പറഞ്ഞോളൂ, 2016 ശേഷമാണ് ഈ ഒരു ഗിയർ ചേഞ്ച് SDPI വളർത്തിയത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്. എങ്ങനെയാണ്
0: ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ അനൗൺസ്മെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്കൊരു ഫോക്കസ് നൽകി നമ്മളും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളർത്തിക്കൊണ്ടുവരികയും. അന്ന് നമ്മൾ വളരെ പുറകിലായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക്, വേൾഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ വളരെ പുറകിലായിരുന്നു. ഇപ്പം നമ്മൾ വി ആർ സ്റ്റാൻഡിങ് അറ്റ് 3rd പൊസിഷനിലാണ്. US ചൈനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd പൊസിഷനിലാണ് ഇന്ത്യ. സോ അന്ന് ആ ഫോക്കസ് കൊടുത്തതുകൊണ്ട് മാത്രം ഒരുപാട് സ്കീംസും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുപാട് പദ്ധതികളും ഒക്കെ നമ്മളന്ന് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴി ഇത് ലോഞ്ച് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു എക്കോസിസ്റ്റം, ഒരു ട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ 3 സ്കീംസ് അല്ലെങ്കിൽ ഈ കുറച്ചും കൂടെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമുക്ക് അന്നൊക്കെ ഒരു 40% മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതിനുശേഷം കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് ഫ്രണ്ടിലോട്ട് വരികയും നമ്മളൊരു 73 വരെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 23 സ്ക്വയർ ഫീറ്റ് കിട്ടി ഇപ്പം നമുക്കുള്ളത്, നിലവിലുള്ളത്.
2: നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് ഷിബി, ഞാൻ കോയമ്പത്തൂർ നിന്ന് വിളിക്കുന്നത്.
2: ആ ഷിബി അല്ലേ?
3: അതെ അതെ,
2: സംസാരിച്ചോളൂ.
3: ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലെ കൺസൾട്ടന്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ എനിക്ക്
2: സർ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
3: ഓക്കെ ഓക്കെ, ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയില് കൺസൾട്ടന്റും ട്രെയിനറും ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് 30,000 സ്റ്റുഡൻസ് ഈ പ്ലാറ്റ്ഫോമിലും ഒക്കെ ഉണ്ട്. അപ്പോ ഞാനൊരു AI. ആ ഹലോ, സാർ കേൾക്കാവോ?
0: യെസ്, കേൾക്കാം, പറഞ്ഞോളൂ.
3: ആ ഇപ്പൊ ഞാനൊരു AI പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിൽ ഒരു പ്രൈവറ്റ് AI ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഡേറ്റ പ്രൈവസി വേണ്ട കമ്പനികളിലൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താല് അവരുടെ ഡേറ്റ വെളിയില് LLM ലോട്ട് എക്സ്പോസ് ആവാത്ത രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോ പ്രോഡക്റ്റ് റെഡിയാണ്, വെബ്സൈറ്റും ഡെമോ ഒക്കെ റെഡിയാണ്. ഇപ്പൊ പക്ഷേ ഞാനിത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് പ്രോഡക്റ്റിന്റെ റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ബാക്കിംഗ് കിട്ടാൻ
0: വേണ്ടിയിട്ട് ആദ്യം ചെയ്യാനുള്ളത്, ഇപ്പൊ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ.
3: ഇപ്പൊ എനിക്ക് MSME ഒരു രജിസ്ട്രേഷൻ ഉണ്ട്.
0: ഓക്കെ, ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇൻകോർപ്പറേഷൻ എടുക്കണം. ഈ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ മിനിസ്ട്രിയിൽ ചെന്നിട്ട് എവിടെയെങ്കിലും ഒരു നമ്മുടെ സ്ഥാപനം ഫേം എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ ആദ്യം എടുക്കണം. എടുത്തതിന് ശേഷം സ്റ്റാർട്ടപ്പ് DPIIT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ചെന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്വാളിഫൈ ആകുന്നതായിരിക്കും മിക്കവാറും.

0: ഓക്കെ. അപ്പോൾ കാരണം
1: ഓക്കെ.
0: ഈ രജിസ്റ്റർ ചെയ്ത് 10 കൊല്ലത്തിനകത്താണ് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഡി പി ഐ ടി റെക്കഗ്നീഷൻ എടുക്കാൻ പറ്റുന്നത്. പിന്നെ 10 കൊല്ലത്തിനകത്ത് 100 കോടി ടേൺ ഓവറും കടക്കാതിരിക്കുക. പക്ഷേ അതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡി പി ഐ ടി റെക്കഗ്നീഷനും എടുത്തിട്ട് ഈ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഡി പി ഐ ടി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. പിന്നെ ഇന്ത്യക്കകത്തുള്ള ഈ നിങ്ങളുടെ ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ടൊരു ചാലഞ്ച് പ്രോഗ്രാമോ കണ്ടസ്റ്റോ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ പിച്ച് ചെയ്യണം. അതായത് എൻ്റെ സൊല്യൂഷൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇന്നോവേഷൻ യു ആർ ഗിവിങ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കണം, ഒരു ഇമ്പാക്ട് ഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സാധനത്തിന് മാത്രമേ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഈ സൊല്യൂഷൻ, ആ എ ഐ കൊണ്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്, അത് എന്തൊക്കെ ഇനോവേഷൻസ് ആണ് ഐ മീൻ തരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ നല്ലതാണെന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും. അത് ഓരോ സ്കീം അനുസരിച്ചാണ്. ചിലപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു സെക്കൻഡ് 2 സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം. ആ പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് അപ് ടു നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഒരു 25 ലാക്ക് വരെ സീഡ് ഫണ്ട് നമ്മൾ നൽകാറുണ്ട്. അപ് ടു 25 ലാക്സ്. ഓക്കെ. അതിൻ്റെ മുകളിലും ചില സ്കീംസൊക്കെ ഉണ്ട്. ഈ TDF എന്ന് പറഞ്ഞിട്ടും പിന്നെ ഡിഫെൻസിൻ്റെയൊക്കെ സ്കീമുകളിലൊക്കെ 1 കോടിയൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന ഒരുപാട് സ്കീംസും ഉണ്ട്. അപ്പം ബേസിക്കലി ചെയ്യേണ്ടത് ഇൻകോപ്പറേറ്റ് ചെയ്യുക, കമ്പനിയായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടും ചെയ്യാം, കമ്പനിയായിട്ട് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ചെയ്യാം, എന്തുമായിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഡി പി ഐ ടി റെക്കഗ്നീഷൻ എടുക്കുക. ഓക്കെ. പിന്നെ കേരളത്തിനകത്തുള്ള സ്കീം വേണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ റെക്കഗ്നീഷൻ എടുക്കാം. കോയമ്പത്തൂർ ആണെങ്കിൽ എനിക്ക് കോയമ്പത്തൂരിലും തമിഴ്നാടിന്റെ ഈ സ്റ്റാർട്ടപ്പിന്റെ റെക്കഗ്നീഷൻ എടുക്കാം. അതിനും അവിടെ നമ്മുടെ STPI സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ് യു. കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക്. കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട്, ശരവണം പട്ടിയിൽ.
2: സാർ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ സാധാരണക്കാരൻ പറയുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അതിന് STPI എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
0: അതും ചെയ്യാൻ പറ്റും. സി, അത് അതാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയുമായിട്ട് ബന്ധപ്പെട്ട കോളേജുകളിൽ പോയി നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഔട്ട്റീച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി തരികയാണ്. സി, അങ്ങനെ നമ്മൾ റീസെൻ്റായിട്ടൊരു അമൽ ജ്യോതി കോളേജിൽ കഴിഞ്ഞ വർഷം എനിക്ക് വേണം 23 ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെയും പോയി, പിന്നെ ഒരു എറണാകുളത്ത് ആലുവയ്ക്കടുത്തൊരു കോളേജിലും കൂടെ പോയിരുന്നു. അപ്പോൾ ആലുവയ്ക്കടുത്തുള്ള കോളേജിലുള്ള പിള്ളേർ 2 പെൺകുട്ടികൾ ചേർന്നിട്ട് എന്തോ സാനിറ്ററി നാപ്കിൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് എങ്ങാണ്ട ഒരു ഇന്നോവേഷൻ പ്രപ്പോസൽ വെക്കുകയും അത് സെലക്ട് ആകുകയും സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർ സെലക്ട് ആകപ്പെട്ടു. പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൈലമയിൽ അവർ പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്തില്ല, പക്ഷെ അവർ സെലക്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്കും ഇതിനകത്ത് വരാൻ പറ്റും. സി, ഈ ഡീപ് ടെക് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരും, അത് സ്റ്റുഡൻറ്റിന് പറ്റില്ല.
2: ഇതിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: മുനിയറന്നാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. ഞാൻ ഈ സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള സ്റ്റാർട്ടപ്പ് കൊണ്ട്
0: ഉദ്ദേശിക്കുന്നത്.
3: അപ്പൊ ഈ സംരംഭം തുടങ്ങുക എന്ന് വെച്ചാൽ നല്ല ക്വാളിഫൈഡ് ആയവർക്ക്, ക്വാളിഫൈഡ് കുറഞ്ഞവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു
0: ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതൊരു പുതിയൊരു ഐഡിയ ആയിരിക്കണമെന്നേ ഉള്ളൂ. പണ്ട് ആൾറെഡി നമുക്ക് കണ്ടും കേട്ടതുമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാൻ പാടില്ല. ഒരു ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് ഏറ്റവും പുതിയ ഐഡിയ ആയിരിക്കണം. അതുകൊണ്ട് ഈ പബ്ലിക്കിനൊരു, നമ്മുടെ മാസസിനൊരു പ്രയോജനമുള്ള ഒരു സാധനമായിരിക്കണം. ഒന്നുകിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടണം. അങ്ങനത്തെ രീതിയിലുള്ള എന്ത് ഐഡിയ ആയിരുന്നാലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനൊരു എലിജിബിലിറ്റിയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ ആവാം, അതൊന്നും പ്രശ്നമേ അല്ല. ആദ്യം ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഏത് തരത്തിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷവും ആദ്യം കേരളത്തിലായതുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ റെക്കഗ്നീഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് DPIIT രജിസ്ട്രേഷൻ എടുക്കാം. കുറച്ചും കൂടെ ഒക്കെ സ്കെയിൽ ചെയ്ത് പോകണമെങ്കിൽ ആ സമയത്ത് അത് ആവാം. കൂടുതൽ വിശദമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ഐഡിയ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇനോവേറ്റ്

0: ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കേരള സ്റ്റാർട്ടപ്പ് മിഷനെ
1: ആ ഇത്
0: ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല, അവർക്കും സഹായിക്കാൻ പറ്റും.
1: സാർ, ഇത് എവിടെയാണ് നമ്മുടെ ഓഫീസ്?
0: ടെക്നോ പാർക്കിലാണ്, ടെക്നോ
1: ടെക്നോ
0: പാർക്കിനുള്ളിലാണ്.
1: പാർക്കിനകത്ത്.
0: അതെ,
1: ഉള്ളിലാണ്. അപ്പൊ അതിനകത്ത് ടെക്നോ പാർക്കിനുള്ളിൽ ഒന്ന് ഇത് അന്വേഷിച്ചാൽ മതി.
0: അന്വേഷിച്ചാൽ മതി. പിന്നെന്ത്?
1: ആ ശരി ശരി. അപ്പൊ ഈ ഫുഡ് പ്രോസസ് ചെയ്ത് ഇത് കൊടുക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയും.
0: ആ എന്തുമാവാം, അതിലും ഈ ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആക്ച്വലി ഈ എന്തെങ്കിലും ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ? അതെ അതെ.
1: ഇത് സർക്കാർ സബ്സിഡി മറ്റ് സംവിധാനങ്ങളെല്ലാം
0: അത് കിട്ടും, അത് എത്രത്തോളം എലിജിബിൾ ആവുന്നോ അത്രത്തോളം കിട്ടാം.
1: എത്ര പെർസെന്റേജ് അങ്ങനെയൊന്നും പറഞ്ഞു?
0: അങ്ങനെയില്ല, ഒരു 25 ലക്ഷം വരെ നമുക്ക് സീഡ് ഫണ്ട് സപ്പോർട്ട് നല്ല ഐഡിയക്ക് കൊടുക്കാൻ പറ്റും. ലോണ് ലോണ് സെക്കൻഡറി ആണ്. ഈ സീഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട അല്ലാത്ത ഫണ്ടാണ്. ഓക്കെ, ലോൺ എന്നുള്ളത് അതിന് ശേഷമുള്ളതാണ്.
1: ഓ അത് ശരി, അത് ശരി. അങ്ങനെയാണ്. വ്യവസായ വകുപ്പ് 30% സബ്സിഡി കൊടുക്കുന്നു വനിതകൾക്കും OBCക്കും 30%. അതുപോലെ അപ്പൊ ലോൺ കൊടുക്കാൻ 35% കഴിഞ്ഞിട്ട് തിരിച്ചടക്കാൻ വരുന്ന സംരംഭം പറയുന്നുണ്ട്. അതുപോലെ ഇതിനും ഇതിന് തിരിച്ചടക്കേണ്ടാത്ത
0: പല പല ഡിപ്പാർട്ട്മെന്റുകൾക്കും പലതരത്തിലുള്ള സ്കീംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ചിലർക്ക് ഈ ITയുമായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങളുടെ സ്കീം വഴി കവർ ചെയ്യും. ചിലപ്പോൾ വേറെ പല ടെക്നോളജിയുമായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അങ്ങനത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഓരോ തരത്തിലുള്ള ലോണുകളും സപ്പോർട്ട് സഹായങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ഓക്കെ, അദ്ദേഹത്തിന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് STPI ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ഈ ടെറിട്ടോറിയൽ ഡിഫറൻസ് മാത്രമാണോ അതോ?
0: അല്ല, ടെറിട്ടോറിയൽ ഡിഫറൻസ് എന്നുള്ളത് ഒരു പ്രൈമറി സാധനമാണ്. പക്ഷേ അതിലുപരി അവർക്കും കുറേ സ്കീംസ് ഉണ്ട്. പക്ഷേ അവരുടെ സ്കീം നമ്മുടെ സ്കീം വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാ സ്കീംസ് ലിമിറ്റഡ് ടു കേരള സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ കേരള ഓൻട്രപ്രീനേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മുടെ സ്കീംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റ് ഓപ്പൺ ടു പാൻ ഇന്ത്യ, ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുറേ കേരള സ്റ്റാർട്ടപ്പ്സ് ഞങ്ങളുടെ ഭുവനേശ്വറിലുള്ള പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ സെലക്ട് ആവുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് സീഡ് ഫണ്ടിങ് കിട്ടി. കുറേ ആൾക്കാർക്ക് ഹൈദരാബാദിൽ കിട്ടി, കുറേ പേർക്ക് ബാംഗ്ലൂരിൽ കിട്ടി. ഓരോ സ്കീം നമ്മൾ എല്ലാ സ്കീംസും ഓരോ സമയത്തായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അതെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയൊക്കെ നമ്മൾ അതാത് സമയങ്ങളിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്കീം കണ്ടിട്ട് അവർക്ക് ഉചിതമായിട്ട് അവർ എലിജിബിൾ ആവുന്നതാണെങ്കിൽ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ആവും.
2: ഓക്കെ, സാർ പറഞ്ഞല്ലോ 25 ലാക്സ് വരെ സീഡ് ഫണ്ട് ആയിട്ട് കൊടുക്കും. ഇതുപോലെ മറ്റിളവുകളും സൗകര്യങ്ങളും എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: ഇതുപോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെന്റർഷിപ്പ് ഒരു 500 മെന്റേഴ്സ് ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. 500 മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൾവാർഡ്സ് ആണ്. സോ ഈ 500 മെന്റേഴ്സിന്റെ സപ്പോർട്ട് കിട്ടും. സോ അവർക്ക് അവരുടെ ഐഡിയ എങ്ങനെ ഒരു MVP എന്നൊക്കെ പറയും, മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്നൊക്കെ പറയും, ആ സ്റ്റേജിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഐഡിയ കുറച്ചും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
2: നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. പേരും സ്ഥലവും പറഞ്ഞിട്ട് പറഞ്ഞോളൂ, എന്താണ് സംശയം? ഒന്ന്
3: ഞാൻ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു ഫണ്ടിന് ഫ്രീ ആയിട്ട് ഫണ്ട് കിട്ടുമെന്നോ ഞാനെ കുറിച്ച് അറിയാനായിരുന്നു.
2: എന്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്? വിശദാംശം സാറിനോട് ചോദിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
3: ആ സാറേ, ഫണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അപ്പൊ എനിക്ക് ചെറിയ ഫുഡിന്റെ തുടങ്ങണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് പിന്നെ
0: ഫുഡിന്റെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി
3: നമ്മള് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാന്ന്
0: വെച്ചാണ് ഓർഡർ. ഫുഡ് ഡെലിവറി അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഫുഡ് ഡെലിവറി. അതിനൊരു ആപ്പ് വഴി ലോൺ അല്ലാത്ത ഫണ്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് വഴിയുള്ള ഫണ്ടുകളൊക്കെ മിക്കവാറും എല്ലാ ഫണ്ടുകളും ഒക്കെ ഒരു ഈ IT എലമെൻ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ആപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഖേന നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ക്വാളിഫൈ ആവുള്ളൂ. അല്ലാതെ വെറും ഫുഡ് എന്തേ അതിനൊരു IT നിങ്ങളുടെ ഒരു ഈ IT അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ നിങ്ങളുടെ ഈ ഒരു പാർട്ട്നേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ആരെങ്കിലും ഉണ്ടോ? ആ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ചേർന്ന് ഇതാണ് എന്റെ ഐഡിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരിതിനെ കംപ്ലീറ്റ്ലി ഒരു മൊബൈലിലുള്ള ഒരു ആപ്പ്

0: അല്ലെങ്കിൽ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു അപ്ലിക്കേഷനായിട്ടോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു അതിലൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ക്വാളിഫൈ ആവുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫണ്ട് കിട്ടും. ആ ഒരു നല്ലൊരു എലമെന്റ് ആണ് അല്ലൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെതെങ്കിൽ ഡെഫിനറ്റ്ലി എലിജിബിൾ ഫണ്ട് കിട്ടുന്നതായിരിക്കും.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ഫണ്ടിനെ കുറിച്ചാണ്. ഇത് ലോൺ ഇല്ലാത്ത ഫണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത്.
0: സീഡ് ഫണ്ട് അപ് ടു 25 ലാക്സ് വരെ കൊടുക്കും. സി, അതിപ്പം ചിലപ്പോൾ ഈ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം അവർക്കൊരു സ്റ്റൈഫൻഡ് പോലെ 10,000 കൊടുത്തിട്ട് അങ്ങനെ 6 മാസം അവരെ ഒന്ന് മെൻറ്റർഷിപ്പൊക്കെ പ്രോഗ്രാം വഴി കടത്തിവിട്ടതിന് ശേഷം അവരുടെ ഐഡിയാസിന് അവർക്ക് ഒരു വയബിൾ പ്രോഡക്റ്റായിട്ട് മാറ്റാനും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് MVP ആയതിന് ശേഷം അവർക്ക് മാർക്കറ്റിലോട്ട് അവർക്കിത് എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള സപ്പോർട്ട് കൊടുക്കാനും അത് കഴിഞ്ഞതിന് ശേഷം റവന്യൂ വന്നു തുടങ്ങിയ ശേഷം ട്രാക്ഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെയാണ് ഒരു അക്സലറേഷൻ എന്നുള്ള ഒരു സാധനത്തിലോട്ട് പോകുന്നത്. പിന്നെ അതങ്ങനെ ഓരോ സ്റ്റേജിലോട്ട് പോയി പോയി സീരീസ് എ സീരീസ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് IPO ചെന്ന് അവസാനിക്കും. ഒരു കമ്പനി IPO ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ നടക്കും, അങ്ങനെ ഒരു വലിയൊരു കമ്പനിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ നമ്മൾ കണ്ട ഈ ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഒരു ബൂട്ട്സ്ട്രാപ്ഡ് ആയിട്ട് വന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇന്നത് വലിയ കമ്പനിയാണ്. ഈ ഇന്ത്യയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സെറോദ, ഇങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഈ സെറോദ എന്ന് പറഞ്ഞാൽ ഫിൻടെക്കിലുള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സെറോദ എന്നുള്ളൊരു ആപ്പ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് വന്ന സ്റ്റാർട്ടപ്പുകളാണ്. അവരൊക്കെ വലിയൊരു IPO ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്തു വന്നു, വലിയ കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു.
1: ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാൻ പറ്റും. ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ
1: ഉഷയാണ്. എവിടെ നിന്നാണ് പറഞ്ഞോളൂ? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചിട്ട് സാറിനോട് സംസാരിച്ചോളൂ
2: കേട്ടോ.
0: ഹലോ, പറഞ്ഞോളൂ.
2: നമസ്തേ. എനിക്ക് ഒരു 4 ലക്ഷം സ്ഥലമുണ്ടേ. അപ്പം എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഈ സ്റ്റാൻഡ് ഇന്ന് നമ്മൾ അടിച്ചിങ്ങനെ ടെറസിന്റെ മുകളിൽ വെക്കുന്ന സ്കീമുണ്ട്. അത് ഞാൻ കേട്ടപ്പോ ലോണ് തരൂല എന്ന് പറയും. വളരെ താല്പര്യം ബാങ്കിൽ കേട്ടത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ സ്റ്റാൻഡ് അടിച്ച് ചെറിയ ലോണുകൾ കിട്ടുന്നുണ്ടെങ്കിലും പദ്ധതി അറിയാമോ സാറേ?
0: അത് ഈ പറഞ്ഞത് ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ലോണാണ്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ ഫണ്ടിങ് സപ്പോർട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത ഫണ്ടിങ് സപ്പോർട്ട് മൊത്തവും സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി നിങ്ങളുടെ ബ്ലോക്ക് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതായിരിക്കും.
1: അതെ, സംരംഭങ്ങളെ കുറിച്ചുള്ള ഇപ്പം അമ്മയുടെ തന്നെ സ്ഥലത്തെ വെച്ച് എന്തെങ്കിലും സംരംഭം തുടങ്ങാനാണെങ്കിൽ അതിൻ്റെ ITയുടെ എന്തെങ്കിലും ഉള്ള ഒരു കമ്പോണൻ്റ് അതിലുണ്ടെങ്കിൽ അപ്പോഴാണ് ഇന്നത്തെ ഹലോ ആകാശവാണി കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫണ്ടല്ലാത്ത രീതിയിലുള്ള അസിസ്റ്റൻസ്.
0: ഫണ്ടല്ലാത്ത ഞാൻ പറഞ്ഞു മെന്റർഷിപ്പ് ഒരു ഫേമസ് സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അക്സസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അവർ ഏത് മാർക്കറ്റിൽ അവർക്ക് അത് പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു സ്റ്റേജ് കടന്നു പോകുമ്പോഴത്തേക്ക് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ശരിക്കും ഫണ്ട് ഇതിൽ കൊടുത്തിട്ട് ഒരു ഇക്വിറ്റി ഡൈല്യൂഷനൊക്കെ ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. സി, റവന്യൂ വന്നാൽ മാത്രം പോരല്ലോ, പിന്നെ അവർക്കൊരുവിടെ ഒരു എക്സ്പാൻഷൻ സ്കീം കാണും, ഒരു സ്കെയിലിംഗ് അപ്പ് കാണും. ഈ ഈ കംപ്ലീറ്റ് ജേർണിയിൽ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പേര് സയൂജ് എന്നാണ്. സയൂജ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഏതാണ്ടൊരു നമ്മൾ ഒരു 7,500 യൂസേഴ്സ് അതിൽ ആൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതിൽ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓൻറ്റർപ്രീനേഴ്സിന് ചെയ്യാം, ഇൻക്യുബേറ്റേഴ്സിന് ചെയ്യാം, മെൻറ്റേഴ്സിന് ചെയ്യാം, അക്സലറേറ്റേഴ്സിന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫണ്ടിങ് ഏജൻസിക്ക് ചെയ്യാം. ഇവരെല്ലാം അതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. അപ്പം ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പിന് എന്തെങ്കിലും ഒരു സ്റ്റേജിൽ അവർ സ്ട്രക്കായി നിൽക്കുമ്പോഴത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ സി ദിസ് ഈസ് മൈ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സയൂജ് എന്നാണ്. 7,500 യൂസേഴ്സ് അത് ആൾറെഡി അവൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ സോറി, പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ആൾക്കാർ റിസോഴ്സിനെ കണ്ടെത്താനും ഭയങ്കരമായിട്ട് ഒരു സഹായിക്കും. എന്തെങ്കിലും അവർക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പിയേഴ്സ് ആയിട്ടുള്ളവർ അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, അതിൻ്റെ പേര് സയൂജ് ആണ്.
1: ഈ ഒരു സ്റ്റാർട്ടപ്പിന് എത്ര നാളാണ് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് കിട്ടുക?
0: ആ അത് ഫസ്റ്റ് 10 ഇയേഴ്സ് ഓഫ് ഇയർ ഓഫ് പീരീഡാണ്. ഇൻകോപ്പറേറ്റ് ചെയ്ത് 10 വർഷത്തിനുള്ളിൽ, ഇപ്പം ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2000 ചെയ്തിട്ടുണ്ടെങ്കിൽ 2010 അവർ കഴിഞ്ഞു, പിന്നെ അവർക്ക് സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റസ് ആയിട്ട് അവർക്ക് വരാനേ പറ്റില്ല. അപ്പം നമുക്ക് 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം 2026 നടക്കുന്നത്, അപ്പോൾ 16 ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും സ്റ്റാർട്ടപ്പ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റും.
1: ഓക്കെ,
0: 10 വർഷമാണുള്ളത്, അല്ലെങ്കിൽ 100 crores കടക്കരുത്.
1: ഓ,
0: ഈ രണ്ട് കണ്ടീഷൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്.
1: 100 crores ടേൺ ഓവർ
0: കടക്കരുത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം മാഡം, എന്റെ പേര് രാഹുൽ എന്നാണ്.
1: എവിടെ നിന്നാണ് രാഹുൽ?
3: ഞാൻ തൃശ്ശൂർ നിന്നാണ്.
1: സംസാരിച്ചോളൂ സാറിനോട്.
0: ഹലോ, പറഞ്ഞോളൂ.
3: നമസ്കാരം സാർ.
0: നമസ്തേ
3: സാർ. പുതിയതായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് സാർ ഇപ്പോ പറഞ്ഞല്ലോ, IT എനേബിൾഡ് എന്തെങ്കിലും കമ്പോണന്റ് എന്തെങ്കിലും നമുക്ക് ബാക്കി സപ്പോർട്ട് കിട്ടും.
0: അത് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വഴി, അതായത് ഈ IT സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് STP എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞങ്ങൾ IT ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വിംഗ് ആണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിലും ഒരു IT എലമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. ഈ IT ഇലക്ട്രോണിക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കോമ്പണൻ്റ് ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ വഴി കിട്ടുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പിനെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഇപ്പം അഗ്രികൾച്ചർ, പ്യുവർ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പാണ്, അതിലൊരു IT എലമെൻറ്റും ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കീം കാണും.
3: ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, ഓൾറെഡി എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള IT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള, അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് എൻ്റെ സല്ലറിന് ആയിട്ട് ഓൺബോർഡ് ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സെറ്റപ്പ് കൂട്ടോ, അതാ ഞാൻ സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ
0: അതിന്റെ ഒരു റീസെല്ലറോ ഡിസ്ട്രിബ്യൂട്ടറോ അങ്ങനെയൊക്കെ ആകാനായിട്ട് അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടണം. നിങ്ങൾ അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ട്, ഇതിന് ഈ പറഞ്ഞ ആപ്പുകൾക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷനോ സർവീസോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഇന്നോവേഷൻ കോമ്പണന്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മുടെ സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു
1: സർ. ഇപ്പൊ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർട്ടപ്പ് ചലഞ്ച് കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഈ ഇതുവഴി പ്രയോജനപ്പെടുത്തുക?
0: സി NGIS എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം, അതൊരു 300 സ്റ്റാർട്ടപ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു 95 crore ഫിനാൻഷ്യൽ ഔട്ട്ലേ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു സ്കീമായിരുന്നു അത്. അതിൽ നമ്മളൊരു സെലക്ട് ചെയ്ത 300 സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളതിലൊരു ഈ പറഞ്ഞ 95 crore ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്തു. അതിൽ 25 lakhs വരെ സീഡ് ഫണ്ട് കൊടുത്തിരുന്നു. പല ടെക്നോളജിയിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്സ് നമ്മൾ കളക്റ്റ് ചെയ്യുകയും ഈ ചാലഞ്ചും കണ്ടസ്റ്റും അതിൽ എനിക്ക് വേണം ഒരു 9 round പ്രോഗ്രാംസ് നമ്മൾ ചുനൌത്തി എന്ന് പറയുന്ന ഒരു പേരിൽ, ചുനൌത്തി 1.0, 2.0, 10, 11, 12 അങ്ങനെ എന്തോ 10-12 ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാംസ് വഴിയും ഞങ്ങൾ സെറ്റ് ഓഫ് ഒരു 40-45 സ്റ്റാർട്ടപ്പ്, ഒരു 300 അപ്ലിക്കേഷൻസ് വരും. പക്ഷെ ഫൈനൽ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അത് സ്ക്രൂട്ടിനൈസ് പോകുമ്പോഴത്തേക്ക് ഒരു 40-45 സ്റ്റാർട്ടപ്പുകളും ഓരോ സ്റ്റേജുകളിൽ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു 9-12 എഡിഷൻ കൊണ്ട് അത് ഫുള്ള് പൂർത്തിയാക്കി. അതിലും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പ് ജേണിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഈ മാർക്കറ്റ് കണക്റ്റും ഫണ്ടിങ് സപ്പോർട്ടും മെൻറ്റർഷിപ്പും സ്കെയിലപ്പ് ചെയ്യേണ്ട ഫണ്ടുകളും ഇതെല്ലാം, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും, മാത്രമല്ല ക്ലൗഡ് പ്രൊവൈഡേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, NPST എന്ന് പറഞ്ഞിട്ട്, SPST എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സെൻറ്റേഴ്സിൻ്റെ എല്ലാ പ്രസൻസിലും പോയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ അവിടെ ആ നമ്മുടെ സെൻറ്ററിൽ എന്ത് സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് ലെവറേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയെല്ലാം കൂടെ ആയിരുന്നു ആ ഒരു സ്കീം. ആ സ്കീം ഇപ്പം തത്സമയം ക്ലോസ്ഡ് ആണ്. അത് 300 സ്റ്റാർട്ടപ്പ്, അത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്.
1: ഇങ്ങനെ വരുന്ന സ്റ്റാർട്ടപ്പുകൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്?
0: സി ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ്സുകൾക്കൊക്കെ ആൾമോസ്റ്റ് നല്ല സക്സസ് പാത്താണുള്ളത്. സി ചിലപ്പോൾ ദേർ മേ ബി ഡിലേ ബിക്കോസ് ടെക്നോളജി കീപ്പ് ഓൺ ചേഞ്ചിങ്, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ വരുമെന്നല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ പോലെ 300 സ്റ്റാർട്ടപ്പുകളിൽ നിന്നുമാണ് ചിലപ്പോൾ നമ്മൾ ഒരു 300 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ആൾമോസ്റ്റ് ഒരു അപ്ലിക്കൻസ് വന്നത് ഒരു 3000-4000 അപ്ലിക്കൻസ് വന്നിരിക്കും. അതിൽ നിന്നാണ് 300-ലോട്ട് നമ്മൾ സ്ട്രീം ഡൗൺ ചെയ്ത് വന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് പല ഒരു 3

0: ഫേസിൽ ഇതിനെ സ്ക്രീൻ ചെയ്താണ് ഇത് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഇന്നോവേഷൻ ഉള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു വയബിൾ പ്രോഡക്റ്റ് കാണും, ഒരു പ്രോട്ടോടൈപ്പ് കാണാം, അങ്ങനത്തെ രീതിയിലുള്ളവരായിരിക്കും എടുക്കുക. അപ്പം മോസ്റ്റ്ലി അവരുടെ സക്സസ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ അതർ ഫാക്ടേഴ്സ് ഓൾസോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ആൾമോസ്റ്റ് ദേ ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ ഫെസിലിറ്റീസ് ആൻഡ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വിച്ച് വി ഡെലിവർ.
1: ഓക്കെ, എല്ലാവർക്കും ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അവർക്ക് അവരുടെ ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ബെനിഫിറ്റ്സിൽ ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്?
0: ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഓരോ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. സി ഇപ്പോൾ ഒഡീസയിലും തെലങ്കാനയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കീഴിൽ. അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ കംപ്ലയൻസുകൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഓവറോൾ ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഇളവുണ്ട്. പിന്നെ ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് 25% ആണ് ബേസിക്കലി നോർമലി ഉള്ള ഒരു ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ അലൗഡ് ആയിട്ടുള്ളത്. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ 50% വരെ സ്വെറ്റ് ഇക്വിറ്റി അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസോപ്പ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, അതും ഇതിനകത്ത് കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ അത് പോയിട്ട് ഈ ടാരിഫ് റിലീഫ്സ് കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും ഓരോ സ്റ്റേറ്റ് ഡിപ്പെൻഡൻ്റാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല. പല സ്റ്റേറ്റിലും കുറേ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഇങ്ങനത്തെ കംപ്ലയൻസ് റിലേറ്റഡ് സാധനങ്ങൾ കുറച്ച് റിലാക്സേഷൻ, അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ഡേറ്റ് ഓഫ് കംപ്ലയൻസ് ഫൈലിംഗ്, അങ്ങനെയൊക്കെ ഉള്ള പ്രൊവിഷൻസും കിട്ടാറുണ്ട്.
1: ഈ AIയുടെ കടന്നു വരവോടുകൂടി സ്റ്റാർട്ടപ്പുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: അപ്പോൾ എല്ലാവർക്കും ഒരു AI കോമ്പണൻറ്റും കൂടെ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അവരെന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലോട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
1: അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്.
0: അതായത് ഇന്ത്യയിൽ രണ്ട് തരം സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് നോർമൽ സ്റ്റാർട്ടപ്പ്, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. ഇതിന് രണ്ടും കാറ്റഗറിയിൽ ഡിഫറൻസ്, എലിജിബിലിറ്റി ഡിഫറൻസ് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 years നോർമൽ സ്റ്റാർട്ടപ്പിന്, പക്ഷേ ഇവർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 20 years വരെ ദേ വിൽ ബി കോൾഡ് എ സ്റ്റാർട്ടപ്പ്. അതുപോലെ 100 crores ആണ് ഇവരുടെ ടേൺ ഓവർ കടക്കരുതെന്ന് പറഞ്ഞത്. മറ്റവർക്കാണെങ്കിൽ 300 crores വരെ ആകാം. സോ അതാണ് അങ്ങനെ ഒരു ഡീപ് ടെക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദേ ഓൾവേസ് വിൽ ട്രൈ ടു ഹാവ് സം ഈ AI അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഉള്ള ഒരു സാധനം കൊണ്ടുവരാനും പറ്റും. കുറച്ചും കൂടെ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ.
1: ഇവർക്ക് പ്രത്യേകിച്ച് ലാബ് സൗകര്യങ്ങളോ അങ്ങനെ
0: നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്റർ ഓഫ് ഓന്റർപ്രീനർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ 25 across ഇന്ത്യയിൽ നിലവിലുണ്ട്. 25 ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ ദിവസം ഇനോഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് 25 ഉണ്ട്. ഈ 25 എല്ലാ സെൻറ്ററുകളിലും നമുക്കൊരു സ്പെസിഫിക് ലാബുകളുണ്ട്. അതായത് ഇപ്പം ഹൈദരാബാദിലെ ആ ഫെസിലിറ്റിയുടെ പേര് ഇമേജ് എന്നാണ്. അവിടെ ഒരു മൊബൈൽ ക്യാപ്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു ലാബുണ്ട്. പിന്നെ ഓട്ടോണമസ് കണക്റ്റഡ് ഈ വെഹിക്കിൾ EV വെഹിക്കിൾസിനൊക്കെ ഒരു പൂനെയിലൊരു ലാബുണ്ട്. അത് ഓട്ടോമൊബൈൽ ലാബ്. പിന്നെ ഒരു മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബുണ്ട്, അത് നമുക്ക് പാട്നയിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ AR VR ലാബുണ്ട്, അത് ന്യൂറോൺ COE എന്ന് പറഞ്ഞിട്ട് അത് മൊഹാലിയിലുണ്ട്. പിന്നെ ഭുവനേശ്വറിലെ MTEC എമർജിങ് ടെക്നോളജിയുടെ ലാബുണ്ട്. പിന്നെ ഇൻഡസ്ട്രി 4.0 ടെക്നോളജീസിനൊരു ലാബുണ്ട്, അത് വിശാഖപട്ടണത്തുണ്ട്. IoT ഒരു ലാബുണ്ട്, അത് ഇറ്റ് ഇസ് ഇൻ ബാംഗ്ലൂരു. ഫിൻടെക്കിന് ഈ പറഞ്ഞ പോലെ സാൻഡ് ബോക്സും മറ്റ് സൊല്യൂഷൻസൊക്കെ ഉള്ളൊരു ലാബുണ്ട്, അത് ഫിൻബ്ലൂ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലും ഗാന്ധിനഗറിലും ഉണ്ട്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ലാബ്, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ ഒരു ലാബുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസും സെൻറ്റർ ഓഫ് ഓന്റർപ്രീനർഷിപ്സും ഓരോ ഡൊമൈൻ ഫോക്കസ്ഡ് ആണ്. ചിലത് അഗ്രി ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ട് ഫസൽ എന്ന് പറഞ്ഞിട്ട് പൂനെയിലുണ്ട്. ചിലത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അതും പൂനെയിലാണ്. പിന്നെ ചിലത് ഈ ഫിൻടെക്കിന് വേണ്ടിയിട്ട് ചെന്നൈയിലും അത് പറഞ്ഞു. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ 8 ലാബുകളുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 8 COE ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 24 COEs ഓൾറെഡി ലോഞ്ച്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒന്നും കൂടെ ലോഞ്ച് ചെയ്തു.
1: ഈ മെട്രോ നഗരങ്ങളിലല്ലാണ്ട് മറ്റ് ഗ്രാമീണ നഗരങ്ങളിൽ
0: ഞങ്ങളുടെ 73 സെൻറ്ററുകൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിലൊട്ടാകെ. അതിൽ 65 സെൻറ്ററുകളും Tier 2 Tier 3
1: ഓക്കെ.
0: സി ഞങ്ങളിപ്പം തമിഴ്നാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ മധുരയിൽ ഓഫീസുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, തിരുച്ചിയിലുണ്ട്, തിരുനെൽവേലിയിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്, അതുപോലെ ട്രിവാൻഡ്രം കേരളം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമുണ്ട്. പോസിബിളി കോഴിക്കോട് വന്നുകൂടാന്നൊന്നുമില്ല, കോഴിക്കോടുള്ള പ്രപ്പോസൽസും ഇൻ ഡിസ്കഷനിലാണ്. സോ അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരു മിനിമം ഒരു മോർ ദാൻ ടു സെൻറ്റേഴ്സ് നമുക്ക് എസ് ടി പിക്ക് ഉണ്ട്. കശ്മീർ തൊട്ട് കന്യാകുമാരി എടുക്കുമ്പോഴാണ് 73 സെൻറ്റേഴ്സും, അതിൽ 65 സെൻറ്റേഴ്സും ടിയർ ടു ടിയർ ത്രീയിലാണ്.
1: ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഈ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് മുതൽ, ഓഫീസ് സ്പേസ് മുതൽ, കമ്പ്യൂട്ടറുകൾ മുതൽ, അപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്യുബേഷന്റെ ഇത് ഈ 25 ലാക്സിൽ പെടുവോ? ഇത്
0: 23 ലാക്സ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ അതിൽ നമുക്ക് 2-3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റാ ഇൻക്യുബേഷൻ സ്പേസ്, അതായത് വെറും സ്പേസ് മാത്രം ഉണ്ടാക്കി കൊടുക്കും, അതായത് 4 ചുവരുള്ള ഒരു സ്ഥലമായിരിക്കും, അതിനകത്ത് കമ്പനിക്ക് അനുയോജ്യമായിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇൻറ്റീരിയർ ഫർണിഷ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റോ ഇൻക്യുബേഷൻ. വേറൊന്നു പറയുന്നത് സെമി ഫർണിഷ്ഡ് ഇൻക്യുബേഷൻ. അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ്ങും മറ്റുള്ള പ്ലഗ് പോയിൻസും നെറ്റ്വർക്കും മറ്റതുമൊക്കെ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് കൊടുക്കും, അത് സെമി ഫർണിഷ്ഡ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ. പ്ലഗ് ആൻഡ് പ്ലേ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ലാപ്ടോപ്പുമായിട്ട് വരിക അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് വരിക, എല്ലാ സാധനങ്ങളോടും ഉണ്ടാവും, അതാണ് പ്ലഗ് ആൻഡ് പ്ലേ. ഇങ്ങനെ നമുക്ക് 3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അക്രോസ് ഇന്ത്യ ഉള്ളത്.
1: ഓക്കെ, ഇവര് ഇപ്പൊ ഒരു ടീമുണ്ട്, പക്ഷെ വീട്ടിലിരുന്നാണ് ഇപ്പോ ജോലി ചെയ്യുന്നത്, ഓഫീസ് മുറി ഇല്ലാണ്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അവർക്കൊരു കോ വർക്കിംഗ് സ്പേസ് ആയിട്ട് എസ് ടി പി
0: അതും കൊടുക്കുന്നുണ്ട്, കോ വർക്കിംഗ് സ്പേസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സി, നമ്മുടെ അടുത്ത് ഇപ്പൊ വരുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് ചിലപ്പോൾ 20 സീറ്റ്സ് കാണും, വേറെ റൂമിൽ ഒരു 10 സീറ്റ് കാണും, വേറെ റൂമിൽ 5 സീറ്റ് കാണും, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കോൺഫിഗറേഷൻസ് ആയിരിക്കും ഉള്ളത്. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, ഒരു സീറ്റായിരുന്നാലും നമ്മൾ കൊടുക്കും, 2 സീറ്റായിരുന്നാലും കോ വർക്കിംഗ് സ്പേസിൽ കൊടുക്കും. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർക്ക് കാണില്ല, പക്ഷേ ദ കൻ യൂസ്, അങ്ങനത്തെ രീതിയിൽ കോ വർക്കിംഗ് സ്പേസും കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് കമ്പനീസ് ഇപ്പം പോസ്റ്റ് കോവിഡ് നോക്കുമ്പോൾ 100 പേരുള്ള കമ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം എല്ലാവരും ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ ശേഷം പലർക്കും തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർ അങ്ങനെ രീതിയിൽ അങ്ങ് സെറ്റായി. അപ്പോൾ കമ്പനികൾക്ക് ഇപ്പം ഇവരെ ഓഫീസിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ഫ്രീ ആയിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവരാലോചിക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തോ, ദിസ് ഈസ് ദ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഴയ പണ്ട് ഒരു 40 സീറ്റ് വേണ്ടി വന്ന സ്ഥലത്ത് ഇപ്പോഴവർക്കൊരു 10 സീറ്റൊക്കെ മതിയാവും. പിന്നെ ഡൗൺ സൈസും അപ് സൈസും ഒക്കെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
1: ഇപ്പം മെന്റേഴ്സിനെ കൊടുക്കുമെന്ന് പറഞ്ഞു, മെന്റേഴ്സിനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണോ കൊടുക്കുന്നത്, അതോ ഇപ്പം ഐഡിയ ആയിട്ട് വരുന്നവർക്ക് തന്നെ ഇങ്ങനെ മെന്റേഴ്സിനെ കൊടുക്കും? എങ്ങനെയാണ് ഈ മെന്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്?
0: മെന്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ സയൂജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ പൂളിനകത്ത് നമ്മൾ രജിസ്റ്റേർഡ് മെന്റേഴ്സ് ഉണ്ട്, 500 മെന്റേഴ്സ് ഉണ്ട്. ഇതിൽ പല മെന്റേഴ്സും പല ഡൊമൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചിലർ ഈ എജ്യൂടെക് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ കണക്റ്റഡ് ആയിരിക്കും, ചിലർ ആണെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ വേറെ AI കണക്റ്റഡ് ആയിരിക്കും, ചിലർ വേറെ എന്തെങ്കിലും അഗ്രിടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ചിലർ മെഡ്ടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മളൊരു മെന്ററിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയും മെന്റർ കണക്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സി, അത് 1-to-1 ആയിട്ടുള്ള സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ?
1: ഈ ലീഗൽ അഡ്വൈസസ് ഒക്കെയോ?
0: ആ, അതും കൊടുക്കാറുണ്ട്, ലീഗൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. കാരണം അതിനകത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPR ഫയൽ ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടെ ഫാസ്റ്റ് അസസ് അത് ആക്സസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ പല കംപ്ലയൻസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള മെന്റേഴ്സ് സപ്പോർട്ടും നമ്മുടെ ഈ പൂളിനകത്തുണ്ട്.
1: ഓക്കെ, ഇനി ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നറിയില്ല, അതിന്റെ അസിസ്റ്റൻസ് എങ്ങനെയാണ്?
0: അതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് കണക്ട്. മാർക്കറ്റ് കണക്ട് എന്നുള്ളതെന്ന് പറയുമ്പോഴേ ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും വെച്ചിട്ട് അവിടെ നമ്മൾ ഈ ഇവരെ ഷോക്കേസ് ചെയ്യിപ്പിക്കും. ഒരു എക്സിബിഷൻ ഹാളിൽ ഒരു വലിയൊരു ഹാൾ എടുത്തിട്ട് മേ ബി ഒരു 25 അല്ലെങ്കിൽ 50 സ്റ്റാർട്ടപ്പിനോട് നമ്മൾ എക്സിബിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ കസ്റ്റമേഴ്സ് വരികയും അവരുടെ റിക്വയർമെൻറ്റ് ഇവരുടെ പ്രോഡക്റ്റിനെ ഇവർക്ക് ഡിസ്പ്ലേ ചെയ്യാനും ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുകയും അതുവഴി ഒരുപാട് ബിസിനസ് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ നാഷണൽ ഇന്ത്യ AI മിഷൻ്റെ കോൺഫറൻസ് ഞങ്ങളാണ് ഡൽഹിയിൽ നടത്തിയത്. അപ്പോഴത്തേക്ക് കണക്റ്റ് ആയി കഴിഞ്ഞ ഒരു 2-3 ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് പോലും കണക്റ്റായി കിട്ടി എന്നുള്ള റീസെൻ്റായിട്ട് നമ്മളെ സെക്രട്ടറി റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഇപ്പോൾ പലരും നമ്മുടെ ഇവിടെ വിളിച്ചവർ ചോദിച്ചത് ഫുഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്, ഫുഡ് പ്രോസസ്സിംഗ് ആണ് എല്ലാവരും. ഈ ഫുഡ് പ്രോസസ്സിംഗ് ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന?
0: അതൊരു അങ്ങനെയല്ല, അതൊരു എന്താ പറയുക, ഒരു റീജിയണലി ഉള്ള ഒരു മേ ബി ഒരു ഫ്ലേവർ ആയിരിക്കാം. അതർവൈസ് അത് മാത്രമല്ല, ഒരുപാട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിൻടെക്കിൽ ഒരുപാട് വരുന്നുണ്ട്, എജ്യൂടെക്ക് മെഡ്ടെക്ക് എല്ലാം ആൾമോസ്റ്റ് മിക്സഡ് ആണ്. എജ്യൂടെക് മെഡിക്കൽ ടെക്കിലൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഒരു കമ്പർസമായിട്ട് അവർ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുന്നവരുമാണ്.
1: ഇതിൻ്റെ ഒരു ജേർണി ഒന്ന് ഒരു ചുരുക്കി പറയുകയാണ്.

0: സാറേ, നമ്മളിപ്പോ ആക്ച്വലി നമ്മള് ജമ്മു ത്രൂ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് വഴി. അപ്പം നമ്മള് ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഒരെണ്ണം നമ്മള് ആഡ് ചെയ്യാൻ നോക്കുമ്പം OEM അപ്രൂവൽ പോകണം. OEM ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ്, നമ്മള് കുറച്ച് പ്രൊഡക്റ്റുകള് സംഭവം നമ്മൾ പുറത്തുനിന്ന് വരുന്ന കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന് അതും ഇതൂടെ ജമ്മു ത്രൂ നമുക്ക് കൊടുക്കുന്നതിന് അതിനെ പറ്റി ഒന്ന്
1: ഇത് ബേസിക്കലി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല, എന്നിരുന്നാലും അറിയുന്നിടത്തോളം പറയാം. കാരണം ജമ്മെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഈ മാർക്കറ്റ് പ്ലേസ് ആണ് ഈ ജമ്മ എന്നുള്ളത്. ഓക്കെ, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ആണ്. പക്ഷേ ഇതിനകത്ത് മേക്ക് ഇൻ ഇന്ത്യ കോമണന്റ് ആണോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനങ്ങൾക്ക് വാങ്ങാനും പറ്റുള്ളൂ. ഒന്നോ രണ്ടോ റെയർ എക്സെപ്ഷൻസ് മേ ബി ഈ സ്പേസിലുള്ളവർക്കും ഡിഫൻസിലുള്ളവർക്കും എടുക്കുക എന്നല്ലാതെ മറ്റുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്റം വാങ്ങണമെങ്കിൽ പോലും ജമ്മു വഴിയെ വാങ്ങാവൂ. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഇത്രയും പോർഷൻ ഇതിനകത്ത് ഇന്ത്യക്കകത്ത് മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്നുള്ള എലമെൻറ്റ് വേണം എന്നൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതിനെ കടത്തി നമുക്ക് വേറെ ഒന്നും വാങ്ങാനും പറ്റില്ല. അതാണ് ജമ്മിനകത്തുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ വെളിയിനൊരു സാധനം വാങ്ങിയിട്ട് ഇതിനകത്ത് വിടുമ്പോഴത്തേക്ക് അത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോളിസി അത് വയലേറ്റ് ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം ഓർക്കാവുന്ന, പക്ഷേ ജെമ്മിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് OEM സപ്പോർട്ട് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഒരുവിധം അവർക്ക് സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
0: അപ്പൊ നമ്മളല്ല ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നോണ്ടേ, നമുക്കൊരു പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് നിലവില് നമുക്ക് തുടങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്, ഹാർഡ്വെയർ
1: പ്രൊഡക്റ്റ്. അതിന് ഈ സി അത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് ആദ്യം അറിയണം. അതൊരു IT പ്രോഡക്റ്റ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. എന്നിട്ട് നമുക്ക് ഈ സ്കീമുകളിൽ
0: നിലവിലൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
1: ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിനകത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നിങ്ങൾക്ക് ആദ്യം അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. അത് കഴിഞ്ഞിട്ട് DPIIT രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എടുക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഏത് ഫീൽഡ് അല്ലെങ്കിൽ ഏത് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ടിങ് സപ്പോർട്ടും മറ്റുള്ള ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടും കിട്ടും.
2: ഓക്കെ, താങ്ക് യു. സാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ജേർണിയെ കുറിച്ചായിരുന്നു.
1: സ്റ്റാർട്ടപ്പ് ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ലൈഫ് സൈക്കിളുണ്ട്. സോ ഇതൊരു ഐഡിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഐഡിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസിന് ഒരു ഐഡിയ പെട്ടെന്ന് ഉണ്ടാവാം. റീസെൻ്റായിട്ട് ആരോ ഒരു ഞാനൊരു ഡിസ്കഷനിൽ കേട്ടതാണ് ഈ മാൻ ഹോൾ ഉണ്ടല്ലോ. മാൻ ഹോൾ ഒരുപാട് സ്ഥലം എല്ലാ സിറ്റിയിലും മാൻ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഏതൊരു 11-ാം ക്ലാസ്സിൽ കുടിക്കും പഠിക്കുന്ന വ്യക്തി ഒരു കുട്ടി ഒരു മാൻ ഹോളിൻ്റെ ആ ജോമെട്രിക് ആ ഡൈമെൻഷന് വേണ്ടിയിട്ടൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കുകയും അതൊരു ബെസ്റ്റ് ഐഡിയ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു ഓൾ ഇന്ത്യ ലെവലിൽ. സോ അങ്ങനെ അത് വളരെ സില്ലിയായിട്ടൊരു സാധനമാണ്, പക്ഷേ ഒരുപാട് പേർക്ക് അത് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. പബ്ലിക്കിന് വേണ്ടി ഒരു നോർമൽ മാസിന് വേണ്ടി അത് ഒത്തിരി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും കൊണ്ടുവരേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പം സാധാരണ കണ്ടുവരുന്ന എല്ലാ സൊല്യൂഷൻസും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഒരു ഇന്നോവേഷൻ പണ്ട് നമ്മൾ ഈ കോക്കനട്ട് തേങ്ങ പൊളിക്കുന്നത് പണ്ട് എല്ലാവരും വേറെ രീതിയിലായിരുന്നു. ഒരു സാധനം വന്നതിന് ശേഷം അതൊരു ഇന്നോവേഷനാണ്, അതൊരു അമൽ ജ്യോതിയിലുള്ള ഒരു പ്രൊഫസറിൻ്റെ ഒരു ഇന്നോവേഷനാണ് അത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നാൽ മാത്രമാണ് സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഈ ഐഡിയയിൽ നിന്ന് തുടങ്ങും, ഐഡിയയിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു പ്രോട്ടോടൈപ്പായിട്ട് മാറ്റും. പ്രോട്ടോടൈപ്പ് ആയതിന് ശേഷം അവരതിനപ്പോൾ അതൊക്കെ അവർക്ക് പിന്നെ അതിന് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയി റവന്യൂ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സ്കെയിൽ ചെയ്ത് അവരങ്ങോട്ട് വലിയ കമ്പനിയായി മാറും.
2: ഓക്കെ,
1: ഇതാണ് സാധാരണ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ ആദ്യം കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ സ്റ്റാർട്ടപ്പും, ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ലോണിന് പോകില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സേവിങ്സും ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതൊക്കെ വാങ്ങിയിട്ടൊരു അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സേവിങ്സ്, കൂടുതൽ ലോണൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്മോൾ സേവിങ്സും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന് വാങ്ങിയിട്ടും നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ബൂട്ട്സ്ട്രാപ്ഡ് എന്ന് പറയാൻ പറ്റും. അതാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ്. സോ ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് ഇങ്ങനെ അതൊരു പരിധി വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിലിപ്പം അതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് വിൽക്കുന്നു, അതിൽ 100 രൂപ നമ്മൾ ഇട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, 150 രൂപ വിൽക്കുന്നു. അപ്പം

0: നമുക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടി. 50 രൂപയാണ് നമ്മുടെ തുള്ളൻ പണി. ആ 150 വെച്ചിട്ട് വീണ്ടും നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നു, 300 ആക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗ്രാജുവൽ ജേണിയെ നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബൂട്ട്സ്ട്രാപ്പിൽ. പക്ഷേ എപ്പോഴും സ്കെയിൽ ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്നൊരു ഫണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒന്ന് നമ്മൾ സക്സസ് ആയല്ലോ, അപ്പോൾ നമ്മളൊരു 100 എണ്ണം സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ 100 എണ്ണം ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് പോകാനായിട്ടാണ് ഈ മാർക്കറ്റ് ആക്സസും ഈ സ്കെയിലപ്പും ഈ ഫണ്ടുകളൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സീരീസ് എ ഫണ്ട്, സീരീസ് ബി ഫണ്ട്, ഇങ്ങനെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഫൈനൽ സ്റ്റേജിലെത്തുമ്പം മെർജർ ആൻഡ് അക്വിസിഷനിൽ പോവും, അല്ലെങ്കിൽ ഒരു ഐ പി ഒ ആയിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറും.
1: ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറീസ്?
0: ഇപ്പോൾ ഡി പി ഐ ടിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നിലവിൽ 237,000 സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത്. ഇതിനകത്ത് 75,000 പരം സ്റ്റാർട്ടപ്പ് വിമൻ ലെഡ് ഓന്റർപ്രീനേഴ്സ് ആണ്, വിമൻ ലീഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അപ്പോൾ 75,000 ഈ ആൾമോസ്റ്റ് 1/4 ആണ്. 2.5 1/4 75,000 ആൾമോസ്റ്റ് 2.37 ആണുള്ളത് ബേസിക്കലി. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 75,000 പ്ലസ് വിമൻ ഓൺ സ്റ്റാർട്ടപ്സ് ആണുള്ളത്. സോ അപ്പം പിന്നെ ചില പ്രോഗ്രാംസ് എസ് ടി പിയിൽ തന്നെ ചില പ്രോഗ്രാംസ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നു ഇത് വിമൻ ഓന്റർപ്രീനേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ ദിസ് ബെനിഫിറ്റ് ഓൾസോ വിൽ ബി ഗിവൺ, അങ്ങനെ പറയാണ്. പിന്നെ വിമൻ ഓന്റർപ്രീനേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ എൻ ജി എസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. അങ്ങനെ ഒത്തിരി ഒരുപാട് ഈ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് സ്കീം പറയുന്നോ ഇതൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്.
1: ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആണെങ്കിലും എസ് ടി പി ഐക്ക് ഇത്രയും കാലത്തെ ഒരു ഫങ്ഷനിങ്ങിൽ എത്രത്തോളം മാറ്റം ഇന്ത്യയുടെ ഭൂപടത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, ഹൗ ഈ വളർച്ച എത്രത്തോളം ഉണ്ടെന്നാണ് സാറിന്?
0: സി, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പും സി ഒ ഇയുമായിട്ട് ഈ പറഞ്ഞ സി ഒ ഇ സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പും പിന്നെ എൻ ജി എസും ഇത് രണ്ടും കൂടെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മളൊരു 2,000 പരം സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഓൺബോർഡ് ചെയ്ത് മെൻറ്ററിങ് ചെയ്ത് അവർക്ക് ഫണ്ട് സപ്പോർട്ട് കൊടുത്ത് എല്ലാ ഈ ഫുൾ സൈക്കിളിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 600 കോടിയോളം ട്രാൻസാക്ഷൻസ് ഈ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വഴി വന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 600 crore പ്ലസ് ട്രാൻസാക്ഷൻസ് ടേൺ ഓവർ നടത്താൻ പറ്റിയിട്ടുണ്ട്
1: ഇത്രയും വർഷത്തിനിടയിൽ.
0: ഈ ഒരു ലാസ്റ്റ് മേ ബി 2016 ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഒരു നമ്മുടെ ഈ പറഞ്ഞ 2,000 പരം സ്റ്റാർട്ടപ്പിനകത്ത് 1,166 ഐ പി ആർസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സാധ്യത ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നമ്മളൊരു കൺസിഡറബിൾ എമൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടു ബി എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 75,000 വിമൻ ലെഡ് ഓന്റർപ്രീനേഴ്സ് ഉണ്ടായിരുന്നു, ഒരു 1,7,28,000 എംപ്ലോയ്മെന്റ് ഈ അക്രോസ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മോർ ദാൻ ഒരു 4 lakh നമ്മളും ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു സ്കെയിലിൽ പറയുകയാണെങ്കിൽ എസ് ടി പി ചെയ്ത കോൺട്രിബ്യൂഷൻ അതാണ്.
1: ബട്ട് എന്നാലും ഇത്രയും ഈ ഒരു ജേർണിയിൽ ചാലഞ്ചസും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ സ്റ്റാർട്ടപ്പിന്റെ വരുമ്പോൾ ഉള്ള ചാലഞ്ചസ് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് സാറിന് ഇങ്ങനെ പോയിന്റ് ഇട്ട് പറയാൻ പറ്റുന്ന ചാലഞ്ചസ്?
0: സി, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു ഫൗണ്ടിങ് ടീം വേണം. ഫൗണ്ടേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് ടീം ഉണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ക്യാൻ ബി ടേൺ ടു എ ഗുഡ് പ്രോഡക്റ്റ് ആർ സർവീസ്. ദെൻ പിന്നെ ഒരു നല്ലൊരു ഈ പറഞ്ഞ പോലെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് വേറെ എല്ലാ ഈ നെഗറ്റീവ്സും എല്ലാം നമുക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ്സ് മാത്രം നോക്കി എക്സ്പാൻഡ് ചെയ്ത് നല്ലൊരു ജേണിയിലോട്ട് പോകാൻ പറ്റും.
1: പലർക്കും ഐഡിയ ഉണ്ട്.
0: കുട്ടികൾക്കാണ് ഒരുപാട് ഐഡിയ ഉള്ളത്, യങ് ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഐഡിയയിൽ തന്നെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. മറ്റവർക്ക് അങ്ങനെയല്ല, ഒരു ഡിസ്റപ്റ്റീവായിട്ടൊരു ഐഡിയയുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സി, അത്രയും ജോബ് ക്രിയേഷൻ ഉണ്ടാവും, അത്രയും ടേൺ ഓവർ ഉണ്ടാവും, അത്രയും വിസിബിലിറ്റി വരും, അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൗണ്ടിങ് ടീം സ്ട്രോങ് ആയിരിക്കുക, നല്ലൊരു ഐഡിയ, ഐ മീൻ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റിയലൈസ്. പക്ഷേ ആ ഒരു നമ്മുടെ ടാർഗറ്റും നമ്മുടെ ഗോളും എല്ലാം ഒരു അച്ചീവബിളും അല്ലെങ്കിൽ മെഷറബിളായിട്ട് നമ്മൾ വയ്ക്കുക. ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടൊരു ഗോളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റൊക്കെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ഉറക്കി ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം ഒരു ഒരു മെഷറബിൾ സാധനമായിട്ട് നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഈസിലി.
1: അല്ല, പണ്ടൊക്കെ പറയായിരുന്നു ഈ റെഡ് ടേപ്പിസത്തിൽ കുടുങ്ങി പലതും മുന്നോട്ട് പോവില്ല, ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദാറ്റ് അവരെ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്ത ഫാക്ടേഴ്സ് ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്,
0: അതിലൊക്കെ ഒരുപാട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലമാണ്, അതങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ. കാരണം അതൊക്കെ ഒത്തിരി ഈ ടെക്നോളജിയുടെ അഡ്വൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അവിടെ ഒന്നും വരുന്നില്ല, ഈ ഒരു ഫാക്ടേഴ്സ് വരുന്നത്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് എല്ലാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നു, റെക്കഗ്നിഷൻ ഓൺലൈനിൽ നടക്കുന്നു, സീഡ് ഫണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിച്ച് ഓൺലൈനിൽ പിച്ച് ചെയ്യുന്നു, ഫണ്ട് ഓട്ടോമാറ്റിക്കലി ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇതിൽ ക്രെഡിറ്റ് ആവുന്നു. അവിടെ ഒന്നും വരുന്നില്ല, ഒരു ഒരു ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അവർ റൂമിലിരുന്നിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്കൊരു ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അവർ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, റവന്യൂ വരുന്നു ഉടനെ തന്നെ. അതുകൊണ്ട് അതൊരു വിഷയമല്ല ഇപ്പോഴും.
1: ഇപ്പോഴത്തെ കോളേജസിലേക്ക് ഇതിന്റെ അവയർനെസ് കൊടുക്കാനുള്ള എന്തെങ്കിലും, കാരണം കുട്ടികളാണല്ലോ ഈ പറയുന്ന.
0: ഞങ്ങൾ ഈ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, സയൻസ് ഗ്രാജുവേറ്റ്സ് ഉള്ള സ്ഥലത്തും ഈ എം സി എയും എം എസ് സി ഐ ടിയും എം എസ് സി കമ്പ്യൂട്ടർ സയൻസും അങ്ങനെയുള്ള സ്ഥലത്തും ഞങ്ങൾ ഒരുപാട് പോയിട്ട് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ആരെന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ഐഡിയക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഐഡിയ ഇന്നോവേറ്റീവ് ആണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഐഡിയ ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പം നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ല, ആരായിരുന്നാലും ഐഡിയ ഈസ് ഗുഡ് മീൻസ് വിൽ ടേക്ക്.
1: ഓക്കെ, എസ് ടി പി ഐയുടെ വളർച്ച അല്ലെങ്കിൽ എസ് ടി പി ഐയുടെ ജേർണി എന്ന് പറയുന്നത് 35 ഇയേഴ്സിൻ്റെ ഒരു ജേർണിയാണ്. മുന്നോട്ടുള്ള വീക്ഷണം എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ടാർഗറ്റ്സ്?
0: മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ AI വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ട്. ഇപ്പം AI വിൽ കംപ്ലീറ്റ്ലി എല്ലാ എംപ്ലോയ്മെൻറ്റും നമുക്ക് പോവും. ഇത് നമ്മൾ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ AI തന്നെ സംസാരിച്ച് ക്ലോസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്കൊരു ഫിയറുണ്ട്. പക്ഷേ ആ ഫിയറല്ല വേണ്ടത്. നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ നമ്മൾ റീപൊസിഷൻ ചെയ്തിട്ട് നമ്മുടെ ഈ ടെക്നോളജിയെ കുറച്ചും കൂടെ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ ഈ ടെക്നോളജി റൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സജ്ജമാകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഡയറക്ഷൻ. അതാണ് മിനിസ്ട്രിയുടെ ഡയറക്ഷനും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രസൻസ് 73 സെൻറ്റർ എന്നുള്ളത് മേ ബി 65 സെൻറ്റർ ആണ് നമുക്ക് ഇത് നമുക്ക് ടിയർ 2 ടിയർ 3 ഗോയിങ് ഫോർവേഡ്. മിനിസ്റ്റർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ ഷുഡ് ഹാവ് എ സോഫ്റ്റ് STPയുടെ ഒരു പ്രസൻസ് വേണം, അല്ലെങ്കിൽ സപ്പോർട്ട് സെല്ല് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പം 35th anniversary സംസാരിച്ചപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇതിനനുസരിച്ച് ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മൾ റീഇൻവെൻറ്റ് ചെയ്ത് നമ്മളൊന്നും കൂടെ റീപൊസിഷൻ ചെയ്ത് പോകാമെന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ഒരാൾ STPIനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഓഫീസിൽ തന്നെ വരണോ, ബാക്കി എന്തെങ്കിലും ഓൺലൈൻ?
0: STPയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് STPയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അവർ സ്റ്റാർട്ടപ്പ് ആയി റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം മാത്രം STPയുടെ സ്കീമുകളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം. ഈ സ്റ്റാർട്ടപ്പ് ആവണമെങ്കിൽ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, അത് MCA മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ചെന്ന് അവർ രജിസ്ട്രേഷൻ എടുക്കുക. അത് കമ്പനിയോ പാർട്ട്ണർഷിപ്പോ എന്തോ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ആ രജിസ്ട്രേഷൻ എടുത്താലും മതി. അതിനുശേഷം അവർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ DPIIT റെക്കഗ്നീഷനാണ് എടുക്കേണ്ടത്, STPയുടെ റെക്കഗ്നീഷനല്ല എടുക്കേണ്ടത്. അതിനുശേഷം അവർക്ക് ഓരോ പ്രോഗ്രാമിൽ അവർക്ക് ഓരോ ചാലഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ കോണ്ടെസ്റ്റിൽ അവർക്ക് ഫണ്ട് വേണമെങ്കിൽ മാത്രമാണ് നമ്മളെ സ്കീം വഴി വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അയാളുടെ വ്യത്യാസം. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഞാൻ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റിനകത്ത് റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി അവർക്കൊരു സിംഗിൾ വിൻഡോ പ്രോസസ്സൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്പറൊക്കെ കൊടുക്കും, റെക്കഗ്നീഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേ വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ കേരള.
1: ഇപ്പോൾ സാർ നമ്മൾ അന്ന് പറഞ്ഞ ഇപ്പോൾ NGIS കോണ്ടെസ്റ്റ് പോലെ ഇതുപോലെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന കോണ്ടസ്റ്റുകളല്ലാതെ STPI കോണ്ടസ്റ്റുകൾ?
0: ആ, കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു സ്കീം ഇപ്പോൾ പറഞ്ഞു നമ്മൾക്ക്. ഇപ്പോൾ NGIS എന്നുള്ള സ്കീം പറഞ്ഞത് 300 സ്റ്റാർട്ടപ്പുകളെ നിങ്ങൾ സെലക്ട് ചെയ്ത് പല പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റും സൊല്യൂഷൻസും കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ സ്കീമിന് നമ്മൾ അതിനെ നമ്മൾ പല ഈവൻസ് ആയിട്ട് ഒരു 10-12 എഡിഷനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെ പ്രോബ്ലംസാണ്, ഇന്ന ഇന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്, നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് കൊണ്ടുതരാൻ പറഞ്ഞപ്പം അതുമായിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ള അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്സ് വരും. നമ്മൾ ഒരു IoT റിലേറ്റഡ് ആയിട്ട് പോകുമ്പം IoTയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവർ അതുമായിട്ട് വരും. ഇപ്പോൾ അഗ്രികൾച്ചറിൽ തന്നെ IoT ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുക, ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം അതാത് ആ ഈ ഫോ ഈ സ്കീംസിനെ എങ്ങനെ റണ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു വിഭാവനയിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മൾ അതിനൊരു 10-12 എഡിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്.
1: അതിന് നല്ല രീതിയിൽ റെസ്പോൺസും
0: ശരിക്കും റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് ഫുള്ളി സക്സസ്ഫുൾ പ്രോഗ്രാം ആയിരുന്നു.
1: ഓക്കെ, ഇത്രയും നേരവും നമ്മളോടൊപ്പം സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ STPIയുടെ കീഴിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് സംസാരിച്ചത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നാളെ ഒരിക്കൽ നമ്മുടെ നല്ലൊരു ഇന്ത്യ, എന്താ പറയുക, ഷൈനിങ് ഇന്ത്യയിലേക്ക് വളരാനുള്ളൊരു ഊർജം ഈ പരിപാടി നൽകിയെന്നും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ഒപ്പം ഈ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.
0: ഓ, താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് റൂബി ബാബു. അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, എൻ സുനിത, അനീഷ് പി നായർ.

കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി ജോൺസൺ ഈണമിട്ട് ചിത്ര പാടിയത് ചിത്രം തലയണ മന്ത്രം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് ഗാനസല്ലാപം തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ കേൾക്കാം. ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അനന്തു സീത ശേഖർ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശശി മാവിൻമൂട്. കസവൊടുത്ത് നിൽക്കുന്ന കല്യാണി മുല്ലയ്ക്ക് കാറ്റു വന്ന് തൊട്ടപ്പോൾ മന്ദഹാസം.

0: ശശി മാവിൻമോട് രാജേഷ് എച്ച് എന്നിവർ വരികൾ എഴുതി രാജൻ കോസ്മിക് ഈണം പകർന്ന് അനന്ദു സി ശേഖർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷികം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ ഖതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം

0: ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200-ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധു നിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. admission.vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷൻ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
5: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു.
6: ഒരു കുട്ടിക്ക് തന്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സാഹചര്യമാണ് കുട്ടികളിലെ ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശൈശവത്തിന്റെ അവസാനം മുതൽ കൗമാരം വരെയാണ് ബാല്യകാലമായി പരിഗണിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഓരോ കുഞ്ഞിന്റെയും ബാല്യം കടന്നുപോകുന്നത്. കുട്ടികളുടെ വളർച്ചയും വികാസവും ബാല്യകാല ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. വളർച്ചയും വികാസവും ഒന്നുപോലെ കരുതാമെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വളർച്ച എന്നത് കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുന്ന അളക്കാൻ കഴിയുന്ന മാറ്റമാണ്. ഉയരം വയ്ക്കുക, ഭാരം കൂടുക തുടങ്ങിയവ വളർച്ചയിൽ പെടുന്നു. എന്നാൽ വികാസം എന്നത് കുട്ടിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ കഴിവുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാൻ പഠിക്കുന്നത് തുടങ്ങിയവ വികാസത്തിൽ ഉൾപ്പെടുത്താം. ജനനം മുതൽ 12 മാസം വരെയുള്ള ഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വികാസവും ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നതെങ്കിലും അതിനുശേഷമുള്ള 4 വർഷവും വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളിലെ ഈ വളർച്ചാഘട്ടങ്ങളെ പ്രധാനമായും ശാരീരിക വികാസം, മാനസിക അഥവാ ബൗദ്ധിക വികാസം, ഭാഷാ വികാസം, സാമൂഹിക വികാസം എന്നിവയായി തരംതിരിക്കാം. ശാരീരിക വളർച്ചയും വികാസവും. കുട്ടികളിൽ ഭാരവും ഉയരവും ക്രമമായി വർദ്ധിക്കണം. ഇത് എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ തലയുടെ ചുറ്റളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് തലച്ചോറിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചലനശേഷി അഥവാ മോട്ടോർ സ്കിൽസ്, അതിൽ സ്ഥൂല ചലനശേഷിയും സൂക്ഷ്മ ചലനശേഷിയും ഉൾപ്പെടുന്നു. കൈകാലുകൾ ഉപയോഗിച്ച് കുട്ടി നടത്തുന്ന വലിയ ചലനങ്ങളാണ് സ്ഥൂല ചലനങ്ങൾ. തല ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ സ്ഥൂല ചലനങ്ങളിൽ പെടും. എന്നാൽ കൈവിരലുകൾ പോലുള്ള ചെറിയ പേശികളുടെ ഏകോപിതമായ ചലനങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ ചലനങ്ങൾ. വസ്തുക്കൾ പിടിക്കുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയവ സൂക്ഷ്മ ചലനങ്ങളിൽ പെടുന്നു. ഓരോ പ്രായത്തിലും കുട്ടി കൈവരിക്കേണ്ട ചില നാഴികക്കല്ലുകളുണ്ട്. ഇവ കൃത്യസമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളിൽ ഒന്നാണ് പോഷകാഹാരം. ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഇതിന്റെ അഭാവം വളർച്ചയെ ബാധിക്കുന്നു. പോഷകങ്ങളുടെ ആഗിരണം നടക്കാതിരുന്നാലും

ഘടനപരമായ ഹോമിയോപ്പതി മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു. അതുവഴി കുട്ടിയുടെ സ്വാഭാവിക വളർച്ച സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ്. ഉറക്കവും വ്യായാമവും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ശാരീരികമായ വളർച്ച പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വികാസം. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവ് വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായും ബൗദ്ധിക വികാസം, ഭാഷാ വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം എന്നിവ ഉൾപ്പെടും. ബൗദ്ധിക വികാസം: ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി ചിന്താശേഷി കൈവരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണിത്. ബൗദ്ധിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജീൻ പിയാഷെ ബൗദ്ധിക വികാസം 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് സമർത്ഥിക്കുന്നു. 2 വയസ്സുവരെയുള്ള സെൻസോറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ അറിയുന്നു. 2 മുതൽ 7 വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമെങ്കിലും കാര്യങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്താഗതിയും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്നും ഇവർ കരുതുന്നു. 7 മുതൽ 11 വയസ്സുവരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ തങ്ങളുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. 11 വയസ്സ് മുതലുള്ള ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുവാനും ഉള്ള ഉയർന്ന ചിന്താശേഷി കൈവരുന്നു. ഈ ഘട്ടങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ച വിലയിരുത്താൻ വളരെ സഹായകരമാണ്. കുട്ടിയുടെ മാനസികവും പാരമ്പര്യവുമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ശേഷം നിശ്ചയിക്കുന്ന അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നിന് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഭാഷാ വികാസം: ആശയവിനിമയം നടത്താനുള്ള കുട്ടിയുടെ കഴിവ് ആദ്യ മാസങ്ങളിൽ കരച്ചിലിലൂടെയാണ്, പിന്നീട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്രമേണ ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്യങ്ങൾ വരെ സംസാരിക്കാൻ പഠിക്കുന്നു. സംസാര വൈകല്യങ്ങളോ സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകുന്നതോ ആയ കുട്ടികൾക്ക് അനുയോജ്യമായ ഹോമിയോപ്പതി ഔഷധം നൽകാവുന്നതാണ്. കുട്ടിയുടെ ബുദ്ധിവികാസത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വൈകാരിക വളർച്ചയും. ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് വൈകാരിക വികാസം എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ കരച്ചിലിലൂടെയും ചിരിയിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. 2 മുതൽ 5 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പ്രായത്തിൽ അമിതമായ വാശിയും ദേഷ്യവും സാധാരണമാണ്. 5 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രാധാന്യം കൂടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും തോൽവികളെയും വിജയങ്ങളെയും ഉൾക്കൊള്ളാനും ഈ ഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നു. ഭയം, അപകർഷതാബോധം, മത്സരബുദ്ധി എന്നിവയും ഈ സമയത്ത് പ്രകടമാകാം. ചില കുട്ടികൾ വൈകാരിക വികാസം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കാം. കുട്ടികളിൽ കാണുന്ന പ്രധാന വൈകാരിക പ്രശ്നങ്ങളായ ആശങ്ക, വിഷാദം, അമിതകോപം, ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാപേടി തുടങ്ങിയവയ്ക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ശാരീരിക മാനസികാരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സാമൂഹികാരോഗ്യം. ഒരു കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സമൂഹത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും മാനസിക ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ സാമൂഹിക പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 മാസമാകുമ്പോൾ തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ തിരിച്ചു നോക്കി ചിരിക്കുന്നതിലൂടെ ഇവരുടെ സാമൂഹിക വികാസം തുടങ്ങുന്നു. 1 മുതൽ 3 വയസ്സുവരെയുള്ള ടോട്ട്ലർ ഘട്ടത്തിൽ കുട്ടികൾ പ്രധാനമായും ഒരേ സ്ഥലത്തിരുന്ന് അവരവരുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ അവർ മടി കാണിക്കുന്നു. 3 മുതൽ 5 വയസ്സുവരെയുള്ള പ്രീസ്കൂൾ ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരുമായി ചേർന്നു കളിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഊഴം കാത്തു നിൽക്കാനും പഠിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഈ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നു. 6 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുന്നു. കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് നിയമങ്ങൾ അനുസരിച്ച്

0: ിക്കാനും പരസ്പരം ഒത്തുപോകാനും കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കുടുംബം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ഒരു കുട്ടിയുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിയായ നാണം, ഉൾവലിയൽ, മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അക്രമ സ്വഭാവം അവയിൽ ചിലതാണ്. ഹോമിയോപതി ചികിത്സാശാസ്ത്രം ഒരു സമഗ്രമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത്. വ്യക്തിഗതമായ ചികിത്സ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തിന് ശക്തമായ അടിത്തറ ഏകുന്നു. ഇവ കൂടാതെ മാതാപിതാക്കളുടെ കരുതലും സ്നേഹനിർഭരമായ അന്തരീക്ഷവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിലെ ഓർഗനൽ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90ാം വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90ാം വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
2: ബഹുത് ഖുശി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായെ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ.
1: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
4: 42% കൃഷിഭൂമി കുൽമിലാ കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹൈ ഓർ ഉത്പാദൻ മേ ബി 42% സേ ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ. 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ്. 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതി ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതി, വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി.
1: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് UG പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി.

ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനസലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ എൻ ജെ ജോഷിലാൽ.

0: ഗാനസലഭം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ നമസ്കാരം.
0: ആ നമസ്കാരം, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. പേര് പറയൂ.
1: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂർ എന്ന സ്ഥലത്ത് വിളിക്കുന്ന.
0: കണ്ണൂർ ജില്ലയിലെ തിലാനൂർ അല്ലേ?
1: തിലാനൂര്.
0: എന്ത് ചെയ്യുന്നു ആനന്ദൻ?
1: സാർ, ഞാനിവിടെ ഒരു താഴെ ചൊവ്വ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ റെസ്റ്റോറന്റ് ജോലി ചെയ്യലാണ്.
0: അപ്പൊ ഇന്ന് പോയില്ലേ?
1: ആ ജോലി ഇന്ന് പോയി, കസ്റ്റമർ വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഒന്ന് തിരുവനന്തപുരം ആകാശവാണിയിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം.
0: ഭക്ഷണം കഴിക്കാനൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങിയോ?
1: ആ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന്
0: തുടങ്ങി.
1: കണ്ണൂർ കൊട്ടിയൂർ ഉത്സവമാണല്ലോ. അപ്പൊ ഉത്സവത്തിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന ട്രാവലറെല്ലാം നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. ഇതായിട്ട് ഒരു വണ്ടി വന്ന് ഇവിടെ.
0: അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കേണ്ട, നമ്മുടെ ഈ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങളുടെ ഉപജീവനത്തിനെ ബാധിക്കേണ്ട. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഒരു പാട്ട് കൂടി പറയാം, എന്നിട്ട് രണ്ടും കൂടി നമ്മൾ രണ്ടു വാക്കും കൂടി സംസാരിക്കാം.
0: ഓ ഓ, പാട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് കേൾക്കേണ്ടത് ഓർമ്മശത്ത് എന്ന ഒരു സിനിമയുണ്ട്.
0: ഓ, നമ്മുടെ ലാലും ദിലീപ് ഒക്കെ അഭിനയിച്ച ചിത്രം.
1: അതെ, അതിനകത്തൊരു പാട്ടുണ്ട്, ഉന്മാദം
0: കരളിൽ ഒരു ഉന്മാദം
1: എന്നുള്ളൊരു പാട്ട്.
0: അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ.
1: അത് ഞാനിങ്ങനെ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് ആകാശവാണി ഒരു ശ്രോതാവല്ലേ, അതിൽ നിന്ന് പാട്ടിന്റെ കൂടെ ഞാനും പാടാൻ തുടങ്ങും.
0: പാട്ട് കേട്ട് പാട്ട് കേട്ട് പാട്ടുകാരനായി അല്ലേ?
1: അതെ അതെ, അങ്ങനെ ഒരു പാട്ട് കാരണമായി. പിന്നെ സാറേ, ഞാനൊരു രണ്ടു വർഷമായി തിരുവനന്തപുരം ആകാശവാണിയിൽ വിളിച്ചിട്ട് കിട്ടിയിട്ട്.
0: ഓ അല്ലേ, ഇപ്പോഴേതായാലും കിട്ടിയല്ലോ.
1: അതുപോലെ കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ട് ലൈനിൽ എത്താനാകുമ്പോഴേക്കും എന്റെ ഫോൺ കട്ടായി പോയി.
0: അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ റേഡിയോ
0: ഫോൺ ഫോണിലേ കൂടെ കേട്ടോളൂ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: പിന്നെ ഒന്ന് നമ്മളെ കണ്ണൂരിലുള്ളവർക്കും തിരാനൂരിലുള്ളവർക്കും, പിന്നെ എന്റെ മക്കളായ വിഷ്ണുപ്രേക്കും നിവേദക്കും, പിന്നെ ഭാര്യ ജസ്നയ്ക്കും, പിന്നെ നമ്മളൊരു കാർത്തിക ചേച്ചി അണ്ടല്ലവരുണ്ട്, അവരുടെ ഒരു ആകാശവാണിയിലൂടെ ഫ്രണ്ടാണ്. അവർക്ക് ഞാൻ ഈ പാട്ട് സമർപ്പിക്കും.
0: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? നിങ്ങൾ ജോലി നടക്കട്ടെ. ഇനിയും വിളിക്കണം കേട്ടോ. കിട്ടിയില്ല കിട്ടിയില്ല എന്ന് കരുതി പരിഭവമൊന്നും വേണ്ട, കാര്യം നമുക്ക് ഒത്തിരി ശ്രോതാക്കൾ പങ്കെടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ. ശരി എന്നാലും, അപ്പം ഇനിയും അതെ അതെ നടക്കട്ടെ. അപ്പോ വിളിച്ചതിന് നന്ദി, ഇനിയും വിളിക്കുക. ശരി. ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാനപരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ,
0: ആ
1: നമസ്കാരം സർ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, ഞാൻ രാജശ്രീ.
0: ആ എവിടുന്ന വിളിക്കുന്നത്?
1: കായംകുളത്തുനിന്ന് വിളിക്കുന്നു.
0: കായംകുളം
1: കായംകുളത്തുനിന്ന് വിളിക്കുകയാണ്.
0: പറയൂ.
1: ഞാൻ വളരെ 2-3 വർഷമായിട്ട് ഇതിനുവേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേ കിട്ടി.
0: കിട്ടി, നിരാശ നിരാശ മാറി അല്ലേ? സന്തോഷമല്ലേ? ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് രാജശ്രീ?
1: എനിക്ക് 2 കുട്ടികള്, മോനും മോളും. മോന് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, യുണൈറ്റഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു. മോള് ടീച്ചറാണ്. 2 കൊച്ചുമക്കളുണ്ട്.
0: എല്ലാരും കൂടെ തന്നെ ഉണ്ടോ?
1: ഇല്ല, മോന് എറണാകുളത്താണ്. ഞാനിപ്പോ ഇന്നലെ ഇവിടെ ഇവിടെ നിന്നിട്ട് വന്നതേ ഉള്ളൂ.
0: ഓ, അത് ശരി. പിന്നെ വേറെ വിശേഷങ്ങൾ? മോള് നാട്ടിലുണ്ട്.
1: അതെ അതെ.
0: അപ്പൊ ചെറുമക്കളും കൂടെ കൂടെ ഉണ്ടോ?
1: എന്തോ,
0: ചെറുമക്കളും കൂടെ ഉണ്ടോ?
1: ഇല്ല, സ്കൂളിൽ പോയേക്കണം.
0: സ്കൂളിൽ പോയേക്കാണല്ലേ. പേരെന്താ അവരുടെയൊക്കെ?
1: അത് ഒരാള് കൊച്ചു മോന് LKG, അത് ജഗൻ ശങ്കർ.
0: ആ, അടുത്താള്?
1: കൊച്ചുമോളെ അമേയ.
0: അമേയ,
1: മോളെ അമേയ.
0: നല്ല പേരുകള് കേട്ടോ. മഴയല്ലേ അവിടെയൊക്കെ?
1: അത് മഴ തന്നെ. മഴ
0: രാവിലെ, ഇന്നലെ രാത്രിയെ തുടങ്ങിയ മഴയല്ലേ. പെയ്യട്ടെ, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാ മതി അല്ലേ?
1: ആ, മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ വീടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ.
0: അതെ, നമ്മള് മുമ്പ് അതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ തീ വരുന്ന ആൾക്കാരുണ്ട്.
1: നമുക്ക് സുഖമായിട്ട് കണ്ടോണ്ടിരുന്നാ മതി, പക്ഷെ അതും കൂടെ നമ്മുടെ ഓർമ്മയിലിടയ്ക്ക് വരും.
0: പിന്നെ നമ്മൾ അവരെ കൂടെ നമ്മളൊന്ന് ഓർക്കണം. ശരി ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഗന്ധർവ ക്ഷേത്രത്തിലെ ഇന്ദ്രവല്ലരി പൂച്ചൂരി വരും.
0: ഓ, വളരെ മനോഹരമായ ഗാനമാണല്ലോ. പിന്നെ അതിലെ എല്ലാ പാട്ടും, ഏത് പാട്ടാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് അതിലെ
1: ഗാനങ്ങളെല്ലാം. ആകാശവാണിയിലെ പല പരിപാടികളും കേൾക്കാറുണ്ട്, പക്ഷെ പാട്ടുകൾ കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പണ്ട് പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഞാനൊരു റിട്ടയർഡ് ടീച്ചറാ, വീട്ടിലെ റേഡിയോ
0: വെക്കുവായിരുന്നു.
1: ഞാന് LP സ്കൂളായിരുന്നു. അവിടെ
0: എല്ലാം പഠിപ്പിക്കണം. അതെ. എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: ഞാനൊരു 22 വർഷം.
0: ആ, 22 വർഷം കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നു അല്ലേ? അതിനേക്കാൾ വലിയൊരു മനോഹരമായ ലോകം വേറെ ഏതാ ഉള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ
1: അതെ.
0: ശരി, അപ്പൊ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ആകാശവാണി കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക്
0: എല്ലാവർക്കും,
1: എല്ലാവരും വിളിച്ചിട്ട് കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ വേഗം.
0: ഓക്കെ. അതെ അതെ അതെ, ഇതൊരു ഭാഗ്യം ഭാഗ്യമാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണെന്ന് പല ശ്രോതാക്കളും പറയാറുണ്ട്.
1: അതെ അതെ, ഭാഗ്യമല്ലല്ലോ. ഞാൻ ഇന്നിപ്പോ വിചാരിച്ചതേ അല്ല കിട്ടുമെന്ന്. വെറുതെ ജസ്റ്റ് സാർ ആദ്യം പറഞ്ഞ നമ്പർ ഞാൻ ഒന്ന് ഡയറി ചെയ്ത് നോക്കിയതാ. ഓക്കെ,
0: അപ്പൊ ഇനി വിളിക്കുമ്പോഴത്തേക്കും കിട്ടണം കിട്ടണം എന്ന് വിചാരിക്കരുത്. കിട്ടരുതേ കിട്ടരുതേ എന്ന് വിചാരിക്കുന്നു. ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ.
1: അപ്പൊ
0: എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, പാട്ട് കേൾക്കാം. ശരി. വയലാർ എഴുതി ജി ദേവരാജന് ഇണം പകർന്ന് യേശുദാസ് പാടി ഗാനം, ചിത്രം ഗന്ധർവക്ഷേത്രം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ,
0: ആ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
1: എന്റെ പേര് സന്ധ്യ കല്ലറ എന്നാണ് വിളിക്കുന്നത്.
0: സന്ധ്യ കല്ലറ അല്ലേ? കല്ലറ എവിടെ?
1: കല്ലറ പാങ്ങോടാണ്.
0: കല്ലറ പാങ്ങോട്. ആ ശരി. വീട്ടില്
1: ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ടാണ്.
0: ഓ, ഇഷ്ടംപോലെ തവണ വിളിച്ചിട്ടുണ്ടോ? വേറെ എവിടെയാ? ആ ശരി. ആ ആ ആ വീട്ടിലാരൊക്കെ ഉണ്ട് സന്ധ്യ?
1: അമ്മ, അച്ഛൻ, സഹോദരനല്ലേ.
0: ഹലോ, ഞാൻ ചോദിക്കാം. ഓ, പാട്ട് തരാമല്ലോ. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞു പറഞ്ഞു പോവുകയാണല്ലേ. കല്ലറ മഴയൊക്കെ ഉണ്ടോ? ഓ, എന്തോന്ന് മഴയല്ലേ. ചോറൊക്കെ ഉണ്ടാക്കിയോ? ചോറും കറികളൊക്കെ ഉണ്ടാക്കിയോ? ആ കഴിഞ്ഞു, കഴിച്ചില്ല അല്ലേ? ഉണ്ടാക്കി കഴിഞ്ഞു, കഴിച്ചില്ല.
1: ആ
0: ആ പാട്ടൊക്കെ കേട്ടിട്ടാണ് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നത്. പാട്ട് കേൾക്കുമ്പോ പാട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് വേറൊരു സുഖമാണ് അറിയാലോ. ശരി, ഇന്ന് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഗാനം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്
1: ചോദിച്ചത്?
0: ഏത് സിനിമയിലെ? പുഷ്യരാഗമോ? ആ പുഷ്യരാഗമോതിരമിട്ടൊരു തുടങ്ങുന്ന ഗാനമല്ലേ കേൾക്കേണ്ടത്? ആ ആർക്ക് സമർപ്പിക്കുന്ന? ശരി ശരി ശരി. ഓ ഓ ഓ, നടക്കട്ടെ. അപ്പോ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ, മലയാളത്തിന്റെ മഹാനടനായിരുന്ന സത്യന് വേണ്ടിയിട്ട്. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ശരി ശരി. വയലാർ എഴുതി ജി ദേവരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇൻകുലാബ് സിന്ദാബാദ്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ,
0: ആ
1: നമസ്കാരം സാറേ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാനേ
0: ഓ
1: ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് ലളിത വിളി.
0: ആ ഹരിപ്പാട്.
1: ഹരി, സാറുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്?
0: സംസാരിച്ചിട്ടുണ്ടല്ലേ. ശരി ശരി.
1: ഒത്തിരി പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: നമ്മൾ ഒരു തവണയും കണ്ടോ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ആ പോട്ടെ, നമ്മളിപ്പോ അതിന്റെ ഓ കുഴപ്പമില്ല കുഴപ്പമില്ല. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് ലളിത?
1: വീട്ടിൽ എനിക്ക് ഭർത്താവ്, രണ്ട് മക്കള്, മരുമോള്, മരുമോക്കൊരു കുഞ്ഞ്.
0: എല്ലാവരും സുഖമായി ജീവിച്ചു പോകുന്നു.
1: കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിക്കാനിരുന്നപ്പോ കുഞ്ഞിനെ വിളിച്ച് എനിക്ക് മാമനോട് ഒരു പാട്ട് ചോദിക്കണമെന്നും പറഞ്ഞിരുന്നു, പക്ഷേ കുഞ്ഞിന് കിട്ടിയില്ല.
0: അയ്യോടാ. റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ അല്പം ഒന്ന് ശബ്ദം കുറച്ച് വെക്കുകയോ അല്ല കുറച്ചുകൂടെ ദൂരോട്ട് നിൽക്കുകയോ ചെയ്യും. പറഞ്ഞോളൂ.
1: എനിക്ക് എന്റെ സഹോദരനെ ഇപ്പൊ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുക. പേരാജയൻ. പിന്നെ എനിക്ക് ഒരാളിന്റെ പേരോടെ എടുത്തു പറയാനുണ്ട്.
0: പറഞ്ഞോളൂ.
1: എസ് എൻ നഗറിലുള്ള ഒരു മഹേശൻ. സാറിനോടൊക്കെ പാട്ട് ആവശ്യപ്പെടുന്ന ആളാ. കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളാണ്. ഭാഗവതമൊക്കെ വായിക്കാൻ പോവും. അപ്പം ആ മഹേശനും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി
0: പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
1: മുത്തേ മുത്തം താതാ അമ്പിളി പോലെ ആമ്പൽ പോലെ അഴകിൻ കതിരേ വരില്ല. അതെന്റെ മോള് പറയുന്ന എനിക്ക് കേക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. കുഞ്ഞിപ്പോ അമൃത സ്കൂളിൽ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക.
0: എത്രാം ക്ലാസ്സിലാ? ഇത് ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബേബി സോണിയും പാടിയ ഗാനമാണ് കേട്ടോ. നല്ല ഓമനത്തമുള്ള ഒരു പാട്ട്. അപ്പൊ പക്ഷെ പാട്ട് കേൾക്കേണ്ട ആളവിടെ ഇല്ലല്ലേ. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. പറഞ്ഞിരുന്ന
1: ഞാനും ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല. തിരുവനന്തപുരത്തായപ്പോ എനിക്ക് പെട്ടെന്ന്
0: കിട്ടുമായിരുന്നു. അതെന്താന്നറിയോ, അപ്പം നമ്മള് ഇപ്പം ഇന്ന സ്ഥലമാണെന്നുള്ളതല്ല, ധാരാളം കോളുകൾ നമ്മുടെ കൺസോളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോൺ കൺസോളില്. അപ്പോ നമുക്ക് ഈ നമ്പർ മാത്രമേ നമുക്ക് ഇതിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കൂ, എന്റെ പേരൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോ നമ്മൾ എടുക്കുന്ന കോളാണെങ്കിൽ നമുക്ക് കണക്ട് ആവുന്നത്. മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ധാരാളം ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ശ്രോതാക്കൾ, നമുക്ക് ആകാശവാണിയെ സ്നേഹിക്കുന്നവരും ചലച്ചിത്ര ഗാനങ്ങളോടൊപ്പം നടക്കുന്നവരുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും നമുക്കുണ്ട് കേട്ടോ.
1: അപ്പൊ നമുക്ക് എന്റെ സഹോദരനും പിന്നെ
0: മഹേഷൻ. ശരി. അപ്പൊ അവരോട് ഞാൻ പ്രത്യേക അന്വേഷണം അറിയിക്കുന്നില്ല, ചിലവ് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ.
1: സന്തോഷം സാറേ.
0: ശരി. ആ മറ്റേ കുഞ്ഞു മോളുടെ പേരെന്താണ്? ഹലോ. ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബേബി സോണിയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: സാറേ, ഞാൻ ആർത്തേപ്പള്ളി എന്ന് വിളിക്കുന്ന, ആലപ്പുഴ ജില്ലയിലെ.
0: പേരെന്താണ്?
1: എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
0: കാർത്തികപ്പള്ളി അല്ലേ? എന്താ ചെയ്യുന്നു രാധാകൃഷ്ണൻ?
1: ഞാൻ ഒന്നും ചെയ്യുന്നില്ല സാറേ, ഞാൻ പ്രായമുള്ള ആളാണ്. എനിക്ക് 71 വയസ്സുണ്ട്.
0: 71 വയസ്സെന്ന് പറയുന്ന പ്രായമാണോ? നമ്മൾ സാധാരണ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ വയസ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് വയസ്സെന്ന് പറയുന്നത് വെറൊരു നമ്പർ മാത്രമാണെന്ന് പറയാറുണ്ട്. നമ്മൾ
1: കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട്
0: ജോലി എവിടെയെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? മനസ്സിൽ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ?
1: നാട്ടിലെ ജോലികളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാ.
0: കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ?
1: കൃഷി പ്രത്യേകിച്ച് അങ്ങനെ, കൃഷിപ്പണിക്കൊക്കെ പോവായിരുന്നു.
0: പോവായിരുന്നല്ലേ, ശരി ശരി.
1: പോവായിരുന്നു.
0: ഇപ്പൊ ആരോഗ്യം അനുവദിക്കുന്നില്ല?
1: ഇല്ല ഇല്ല.
0: വീട്ടിൽ തന്നെയാണല്ലേ? വീട്ടിലിപ്പോ റേഡിയോ കേട്ട് അങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: റേഡിയോയും കേട്ട് സന്തോഷമായിട്ട്.
0: സന്തോഷം. റേഡിയോ കേൾക്കുന്നതിനേക്കാളും വലിയ സന്തോഷം ഏതാ ഉള്ളത് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? നമുക്ക് ഒത്തിരി ശ്രോതാക്കൾ ഉള്ളതുകൊണ്ട്. അപ്പോ ഏത് ഗാനമാണ് കേൾക്കേണ്ടത് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ. യേശുദാസ് പാടിയ ഗാനം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എനിക്കെന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റുള്ള മറ്റേ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി
0: സമർപ്പിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും ഭാര്യയും മോളും രണ്ടു മക്കളും. മോനും ഭാര്യയും മക്കളും ഗൾഫിലാണ് അവര്.
0: അത് ശരി. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഗാനം അല്ലേ?
1: എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ശരി ശരി. ഭക്ഷണം കഴിഞ്ഞോ? ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ വിശ്രമം നമുക്കൊരു വലിയൊരു ഘടകമാണ്. അപ്പൊ നടക്കട്ടെ. കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ആഹാരം എല്ലാം കഴിച്ച് ആരോഗ്യം സൂക്ഷിക്കുക കേട്ടോ. നമുക്ക് ഗാനം കേട്ടാലോ? അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഗാനത്തിലേക്ക് കടക്കാം. കളിപ്പാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: സാർ, നമസ്കാരം സാർ.
0: ആ
1: ഞാൻ
0: നമസ്കാരം.
1: കൊല്ലത്തുനിന്ന് വിളിക്കാം.
0: ആ പേര് പറയൂ, വിളിക്കുന്നതിന്റെ പേര് പറയൂ.
1: പേര് കുഞ്ഞുമോൻ.
0: കുഞ്ഞുമോൻ. കൊല്ലത്ത് എവിടെയാ?
1: ഞാൻ ഒരുവട്ടം സംസാരിച്ചിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഒരു വട്ടം കൂടി അല്ലേ?
1: ഞാനത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ലേഡി പറഞ്ഞ സച്ചിൻ ഇരുന്ന് വിളിച്ചിട്ട് കിട്ടിയെന്ന് കഴിഞ്ഞ
0: വെള്ളിയാഴ്ച. കാത്തിരുന്ന് വിളിച്ചിട്ട്
1: കഴിഞ്ഞ
0: നമ്മൾ ആ ഒരു വാക്കിന്റെ കൗതുകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മള് ചിരിക്കുകയും ചെയ്തു.

0: നമ്മളോ നമ്മള് പിടിച്ച് വാങ്ങിക്കുകയാണ് അല്ലേ. ഓ കല്ലട, അതെ. ശരി ശരി ശരി. എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു കുഞ്ഞുമോൻ?
1: അപ്പൊ ഞാന് നേരത്തെ ലോട്ടറി കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പോകുന്നില്ല. ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ്. അച്ഛനമ്മയും മരിച്ചു പോയി.
0: ഓക്കേ, ശരി.
1: വേറെ അവർക്ക് വേറെ മക്കളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരാളെ ഉള്ള, ഞാൻ ബ്ലൈൻഡ് ആണ്. അച്ഛനും ബ്ലൈൻഡ് ആയിരുന്നു. പിന്നെ
0: കൂട്ടിന് കൂട്ടിന് റേഡിയോ ഉണ്ട് അല്ലേ? ആ റേഡിയോ, റേഡിയോ കവിഞ്ഞ ആരാ കൂട്ടിന് വേണ്ടത്?
1: ഞാന് 5:50 എല്ലാ ദിവസം വെക്കും സാറിന്റെ
0: പിന്നെ ഏത് ഗാനമാണ്, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കാരുണ്യ എന്ന സിനിമയില്
0: കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം അല്ലേ? അച്ഛന്റെ ഓർമ്മയ്ക്ക്
1: വേണ്ടിയിട്ടാണോ?
0: വലിയൊരു നഷ്ടമായിരുന്നു ജീവിതത്തിൽ അല്ലേ?
1: സാറുമായിട്ട് നേരത്തെ ഒരു വർഷത്തിന് മുമ്പ് ഒന്ന് വിളിച്ചായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു.
0: പറഞ്ഞു, ശരി ശരി. അന്ന് ഇതേ ദിവസമാണ് വിളിച്ചത് അല്ലല്ലോ?
1: അല്ല, ഇന്നല്ല. അച്ഛൻ മരിച്ചിട്ട് ഒക്ടോബറിലാണ് മരിച്ചത്.
0: കിട്ടിയപ്പോ ഞാനതാ പറഞ്ഞു. പറഞ്ഞോ പറഞ്ഞോ.
1: ഈ പാട്ട് സമർപ്പിക്കുന്നതേ ആകാശവാണിയില് എല്ലാവർക്കും, പിന്നെ അതുപോലെ തന്നെ ഗാനത്തെല്ലാം പരിപാടി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: നമ്മൾ ആരെ ഒഴിവാക്കുന്നില്ല അല്ലേ?
1: അല്ലല്ല.
0: ഈ ലോട്ടറി കച്ചവടം വീണ്ടും തുടങ്ങാത്തത് എന്താ?
1: തുടങ്ങാത്തത് ഞാൻ ഒറ്റയ്ക്കാണ്ട്. എനിക്ക് ഇടയ്ക്ക് പല അസുഖങ്ങളും ഉണ്ട്, ആത്മാടസുഖമൊക്കെ ഉണ്ട്.
0: ആരോഗ്യപരമായ കാരണങ്ങളാണല്ലേ നിർത്താൻ?
1: കാഴ്ചക്കുറവുണ്ട്.
0: എന്നാലും കാര്യങ്ങളൊന്നും മുടക്കൂല, മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ശരി, നമുക്കൊരു മനസ്സിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമ്മള് പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനായിട്ട് മനസ്സിന്റെ ധൈര്യം നമുക്ക് എപ്പോഴും ഒരു ഒരു കരുത്ത് നൽകും. അതിന്റെ ഒരു ബലത്തിൽ ഇങ്ങനെ പോവുക അല്ലേ? ശരി ശരി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസമോ 4 മാസമോ കഴിഞ്ഞിട്ട് വിളിക്കണം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. കാരുണ്യം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഗാനശലഭം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറയൂ.
2: അജികുമാർ, പത്തനംതിട്ട കുമ്പട എന്ന് പറഞ്ഞ സ്ഥലത്ത്.
1: ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ആ, ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഓർമ്മച്ചട്ടിലൊക്കെ ലെറ്റർ എഴുതുമായിരുന്നു.
1: ആ, ലെറ്റർ എഴുതുമായിരുന്നു, ഇപ്പ ഇല്ല. നമ്മളെ ഓർമ്മകൾ ഇങ്ങനെ നമ്മളെ നമ്മൾ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ. ശരി ശരി, ഓർമ്മ നമ്മളിങ്ങനെ ഓർമ്മകൾ എഴുതിയാലും എഴുതിയാലും എഴുതിയാലും തീരാത്ത ഓർമ്മകളാണ് അല്ലേ. തീരത്തില്ല. എന്ത് ചെയ്യുന്നു അജികുമാർ?
2: ഞാൻ, എനിക്കൊരു ചെറിയ ബിസിനസ്സാണ്, ഇലക്ട്രിക് ഷോപ്പ്.
1: ആ,
2: അപ്പൊ ഉച്ചക്ക് വരുമ്പോഴാണ് ഇത് കേൾക്കുന്നത്, പിന്നെ രാവിലെ വൈകിട്ട് അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോയാണ്.
1: ശരി ശരി ശരി, എവിടെ? അവിടെ തന്നെയാണോ? പത്തനംതിട്ട കുമ്പടിയിൽ തന്നെ. ശരി, അപ്പൊ ഇപ്പോ കട അടച്ചോ? കട അടച്ചിട്ട് ഊണ് കഴിക്കാനായിട്ട്
2: വീട്ടിലോട്ട് വന്ന, ഇനിയും ഒരു 3 മണിക്കേ
1: പോകത്തുള്ളൂ അല്ലെ. ഒന്ന് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകും അല്ലേ.
2: അതെ അതെ.
1: ശരി, പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ പത്തനംതിട്ടയില്?
2: നല്ല മഴയാ.
1: ആ, ഇന്നലെ തുടങ്ങിയതാണല്ലേ. അപ്പോ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: അതെ അതെ,
1: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: പഞ്ചാഗ്നിയിലെ
1: സാഗരങ്ങളെ അല്ലേ. ശരി, ഒ എൻ വി കുറിപ്പ് എഴുതി, ബോംബെ രവി ഈണം പകർന്ന് യേശുദാസ് പാടി
2: ഗാനം.
1: ഈ ഗാനം ആർക്കെങ്കിലും? അതെ അതെ, ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
2: എല്ലാവർക്കും, ഈ റേഡിയോ കേൾക്കുന്ന
1: എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് സമർപ്പിക്കുന്നു. നമുക്ക് ഗാനം കേട്ടാലോ? എല്ലാവരോടും, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഞാനും വൈഫ്.

0: ഉള്ളൂ, മകന് ദുബൈയിലാണ്.
1: ശരി ശരി, അപ്പോൾ അവരോടൊക്കെ അന്വേഷണം അറിയിക്കുക, നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ ശരി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ബോംബെയിലെ വീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം പഞ്ചാഗ്നി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രം ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഓ നമസ്കാരം, പേര് പറയൂ.
1: പേര് അമ്പിളിയാണ്. ഞാൻ വിളിച്ചിട്ടുണ്ട് സാറിനെ, സംസാരിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി.
0: എവിടെന്നാ വിളിക്കുന്നത്?
1: ചങ്ങനാശ്ശേരി വാഴപ്പള്ളി.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് അദ്വൈതത്തിലെ പാട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കൻ.
0: അമ്പലപ്പുഴ
1: സാറിനോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: പിന്നെ വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞ മോളും ഉണ്ട്. മോളുടെ പേര് അനുഗ്രഹ. മൂത്തയാൾ അഖിൽ, രണ്ടാമത്തെ ആൾ അനന്തു.

0: കലാകാരന്മാരാണ്. ഹലോ,
1: ആ ഹലോ,
0: ഹലോ,
1: എല്ലാവരും
0: ആ കേട്ടോ?
1: ആ കേൾക്കാം കേൾക്കാം,
0: എല്ലാരും
1: പറഞ്ഞോളൂ.
0: കലാകാരന്മാരാണ്, എല്ലാരും കലാകാരന്മാരാണ്. മൂത്തയാളെ ബഹദുരത്തിൽ തൊട്ട്
1: ആ മുമ്പ് വിളിച്ച് ഇതേപോലെ സംസാരിച്ചിരുന്നു അല്ലേ? ആ ശരി ശരി. അപ്പൊ നമുക്ക് ഇപ്പോഴും ഇത് ഒത്തിരി ദീർഘമുള്ള ഒരു പാട്ടാണ്. നമുക്ക് ഇപ്പോഴും പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് പാട്ട് മുഴുവനായി കേൾക്കാൻ പറ്റില്ല. ഏലം ആ ഒത്തിരി നേരം കൊണ്ട് വിളിക്കുകയാണല്ലേ, ഇപ്പൊ കിട്ടിയല്ലോ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരോടൊക്കെ നമ്മുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ശരി ശരി, ഗാനം കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇന്നത്തെ ഗാനശലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ബി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം ജൂലി സയനോര. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: നിങ്ങൾ സമാധാനമായിരിക്കെ, നമുക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾ പുകവലിക്കുമോ? കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഇതാ, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കൂ. എന്റെ അതിഥിയല്ലേ സമർത്ഥനായ ചിന്തകനായ എഴുത്തുകാരൻ?
1: കാര്യത്തിലേക്ക് കടക്കൂ, എന്നെ ചോദ്യം ചെയ്യൂ, ഞാനെല്ലാം പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
0: എന്തു പറയാൻ, എന്ത് തയ്യാറായി? ആ കൊലയെപ്പറ്റിയാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ.
1: അതെങ്ങനെ ശരിയാവും?
0: ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു, അതിന് നിങ്ങളെന്തിന് പരിഭ്രമിക്കുന്നു?
1: അല്ല, അപ്പോൾ കുറ്റം ചെയ്തത്?
0: സാധാരണയായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്തുടരുന്ന നിയമപരമായ ശൈലിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വിചിത്രമായ നിയമ സമ്പ്രദായമാണ്, സംശയമില്ല. എല്ലാ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നിസാരമായ വിഷയത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. മനസ്സിലായോ?
1: സർ, ഇന്നലെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്തോ ചില വിചാരണയ്ക്കായി നിങ്ങളുടെ ഓഫീസിൽ വരണമെന്ന്. ഞാൻ വന്നത് അതിനാണ്. എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. റോഡപകടത്തിൽ മരിച്ച ആ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം.
0: എന്തൊരു അക്ഷമയാണ് നിങ്ങൾക്ക്! എഴുത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എന്തായാലും നിങ്ങളുടെ നിയമത്തെ പറ്റിയുള്ള ലേഖനം, നീതിയെപ്പറ്റിയുള്ള വാദഗതികൾ അപാരം, അപാരം.
1: ദൈവിയെ തന്നെ വിചാരണ ചെയ്യുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുക.
0: ദൈവമേ, ദേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിന് നിങ്ങളെ വിചാരണ ചെയ്യണം? മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ കാരണമില്ലാതെയാണ് അസ്വസ്ഥനാകുന്നത്. ശാന്തനാകൂ, ശാന്തനാകൂ.
1: എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. ഞാൻ എല്ലാം തുറന്നു പറയാനാണ് വന്നത്, വിചാരണയ്ക്ക് വിധേയനാകാൻ. എന്നിട്ടും നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല.
0: അപ്പോൾ തയ്യാറെടുപ്പുണ്ട്. സുഹൃത്തെ, നമുക്ക് കുറേ നേരം സംസാരിച്ചിരിക്കാം. നോക്കൂ, ഞാനൊരു അവിവാഹിതനാണ്. പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ മേലുകീഴ് നോക്കുകയോ ചെയ്യാത്തവൻ. സമൂഹവുമായി ഒത്തുചേർന്ന് പോകുവാൻ എനിക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. പൊതുസമൂഹവുമായി എനിക്ക് ബന്ധമില്ല. സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അടുപ്പമില്ലാത്ത രണ്ട് ബുദ്ധിമാന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കിട്ടാനായി അരമണിക്കൂറെങ്കിലും എടുക്കും.
1: ബാലിശമായ ചിലക്കൽ കൊണ്ട് ഇയാളെന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്.
0: ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഔദ്യോഗികമായ വ്യായാമങ്ങളാണ്. ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. ഈ വ്യായാമം എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ഇടയ്ക്കൊരു 5 മിനിറ്റ് എണീറ്റ് നടക്കും.
1: അപ്പോൾ വിചാരണയില്ലേ? എനിക്കിതൊന്നും കേൾക്കാൻ കൗതുകമില്ല.
0: കൗതുകമുള്ള കാര്യങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ വിചാരണയെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം വിചാരണകൾ ചോദ്യം ചെയ്യപ്പെടുന്നവനേക്കാളും ചോദ്യം ചെയ്യുന്നവനെയാണ് അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറണം, അല്ലേ റസ്കോൾനിക്കോ?
1: മാറണം, വ്യവസ്ഥിതി തന്നെ മാറണം.
0: ഒരു കുറ്റവാളിയെ, അത് ഉത്തമ ബോധ്യമായാൽ പോലും, സമയം വരുന്നതിന് മുമ്പേ ഞാൻ അയാളെ എന്തിനു വിഷമിപ്പിക്കണം? ഉദാഹരണത്തിന്, എനിക്ക് വേണമെങ്കിൽ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അയാളെ എന്തുകൊണ്ട് കുറച്ച് സമയം പട്ടണത്തിൽ കറങ്ങാൻ അനുവദിച്ചുകൂടാ? നിങ്ങൾക്കിനിയും ഞാൻ പറയുന്നത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു.
1: മനസ്സിലാവുന്നു, ഏറെ മനസ്സിലാവുന്നു.
0: ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്കിലും മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം.

0: തെളിവുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, തെളിവുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, തെളിവുകൾ രണ്ട് രീതിയിലെടുക്കാം.
1: ഒന്നോ രണ്ടോ തെളിവല്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് വിചാരണയ്ക്കുരുമ്പെട്ടാൽ അത് നഷ്ടമാകുമെന്നതുകൊണ്ടാണോ?
0: അതെ അതെ, നിങ്ങൾ പറഞ്ഞതാണതിൻ്റെ ശരി. പെട്ടെന്ന് ജയിലിൽ പിടിച്ചിട്ടാൽ അവൻ്റെ മനസ്സിൻ്റെ അനിശ്ചിതത്വം മാറും, സ്വസ്ഥമാകും, പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ?
1: നിയമസമ്പ്രദായം അടിസ്ഥാനമാക്കി പൊതുക്കേസ് നമുക്കുണ്ടോ? പുസ്തകങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കാം, അതല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്?
0: അതെ അതെ അതെ, ഓരോ കേസും ഓരോ കുറ്റവും അത് നടന്നു കഴിഞ്ഞ ഉടനെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രത്യേക കേസായി മാറുന്നു.
1: നിങ്ങളുടെ ശൈലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇരയാണ് ഞാൻ.
0: കുറ്റം ചെയ്തവരെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു, യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ, ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ. അതേസമയം അവനൊരു സംശയം ഉണർത്തണം, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഊണിലും ഉറക്കത്തിലും ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും. അത്തരം ഒരവസ്ഥയിൽ ഒരുവന് സമാധാനത്തോടെ ജീവിക്കാനാവില്ല.
1: അങ്ങനെ തുടർച്ചയായ സംശയവും ഭയവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കും.
0: അപ്പോൾ അവൻ സ്വയം എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ രണ്ടും രണ്ടും നാല് എന്ന രീതിയിൽ വ്യക്തമായി എന്തെങ്കിലും ചെയ്യും. എല്ലാ കുറ്റവാളികളുടെയും മനസ്സ് ഒന്നു തന്നെയാണ്.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
0: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
0: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഇയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
1: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
0: ഹേ റസ്കോൾനിക്കോവ്, നിങ്ങൾ വല്ലതും പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു, ഞാനത് കേട്ടു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 40-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 10-ാം തീയതി അതായത് ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പീഡിയാട്രിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964431, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496595321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിലൂടെ കേൾക്കാം. ആകാശവാണി സമയം 4:00.

0: പ്രിയ ശ്രോതാക്കളെ, ദേശീയ പുരസ്കാര ജേതാവായ കർഷകൻ ടി ജോസഫാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്നത്തെ സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കോട്ടയം വൈക്കം സ്വദേശി ശ്രീ ടി ജോസഫാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള കർഷകനാണ്. അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളെ കുട്ടിക്കാലം, അതുപോലെ തന്നെ അന്നത്തെ കാർഷിക ജീവിതം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ 1942 ജനിച്ചതാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 10 മക്കളായിരുന്നു. വീട്ടിലെ ജീവിതമൊക്കെ വളരെ സൗഹൃദപരമായിരുന്നു. ധാരാളം കളിക്കാനുള്ള അവസരങ്ങൾ, ചെറിയ ഗ്രാമം, സാമ്പത്തികസ്ഥയൊക്കെ അവറേജ് എന്ന് പറയാനുള്ളൂ. ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്ന അത്രയ്ക്ക് സാമ്പത്തിക സൗകര്യങ്ങളെ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. എൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു. കുറച്ച് തെങ്ങുണ്ടായിരുന്നു, പിന്നെ 2-3 ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. ആ നെൽകൃഷിയിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ പങ്കെടുത്ത്, ഞങ്ങളെല്ലാ മക്കളും ചെറുപ്പം മുതലേ സഹകരിച്ച് അതിനകത്ത് പങ്കെടുക്കുന്ന ഇതുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ ഫാദറിന് അഡീഷണലായിട്ടൊരു കൊപ്രാക്കളം ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ നാട്ടിൽ നിന്നൊക്കെ കുറേ എടുത്ത് തേങ്ങ വെട്ടി കൊപ്രാക്കി ആലപ്പുഴ കൊണ്ടുവന്നാണ് അന്നത്തെ ഒരു ഞങ്ങളുടെ ഒരു മറ്റൊരു തൊഴിൽ കൃഷിക്ക് പുറമെ.
1: അന്ന് പ്രധാനമായിട്ടുള്ള കൃഷി എന്തുവായിരുന്നു? നെൽകൃഷി,
2: നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഉണ്ടായിരുന്നു.
1: അന്നൊക്കെ എങ്ങനെയായിരുന്നു നെൽകൃഷി? ഇരിപ്പൂ കൃഷിയാണോ അവിടെയൊക്കെ?
2: ഇരിപ്പൂ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ പുതിയ കൃഷി രീതികളൊന്നും നല്ലൊരു വന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1975-80 ഇടയ്ക്കാണ് ഞങ്ങളുടെ കൃഷിദിനങ്ങളെയൊക്കെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് ബ്ലോക്കായിട്ട് മാറിയത്, പാടശേഖര സമിതികൾ. അതിനുശേഷമാണ് പുതിയ വിത്തിനങ്ങൾ, അന്ന് ഏറ്റവും ആദ്യം വന്ന IR2 എന്ന് പറഞ്ഞ വിത്താണ്, നമ്മുടെ പഴയ മുണ്ടകൻ അല്ലെങ്കിൽ അതുപോലുള്ള പഴയ വിത്തുകളെ അപേക്ഷിച്ച് വലിയ അത്ഭുത വിളവുകൾ തരുന്ന ഒരു ഇനമായിരുന്നു 5R8. അതിനുശേഷം ജയ വന്നു. ഈ 2 ഇനം നെല്ലും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അരിയും അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം വന്ന Culture 28 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ചോറൊക്കെ വളരെ മനോഹരമായ ചോറായിരുന്നു. പക്ഷെ അതിന് നെല്ല് കൂടുതൽ ഉതിർന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ഇനമാണത്.
1: നമ്മൾ കൃഷിയിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് കൂടെ.
2: ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ കുട്ടികളുടെ മക്കളുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അമ്മ വീട്ടിലേക്ക്, ഞാൻ എനിക്ക് ഒരു 3-4 വയസ്സുള്ള പിന്നെ അമ്മ വീട്ടിൽ
1: കൊണ്ടുപോയിരുന്നു.
2: അത് കീഴൂർ പറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു.
1: വൈക്കത്തു നിന്ന് ഒരുപാട് ദൂരമാണോ?
2: 7-8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അടുത്ത് തന്നെയാണ്. അവിടെ എൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസവും മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസവും അമ്മ വീട്ടിൽ നിന്നായിരുന്നു. അവിടെയും വളരെ.
1: ഏത് സ്കൂളിലായിരുന്നു പഠിച്ചതൊക്കെ?
2: ഞാൻ കീഴൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ് പ്രൈമറി സ്കൂൾ പഠിച്ചത്. അതിനുശേഷം മിഡിൽ സ്കൂൾ എന്നാണെന്ന് പറയുന്നത്. അന്ന് ഇന്നത്തെ മാതിരി UP LP അല്ല, ആ മിഡിൽ സ്കൂൾ 8ാം ക്ലാസ് വരെയുള്ളത്. 6, 7, 8 3 ക്ലാസ്സുകൾ പഠിച്ച പുതിയൊരു സെൻറ്റ് മൈക്കിൾസ് സ്കൂളിലാണ് പഠിച്ചത്. ചെറുപ്പകാലത്തെ ജീവിതമൊക്കെ വളരെ നല്ല സന്തോഷപ്രദമായിരുന്നു. വളരെ കളിക്കാൻ ചെറുപ്പകാലത്തിൽ അന്നത്തെ നാടൻ പന്ത് കളി അതിനകത്തൊക്കെ സഹകരിച്ച് കളിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്നാലും മുതലൊക്കെ സ്പോർട്സിനകത്തൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് വോളിബോളിലും സാമാന്യം നന്നായിട്ട് കളിക്കാൻ പറ്റിയിരുന്നു. ഹൈസ്കൂൾ ലെവലായപ്പോഴും പിന്നീടും.
1: ഏത് വർഷമാണ്? 10ാം ക്ലാസ്?
2: 10ാം ക്ലാസ് പാസ്സാകുന്ന ഞാൻ 1960ലാണ്.
1: അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള പഠനത്തിൽ?
2: അത് കഴിഞ്ഞ് മുമ്പോട്ട് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് 1 വർഷം പോയുള്ളൂ. അതിനുശേഷം പല കാരണങ്ങളുണ്ട് പഠിത്തം നിർത്തേണ്ടി വന്നു. അതിനുശേഷം ഞാൻ മിലിറ്ററിയിൽ ചേർന്നു. 1963 മിലിട്ടറിയിൽ EME എന്ന വിഭാഗത്തിൽ ചേർന്നു. അവിടെ 4 കൊല്ലവും 8 മാസവും അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടുന്ന് കമ്പാഷനറ്റ് കൗണ്ടറിൽ ഡിസ്ചാർജ് മേടിച്ച്.
1: അതെന്തായിരുന്നു അതിനുള്ള സാഹചര്യം?
2: സാഹചര്യം ഒന്ന് വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലാണ് നിൽക്കാനൊന്നും ആളില്ലാഞ്ഞുകൊണ്ട് തന്നെയല്ല എനിക്ക് അന്ന്. ഞാൻ വോളിബോൾ കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ മേജർ ഹൈ ഓഫീസേഴ്സൊക്കെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് അവർ എന്നെ സന്തോഷത്തോടെ സ്പെയർ ചെയ്ത് തന്നു.
1: എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
2: ഞാൻ നാഗ്പൂരായിരുന്നു.
1: നേരെ നാഗ്പൂരിലേക്കാ പോയത്?
2: അല്ല, സെക്കൻഡ് ഫാദർ പോയിട്ട് അവിടെ നിന്നാണ് നാഗ്പൂർ പോയത്. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോകാനുള്ള കാരണം എനിക്ക് FSC വോളിബോളിൻ്റെ കയറുകൾ ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നാട്ടിൽ ധാരാളം ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സൊക്കെ നടക്കും. അതിനകത്തൊക്കെ കളിക്കാൻ പലപ്പോഴും ഞങ്ങളുടെ ടീമിനോട്.
1: അങ്ങനെ ആ ലെവലിൽ ഏതെങ്കിലും നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
2: അംഗീകാരം കിട്ടുന്നതിന് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ കാര്യം,
1: അതൊക്കെ മതിയായിരുന്നു. ഈ ജോലിയുടെ
2: ജോലിക്ക് അന്നത്തെ പെർഫോമൻസ് വെച്ച് അത് അവർ നേരിട്ട് തന്നെ വിളിച്ച് ജോലി തരിക ചെയ്തത്.
1: എന്നിട്ട് FSC അങ്ങനെ ജോലിക്ക് കയറിയോ?
2: FSC കയറി. FSC ഞാൻ 1968 മുതൽ 1997 വരെ 30 വർഷക്കാലം ജോലി ചെയ്തു. 97 ഞാൻ വി ആർ എസ് എടുത്താണ് കാർഷിക രംഗത്തേക്ക് പൂർണ്ണമായിട്ടും മാറുന്നത്.
1: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വി ആർ എസ് എടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന്?
2: പാരമ്പര്യമായിട്ട് ഒരു കർഷകൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തെളിയിക്കപ്പെട്ട സംഗതിയാണ്. കാരണം ചില അവാർഡുകളോ അംഗീകാരങ്ങളോ കിട്ടുമ്പോഴേ നമുക്ക് ജീവിക്കാനുള്ള പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ.
1: എത്ര വർഷം സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് എഫ് എസ് സി ടി?
2: അതായത് എനിക്ക് 6 കൊല്ലത്തിനും 7 കൊല്ലത്തിനും എനിക്ക് ബാക്കി സർവീസ് ഉള്ളപ്പോഴാണ് ഞാൻ വി ആർ എസ് എടുക്കുന്നത്.
1: അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള
2: കാരണം ഈ കുറെ കൃഷിഭൂമിയുണ്ട്, ഫാദറാണെങ്കിൽ പ്രായമായപ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ വന്നു. അപ്പോഴത്തേക്ക് അത് ഉൾക്കൊണ്ട മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നു നെൽകൃഷി ഉണ്ടായിരുന്നു, അത് ഏറ്റെടുത്ത് നടത്തി. ഇപ്പോഴും നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് കുറച്ച് പാടശേഖരങ്ങൾ മേടിച്ചു. അങ്ങനെ 5 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം
1: 5 ഏക്കറിൽ
2: നെൽകൃഷിയുണ്ട്. ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങളുടെ പാടശേഖരത്തെ ആദ്യമായിട്ട് മെഷീൻ ഉപയോഗിച്ച് നടീൽ നടത്തിയതും ഞാനാണ്.
1: എന്റെ അതുവരെ അവിടെ
2: വിതയാണ്. വിതയേക്കാൾ എപ്പോഴും കൃഷിക്ക് നേട്ടം കൂടുതലുള്ളത് കളയുടെ ശല്യമില്ല. വിതച്ചാൽ പറിച്ചു നടീൽ എന്ന് പറഞ്ഞ ഒരു ഒരു ഘട്ടം ഒരു സംഗതി പിന്നിടണം. ജോലിക്കാർ വളരെ കുറവായതുകൊണ്ട് അതൊക്കെ സമയത്ത് പൂർത്തിയാക്കാൻ പാടാം. നമ്മൾ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ആ നടീൽ പ്രക്രിയ പൂർത്തിയായി. പിന്നീട് അതിന് കളയുടെ ശല്യം കുറവായിരിക്കും. ഞാറുകൾ കൃത്യമായ അകലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് താരതമ്യേന ആരോഗ്യം ഉണ്ടാകും. ധാരാളം ചെനപ്പുകൾ പൊട്ടാനുള്ള ഗ്യാപ്പുണ്ട്. അതോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ പാടത്ത് നിൽക്കും. അതോടൊപ്പം തന്നെ അതൊന്നും ഒരു ചെടിയും മറിഞ്ഞു പോകില്ല. കൊയ്യാൻ കാലത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൊല്ലം അവലംബിച്ചൊരു മാർഗം ഒരു കൃഷിയെ ഇപ്പം ഞങ്ങളെ പാടശേഖരത്തിൽ ചെയ്യുന്നുള്ളൂ. അത് കന്നിമാസം ആദ്യം തന്നെ ആ കൃഷി ഇറക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ കൊയ്യാൻ പറ്റി. അപ്പം തോട്ടിൽ നിന്നും ഉപ്പുവെള്ളത്തിൻ്റെ ഭീഷണി വന്നില്ല. നെൽകൃഷിയുടെ മുഴുവൻ കാലഘട്ടവും മഴയെ ആശ്രയിച്ച് തന്നെ കൃഷി ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20% വിളവ് കൂടുതൽ കിട്ടി.
1: ഈ നെൽകൃഷിയിൽ താങ്കളെ ഏറ്റവും കൂടുതൽ താങ്കളെ അംഗീകാരവും ആദരവും ഒക്കെ ലഭിച്ചത് ഈ പുതിയ ഇനം വിത്തിനങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യ വിത്തിനങ്ങളുടെ സംരക്ഷണം, അതുപോലെ പുതിയ ഇനങ്ങളുടെ വെറൈറ്റി അതൊക്കെ പരീക്ഷിക്കുക, അങ്ങനെയുള്ള നൂതന സംവിധാനങ്ങൾ ഈ താങ്കളുടെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയാസൊക്കെ എങ്ങനെയാണ് ലഭ്യമായത്?
2: കൃഷിയിലിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തുകൊണ്ട് പല ഐഡിയാസും വരും. ജാതി കൃഷിയിൽ തന്നെയാണെങ്കിലും നമ്മൾ കുറേ വെറൈറ്റികളൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. അതിനകത്ത് അതീവ ജാഗ്രതയോടെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയോ നിർദ്ദേശാനുസരണ കൃത്യമായ വളപ്രയോഗം, കൃത്യമായ ഇടവേള നന പോലും ശാസ്ത്രീയമായിട്ടുള്ള നന രീതി, അങ്ങനെ എല്ലാത്തിനും ഒരു ശാസ്ത്രീയത കൈവരുമ്പോഴത്തേക്കും അതിനകത്തൊരു തനിയെ ഒരു പുരോഗതി വരും.
1: ഈ കൃഷിയിലേക്ക് ഇറങ്ങിയ സമയം മുതൽ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണോ?
2: എൻ്റെ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തുള്ളതും വളരെ നേരത്തെയുള്ളതാണ്. ഞാൻ 2004 അല്ലെങ്കിൽ 2005 മുതൽ തന്നെ കൃഷി വിജ്ഞാന കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. അവിടുത്തെ പല ടീച്ചേഴ്സും ആദ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്ന പത്മകുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ കെ വി മാത്യു സാറ്, അവിടുത്തെ ടീച്ചറായിരുന്ന ഷൈല ടീച്ചറും വളരെ കാര്യമായിട്ട് ഈ കൃഷി പറഞ്ഞിരുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം വന്ന ജയലക്ഷ്മി ടീച്ചറാണ് കർഷകരെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുകയും ഒരുപാട് സഹായങ്ങളും ഉപദേശങ്ങളും തരുന്ന ഒരു ടീമാണ് ഇപ്പം കെ വി കെയിലുള്ളത്.
1: പുതിയ വിത്തിനങ്ങളുടെ പരീക്ഷണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതലും താങ്കളെ ഈ അംഗീകാരത്തിന്, ഒരു ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരത്തിന് ആക്കിയത്, അർഹനാക്കിയത് ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറയാമോ?
2: ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജാതി കൃഷി എനിക്ക് ഞാൻ വി ആർ എസ് എടുത്ത് വന്നതിന് ശേഷം കൃഷി തുടങ്ങിയപ്പോൾ തന്നെ ജാതി കൃഷി ഉണ്ടായിരുന്നു. അതിനകത്തു നിന്ന് കുറച്ച് നല്ല
1: എത്രത്തോളം കൃഷിയുണ്ട്
2: അവിടെ? ഒരു 1.5 ഏക്കർ എനിക്ക് ജാതി കൃഷിയായിട്ടുള്ളൂ. അതിനകത്തു നിന്ന് നമ്മൾ പല സംഗതി 2 ജാതി ഇനങ്ങൾ നല്ലതായിട്ട് വന്നു. 2010 ഈ കേരളത്തിലെ ജാതി ഇനങ്ങളെ സംബന്ധിച്ച് കേരള കാർഷിക സർവകലാശാല ഒരു പഠനം ആരംഭിക്കുന്നത്. അതിൻ്റെ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിന് എൻ്റെ വീടിനടുത്തുള്ള ആപ്പാഞ്ചല എന്ന സ്ഥലത്ത് ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള 2 നല്ല ജാതിയിനങ്ങളുടെ ജാതിക്കായ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അത് ആ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു ജാതിയിനങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ സമയമായി തോന്നി ഞാൻ എൻ്റെ ഈ ജാതിക്കായ കാണിച്ചു. അപ്പോഴത്തേക്കും അവർക്ക് വളരെ താല്പര്യം തോന്നി. അന്ന് വൈകുന്നേരം തന്നെ അവർ ഞങ്ങളെ തോട്ടത്തിൽ വന്ന് അത് ഭയങ്കര മഴക്കാലമാണ് എങ്കിലും ആ മഴയൊക്കെ നനഞ്ഞ് സാമ്പിളൊക്കെ കണ്ട് അവർ വളരെ സന്തോഷിച്ച് അവർ എൻ്റെ തോട്ടത്തെയും കൂടി അവരുടെ പഠനത്തിന് വിഷയമാക്കി.
1: എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു?
2: വലിയ ജാതിക്കായാണ്. ജാതിപത്രി വളരെ നല്ല സൈസാണ്. അതോടൊപ്പം തന്നെ മരത്തിൽ ധാരാളമായിട്ടുണ്ടാകുന്നു. 2010 നമ്മുടെ ഇന്ന് ജാതിയിൽ കാണുന്ന ഒരു ഫംഗസ് രോഗങ്ങളൊന്നും ഒട്ടുമേ ഇല്ലാത്തൊരു കാലമാണ്. ജാതിക്ക് ഏറ്റവും

0: കൂലമായൊരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം അവരെ അവിടെ വന്ന് എൻ്റെ രണ്ട് ജാതി ഇനങ്ങളെ തിരഞ്ഞെടുത്ത് 10 വനങ്ങൾ, 5 ഒരു വെറൈറ്റിയും 5 മറ്റു വെറൈറ്റിയും അവരുടെ ടാഗ് അടയാളപ്പെടുത്തി കെട്ടി. അതിനുശേഷം അവർ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ നിന്ന് വന്ന് അവർ തന്നെ ഈ 10 മരത്തിൻ്റെയും വിളവെടുക്കുമായിരുന്നു. മുഴുവനല്ല, അവർ സാമ്പിൾ പുറത്തുകൊണ്ട് പോകും. അത് വർഷത്തിൽ 2-3 പ്രാവശ്യം വരെ പുറത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരിക്കലും ഞാൻ അത് നടത്തിയ സ്റ്റഡിയിൽ നിന്നാണ് എൻ്റെ രണ്ട് ജാതി ഇനങ്ങളെ കേരളത്തിലെ ഏറ്റവും നല്ല ഔട്ട്സ്റ്റാൻഡിങ് ഇനങ്ങളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്.
1: അതിനെന്തെങ്കിലും പ്രത്യേക നാമധേയം ഉണ്ടോ?
0: അതാണല്ലോ, ഒന്ന് ഒരിനം KI പൂത്ര എന്ന പേരിൽ അവർ റിലീസ് അവരുടെ വെറൈറ്റിയാ റിലീസ് ചെയ്തിട്ടുണ്ട്. KAU പൂത്ര, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പൂത്ര എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. രണ്ടാമത്തെ ഇനം B എന്ന് ഞാൻ പറയുന്ന ആ ഇനത്തിന് താമസിയാതെ രജിസ്ട്രേഷൻ കിട്ടുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്.
1: താങ്കൾ ഇതെങ്ങനെയാണ് ഇത് പുതുതായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ്
0: അത്? നമ്മുടെ പറമ്പിൽ നമ്മളുടെ പരിശ്രമം കൊണ്ട്, വളപ്രയോഗം കൊണ്ട്, ജൈവവളപ്രയോഗം കൊണ്ടൊക്കെ ഉരുത്തിരിഞ്ഞ നല്ല ജാതി ഇനം തന്നെ ഉരുത്തിരിഞ്ഞ് നല്ല ഇനം കണ്ടതാണ്.
1: ഈ ഇനം കൂടുതൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ കർഷകർ?
0: ധാരാളം പേര്, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡേഴ്സ് എനിക്കുണ്ട്. നാടൻ ജാതി ഇതിൻ്റെ ബെഡ് പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷന് പരിമിതികളുണ്ട്. അപ്പം ഓർഡർ സ്വീകരിച്ച് നമ്മൾ കൊടുക്കുന്ന പറയുന്ന ഡേറ്റിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ധാരാളം പേര് നമ്മുടെ ജാതി വെച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തും ധാരാളം പേര് വെച്ചിട്ടുണ്ട്.
1: ഈ വെറൈറ്റിയുടെ പ്രത്യേകത, ഇത് കൂടുതൽ പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട്?
0: തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊഡക്ഷൻ കൂടുതൽ ഉള്ള മരങ്ങളും വെറയും ധാരാളം മരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് കുരുവും പത്രിയും ചെറുതായി കഴിഞ്ഞാൽ എത്ര അധികം വിളവ് കിട്ടിയാലും നമുക്കത് സംസ്കരിക്കുന്നത് അത്ര എളുപ്പമല്ല, ലാഭകരമല്ല. ഓരോ കായ്ക്കും ഇതിനകത്ത് നന്നായിട്ട് ഉണങ്ങിയ കായ ആവറേജ് 10 ഗ്രാം നമ്മുടെ ഈ ഒരു വെറൈറ്റിക്ക് കിട്ടും. പത്രിയാണെങ്കിൽ 3 ഗ്രാമിന് മുകളിൽ കിട്ടും ആവറേജ്. സിംഗിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ചിലപ്പം 5 ഗ്രാം വരെ കിട്ടുന്നുണ്ടാകാം, കായ 14-16 ഗ്രാം വരെ കിട്ടുന്നുണ്ടാകാം. പക്ഷെ അതല്ല സ്റ്റാൻഡർഡൈസ് ചെയ്ത് ആവറേജിനാണ് അതിൻ്റെ തൂക്കം പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ മോഹിപ്പിക്കുന്നതായിട്ടാണ്. രണ്ടാമതൊരു ഗുണമുട്ടുള്ളതിന് രോഗബാധ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം.
1: താങ്കളെ ഈ ദേശീയ അംഗീകാരത്തിന് അർഹമാക്കിയത് ഈ രണ്ടിനം ജാതികളുടെ ഒരു ഇതാണല്ലോ?
0: അതെ.
1: അപ്പോൾ അതിൻ്റെ ഏത് രീതിയിലാണ് അംഗീകാരം, എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്?
0: ദേശീയ അംഗീകാരമായിട്ട് ഇപ്പം കിട്ടിയത് 2022-23 പ്ലാൻ ജിനോം സേവിയർ അവാർഡാണ്. ഇപ്പം അത് 2025 നവംബർ 12 കിട്ടിയത്. ഡൽഹി വെച്ചാണ് അത് തന്നത്.
1: കേന്ദ്ര കൃഷിമന്ത്രിയാണ് സമ്മാനിച്ചത്.
0: കേന്ദ്ര കൃഷിമന്ത്രിയാണ് തന്നത്
1: പ്ലാൻ ജീനോം സേവർ അവാർഡ്. അതിന് എന്തൊക്കെയാണ്, എത്രയാണ് തുക ലഭിക്കുന്നത്?
0: അതിന് നമുക്ക് ഈ അവാർഡിന് പുറമെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപ ഒരു പ്രൈസ് മണിയുണ്ട്. അത് അപ്പം തന്നെ കിട്ടി.
1: അപ്പം ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുമ്പോൾ താങ്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. ഒരു ദേശീയ തലത്തിലെ അംഗീകാരം ലഭിച്ച ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക, അതുപോലെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്തം കൊടുക്കുന്നുള്ള ശരിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ നഴ്സറിയൊക്കെ ഒന്നുകൂടി വിവരപ്പെടുത്തി കൂടുതൽ നമ്പർ ഒന്ന് ഉണ്ടാക്കി വിൽക്കുന്നതിനുള്ള കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: ഈ ജാതി കൃഷിയിൽ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു കർഷകൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്താണ്?
0: ഭാഗ്യത്തിന് ജാതി കൃഷിയിൽ കീടരോഗങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല. ഉള്ളത് ഫംഗസ് രോഗങ്ങളാണ്. ഫംഗസ് രോഗങ്ങൾ മഴയുടെ ആരംഭത്തോടുകൂടി ജാതിയിൽ ഫംഗസ് രോഗങ്ങൾ, ഫൈറ്റോത്തോറ എന്നൊരു ഫംഗസാണ് ഈ ജാതിയിൽ അധികവും കടന്ന് ആക്രമിക്കുന്നത്. മണ്ണിലൂടെയും എയറിലൂടെയൊക്കെ പരക്കുന്നൊരു സാധനം അത്. അതിന് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ, അതായത് നമുക്ക് കാലാവസ്ഥ നിരീക്ഷണത്തിൽ നിന്ന് അറിയാൻ പറ്റും മഴക്കാലം, അതിനൊരു 1 ആഴ്ചയ്ക്കകത്ത് നമ്മൾ ബോഡോമിസും ജാതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ഇലകളിലും കമ്പുകളിലും അതിൻ്റെ സ്റ്റെമ്മിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അപ്പം തന്നെ ഒരാൾ പോലെയും ഫംഗസ് രോഗങ്ങളെ അകറ്റി നിർത്താൻ അത് ഉതകും. പിന്നീട് ജാതിക്ക ധാരാളമായിട്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഫംഗസ് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ജാതിക്കയിൽ വിളവ് കുറയാനോ അത് കുഴിഞ്ഞു പോകാനോ ഇടയാകുന്നതുകൊണ്ട് ശ്രദ്ധാപൂർവം നോക്കുക. എപ്പോൾ മഴക്കാലം തുടങ്ങി എപ്പോൾ വെയിൽ കിട്ടുന്നോ ആ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് അത് കഴിഞ്ഞാതെങ്കിലും സിസ്റ്റമിക്കായിട്ടുള്ള സ്പ്രേയും കൊടുക്കാം. ഫംഗിസൈഡുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ അതിൻ്റെ ആവശ്യമനുസരിച്ച് രോഗബാധ ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന മരങ്ങളിൽ കൊടുക്കുക.
1: പ്ലാൻ ജീനോം സേവർ അവാർഡ് കൂടാതെ വേറെ എന്തെല്ലാം അംഗീകാരങ്ങളാണ് താങ്കൾക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്?
0: കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്ലാൻ ജിനോംസ് സെഫിയർ അവാർഡിന് മുമ്പ് കിട്ടിയത് 2024 കിട്ടിയത് KVK സോണൽ വർക്ക്ഷോപ്പ്
1: ഏറ്റവും നല്ല കർഷകനുള്ള ബെസ്റ്റ് ഫാർമർ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ.
0: അതെ അതെ, അത് ബെസ്റ്റ് സ്പൈസ് ഫാർമർ അവാർഡ് ഇന്നോവേഷനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024. 2019 എനിക്ക്
1: സുഗന്ധശ്രീ ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ്,
0: അത് ഒരു ഓൾ ഇന്ത്യ അവാർഡാണ്.
1: ഇന്ത്യൻ സ്പൈസസ് സൊസൈറ്റി,
0: ഇന്ത്യൻ സ്പൈസസ് സൊസൈറ്റിയും ICAR കൂടിയാണ് അത് തരുന്നത്. ആദ്യത്തെ നമുക്ക് ജീവൻ തരുന്ന അവാർഡാണ് 2018 കാർഷിക സർവകലാശാല തന്ന സ്നേഹോപകാരം. അന്നാണ് നമ്മുടെ വെറൈറ്റി റിലീസ് ചെയ്ത് യൂണിവേഴ്സിറ്റി നമ്മുടെ KI പൂത്രജാതിയെ യൂണിവേഴ്സിറ്റിയുടെയും കൂടി വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്ത ഫംഗ്ഷൻ.
1: നെൽകൃഷിയുണ്ട്, അതുപോലെ ജാതി കൃഷിയുണ്ട്, അത് കൂടാതെ വേറെന്തെല്ലാമാണ് ഇപ്പം കൃഷി?
0: വേറെ ഉള്ളത് ഇപ്പം ഏറ്റവും നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് തെങ്ങ് കൃഷി. എനിക്ക് നെൽകൃഷിയുടെ പാടത്ത് 5 ഏക്കറുണ്ട്. അതിൻ്റെയൊക്കെ ബണ്ടുകളിലൊക്കെ കുറേയധികം 100 വരില്ലാവത്ത് 70 തെങ്ങുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ തെങ്ങ ആയിട്ടപ്പോഴത്തേക്ക് 1500 തെങ്ങ് അയാളോടൊന്ന് കിട്ടി. ഇപ്പം സമാനം നല്ല വിലയുള്ളതുകൊണ്ട് തെങ്ങ് കൃഷി ലാഭകരമാണ്.
1: ഈ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ വ്യതിയാനം തെങ്ങ് കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ?
0: തെങ്ങ് കൃഷിയെ കാലാവസ്ഥയൊന്നും ബാധിക്കുകയില്ല. ഏറ്റവും അധികം ബാധിക്കുന്നത് അതിൻ്റെ ചെമ്പൻ ചെല്ലി എന്ന് പറയുന്ന ഒരു കീടം അതിൻ്റെ കൂമ്പിലൂടെ കടന്ന് അത് കൂമ്പ് തിന്ന് നശിപ്പിച്ച് അതിൻ്റെ അണ്ടം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അതിനെ ഏത് രീതിയിലാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്?
0: അതിന് നമുക്ക് ചെമ്പൻ ചെല്ലി ഒരിക്കലും തെങ്ങിൽ നേരിട്ട് കയറി കുത്തി അത് തെങ്ങിൽ പ്രവേശിക്കില്ല. 90% കറുത്ത ചെല്ലി കയറി കുത്തി അത് കുറെ ചണ്ടി തിന്ന് ശേഷം ഇറങ്ങിപ്പോകുന്ന ദ്വാരങ്ങളിലാണ് ഈ ചെമ്പൻ ചെല്ലിയുടെ പെൺചെല്ലി കയറി മുട്ടയിട്ട് അവിടെ നാശം ഉണ്ടാക്കുക. കറുത്ത ചെല്ലി കുത്തിയതായിട്ട് കാണുന്ന അടയാളങ്ങളുടെ ആ ചെല്ലി ഇറങ്ങിപ്പോയല്ലോ എന്നുള്ളത് ആശ്വസിക്കാതെ ആ ദ്വാരങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഈ ചെല്ലിയെ കൊല്ലാൻ പറ്റുന്ന കെമിക്കൽസ് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ചെല്ലിയുടെ ലാർവകളൊക്കെ നശിച്ച് തെങ്ങിന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ.
1: പക്ഷേ ഈ വലിയ തെങ്ങുകളിലൊക്കെ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും?
0: വലിയ തെങ്ങ് താരതമ്യേന ആക്രമണം കുറവാണ്. മുകളിൽ പൊങ്ങിക്കുന്നുണ്ട്, കാറ്റത്ത് എപ്പോഴും അടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെല്ലിയുടെ ശല്യം കൂടുതൽ വരുന്നത് തൈ വെച്ച് കഴിഞ്ഞാൽ അത് കൊലയ്ക്കുന്ന സമയവും കുറച്ച് കഴിഞ്ഞ് കുറെ കാലത്തേക്ക് വരും. അന്നേരമൊക്കെ നമുക്കിത് കാണാനും നമുക്കൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. ചില്ലിത്തെങ്ങിൽ ഇനി കുത്തിയാലും പോട്ടെ, നമുക്ക് 10-40-50 കൊല്ലം ആദായം തന്ന തെങ്ങാണെങ്കിൽ പിന്നെ പോയാലും നമുക്ക് നഷ്ടം സഹിക്കാം. അതേസമയത്ത് നമ്മൾ തെങ്ങിനും തൈ 100-300 രൂപ കൊടുത്ത് മേടിച്ച് നമ്മൾ വെച്ചു, അത് 4 കൊല്ലം കഴിഞ്ഞ് ചൊട്ടയിടാൻ പ്രായമാകുന്ന സമയത്ത് ചെല്ലി കുത്തിപ്പോയി കഴിഞ്ഞാൽ അത് കർഷകൻ്റെ അടുത്ത 50 കൊല്ലത്തെ വരുമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ തെങ്ങിൻ്റെ ഉത്പാദന വർധനവിന് വേനൽക്കാലം കഠിനമാണ്. അപ്പം നനയ്ക്കുകയും കൃത്യമായ വളപ്രയോഗം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെങ്ങുകളിൽ നിന്ന് നല്ല ആദായം പ്രതീക്ഷിക്കാം.
1: തെങ്ങ് കൃഷി കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്?
0: പിന്നെയുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, പച്ചമുളക് എല്ലാം കൂടുകളിലൊക്കെ നമ്മൾ മുറ്റത്തും നമ്മുടെ കിട്ടും സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ പറ്റും.
1: ഫെസിറ്റിയിലെ പോലെ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ചിട്ടാണ് താങ്കൾ കാർഷിക മേഖലകളിലേക്ക് വന്നത്. അപ്പോൾ എന്തെങ്കിലും അത് ഒരു പശ്ചാത്താപം തോന്നാൻ ഇട വന്നിട്ടുണ്ടോ?
0: ഒരിക്കലും പശ്ചാത്താപം തോന്നിട്ടില്ല. വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത് വേറൊരു മേഖലയിലേക്ക് വന്നു എന്നുള്ളത്. കാരണം FACT നമുക്ക് ചെയ്യാവുന്ന ജോലിയും ഒക്കെ ചെയ്ത് ധാരാളമായിട്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ പറ്റി. പുതിയൊരു മേഖല വന്നപ്പോഴത്തേക്കും അത് വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള മേഖലയാണ് കൃഷി. ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യൻ്റെ ആരോഗ്യം. നമ്മളൊരു വ്യവസായശാലയിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോഴോ ഉള്ളതുമായല്ല, നമുക്കൊരു മൊബിലിറ്റി കിട്ടുന്നു. നമ്മൾ എപ്പോഴും തിരക്കിലാണ്,
1: മനസ്സിനൊരു സന്തോഷം,
0: എപ്പോഴും തിരക്കിലാണ്. നമ്മൾ പാടത്തേക്ക് പോകുന്നു, അവിടെ നെല്ല് വിളയി നെല്ലിൻ്റെ ഓരോ സ്റ്റേജും നമുക്ക് ഒരുപാട് ഉന്മേഷം തരുന്നൊരു കൃഷിയാണ് കൃഷി. കാര്യം ഷോർട്ട് സ്പാൻ ആണെങ്കിലും അത് പ്രത്യേകിച്ച് അതിൻ്റെ കതിരി വരുന്ന സമയത്തൊക്കെ നമുക്ക് കാണാനും നമുക്ക് തന്നെ ആസ്വദിക്കാനും മാത്രം ഒരുപാട് സന്തോഷമുള്ള ഒരു സംഗതിയാണ് കൃഷി. അതുതന്നെ ഇപ്പം എനിക്ക് ഈ അവാർഡുകൾ ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് കൃഷി പൊതുവേ നല്ലതാണ്. അവാർഡ് കിട്ടുമ്പോൾ ഒന്നുകൂടി ഒരു ബൂസ്റ്റിങ്ങാണ്.
1: കാർഷിക മേഖലയിൽ താങ്കളുടെ ഈ ഉന്നതിക്ക് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിൽ റേഡിയോയും അതുപോലെ തന്നെ റേഡിയോ നിലയങ്ങളും ഒക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: വളരെ സഹായിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ സേവനം വളരെ നിസ്സാരമാണ്. ഞാൻ മിക്കവാറും ഈ വയലും വീടും പരിപാടിയൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ പ്രോഗ്രാം 2-3 പ്രാവശ്യം വയലും വീടിൽ വന്നിട്ടുണ്ട്. വയലും വീടും കർഷകരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ എൻ്റെ പ്രോഗ്രാം കേട്ടതിന് ശേഷം ജാതിയെക്കുറിച്ച് അറിയാനും ജാതി കൃഷിയുടെ വിശദാംശങ്ങൾ പഠിക്കാനുമായിട്ട് ധാരാളം കർഷകർ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകാശവാണിയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല.
1: താങ്കൾ കൃഷി എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, താങ്കളുടെ കുട്ടികളെയൊക്കെ ഈ കൃഷിയിലേക്ക് തൽപരരാണോ?
0: അതൊരു സന്തോഷവർത്താനാണ്. എൻ്റെ മകൻ ദുബായി കുടുംബസ്വയം താമസിക്കുന്നു. അദ്ദേഹം ഇപ്പം അവിടെ വിട്ട് ഇങ്ങോട്ട് പോരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വന്ന് എൻ്റെ കൃഷി ഏറ്റെടുക്കാമെന്ന് ഉള്ള ധാരണ പൂർത്തിയായിട്ടുണ്ട്. താമസിയാതെ എത്തും. അവരും കൃഷിയിലൊക്കെ വരും. ഇവിടെ വരുമ്പോഴൊക്കെ വരികയും പാർത്ത് പോവുകയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്നു.
1: എത്ര കുട്ടികളാണുള്ളത്?
0: എനിക്കൊരു മകനേ ഉള്ളൂ. അദ്ദേഹം വിവാഹം കഴിച്ചു. കുടുംബസമേതം ദുബായിലാണ് താമസിക്കുന്നത്.
1: അപ്പം താങ്കളുടെ ഈ കൃഷി അദ്ദേഹം ഏറ്റെടുക്ക മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം.
0: തീർച്ചയായിട്ടും അതെ.
1: നമ്മുടെ ഈ പ്രോഗ്രാം മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. സായന്തനം എന്നാണ് പരിപാടിയുടെ പേര് തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്ക്, പലരും ജോലിയൊക്കെ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു ഉപദേശം,
0: മനുഷ്യന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആദ്യം സ്വീകരിച്ച തൊഴിൽ തന്നെ കൃഷിയാണ്. അപ്പൊ കൃഷി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കൃഷിയെ വിശ്വസിച്ച് നമുക്ക് ആശ്രയിക്കാം. മണ്ണാണ് ജീവന്റെ അടിസ്ഥാനം. നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് മണ്ണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൃഷിയിലേക്ക് തിരിയാം, ഭാഗികമായിട്ടും തിരിയണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.
1: അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നേരം നമ്മളോട് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തതിൽ ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു സർ.
2: ദേശീയ പുരസ്കാര ജേതാവായ കർഷകൻ ടി ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം.

സഹായിക്കപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 9495964321. ഒരു നമ്പർ കൂടി: 9496596321. അതിഥി: ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മണ്ഡല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ തെരുവോസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496565321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മഴവിൽ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ബാലയുടെ വരികൾക്ക് കാതല എന്ന ചിത്രത്തിൽ

ആകാശവാണി ദേവികുളം സ്പൈസ്. നമസ്കാരം പ്രേക്ഷകരെ. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 25, ശതവർഷം

ഇന്നത്തെ ചോദ്യം, ജനനം മുതൽ മരണം വരെ മനുഷ്യന്റെ ഒരവയവത്തിന് ഒരേ വലിപ്പമാണ്, ഏതാണ് ആ അവയവം? ചോദ്യം ഒരിക്കൽ കൂടി. ജനനം മുതൽ മരണം വരെ മനുഷ്യന്റെ ഒരവയവത്തിന് ഒരേ വലിപ്പമാണ്, ഏതാണ് ആ അവയവം? ഇതിന്റെ ഉത്തരമാണ് 7:59. പ്രിയപ്പെട്ട

0: ചിത്ര പാടിയത് ചിത്ര
1: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം.

101.4 മെഗാ ഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദവൻ എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് ഉണ്ണികൃഷ്ണൻ, ചിന്മയി, മേഘ എന്നിവർ.

ചിന്നദുരൈ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും ദേവിയും പാടിയ ഗാനമാണ് കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year survival rate, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിൻ്റെ തരമനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്രി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റു രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിൻ്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ DNA ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രോമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറ് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിൻ്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ, അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിൻ്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്യുണ്ടാകുക, ബോധക്ഷയമുണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മേഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിൻ്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനേക്കാളേറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ്

0: ലാസ്റ്റ് എം ആർ ഐ സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മൾ എം ആർ സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ പെറ്റ് സ്കാൻ, ഫങ്ഷണൽ എം ആർ ഐ, അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റീറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം യു എസ് എയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് ഗ്രേഡ് ഫോറിലേക്കൊക്കെ പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിൻ്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ജയകുമാർ ഈണം പകർന്ന ഗാനം നിറക്കാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്.

യേശുദാസും ചിത്രയും മഴയെത്തും മുമ്പ് എന്ന ചിത്രത്തിൽ പാടിയത്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:05 കേൾക്കാം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
1: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്, ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കുന്നു. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം, കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
0: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ധിക് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
2: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കതിർ.

കുട്ടി കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈനടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ 100 ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 വരെ 1 വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഒരല്പം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപ്പാദനം.
2: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. FME പദ്ധതി
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ

0: വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന്റെ പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:04:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: MC led by Mamata Banerjee today moved the Calcutta High Court, challenging the decision of West Bengal Assembly Speaker to recognize Ritubrat Banerjee as the leader of the opposition in the Legislative Assembly. According to reports, TMC has contended that Speaker's decision to appoint Ritubrat Banerjee as leader of the opposition is contrary to established parliamentary norms and procedures. India has deeply regretted the renewed attacks in West Asia. In a statement, the External Affairs Ministry said that these developments are a matter of utmost concern to the international community. India has called on all parties to immediately de-escalate tensions and ensure that civilians are not harmed. The ministry also appealed to conclude ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The statement comes as Israel and Iran traded fresh missile attacks, triggering escalation in West Asia and jeopardizing the ceasefire. The Indian Embassy in Iran has also advised Indian nationals to avoid any travel to Iran in view of the recent developments in the region. It also advised Indian nationals currently present in Iran to exit the country by all available means. The Ministry of Petroleum and Natural Gas has said the supply of crude oil, LPG and natural gas in the country remains stable despite the ongoing situation in West Asia. Addressing the interministerial briefing in New Delhi this afternoon, Additional Secretary in the Ministry, Praveen Khanuja, said the government has taken several measures to ensure uninterrupted fuel supplies and maintain energy security. Lok Sabha Speaker Om Birla today inaugurated the three-day Zone 2 conference of the Commonwealth Parliamentary Association or CPA India region in Chandigarh this afternoon. Legislators and presiding officers from across the country are attending the conference being hosted by the Haryana Assembly to deliberate on significant topics including their role of legislators in nation building. Inter-block meeting was held in New Delhi this afternoon. Various opposition party leaders attended the meeting. It included Congress President Mallikarjun Kharge, Senior Congress Leader Rahul Gandhi and Samajwadi Party Chief Akhilesh Yadav, among others. Some opposition parties, including Aam Aadmi Party and DMK, distanced themselves from the meeting. Later, addressing the media, Congress President Mallikarjun Kharge said it was agreed that all parties of the India bloc would meet every 2 months and next meeting is scheduled to take place at Hyderabad in Telangana in August. Reacting to the meeting, the BJP claimed that the India bloc lacks credibility among the people. Akashvani is celebrating 90 years of exemplary service today. Akashvani brings forth a voice that echoes through generations, carrying the nation's stories, values and aspirations to listeners across the country. Reports of Akashvani's 90th anniversary are also pouring in from several states and UTs. And India recorded the biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs on the third day of the one-off test in New Chandigarh today. After declaring the first innings at 564-8, India bowled out Afghanistan 452 in the first innings and 112 in the second innings after enforcing the follow-on, sealing the match inside 3 days. And that is the end of this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനായുള്ള കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടങ്ങി. കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. ഈ മാസം 15 വൈകിട്ട് വരെ വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തവണ 9 ചുണ്ടൻ വള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി എ, ഇരുട്ടുകുത്തി ബി എന്നീ ഗ്രേഡുകളിലെ 3 വീതം വള്ളങ്ങളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജലോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 24 വിളംബര ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട മത്സരം തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദൗത്യത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആലപ്പുഴയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും യുവാക്കൾക്കായും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സബിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ

0: ട്രഷറർ ജേക്കബ് ജോൺ, അശോക് പണിക്കർ, കെ എസ് മുഹമ്മദ്, ആർ സുഭാഷ്, വി എസ് ഉദയകുമാർ, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ അറിയിച്ചു. 90 പേർ ഇതിനകം അറസ്റ്റിലായി. 6 ദിവസത്തിലാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 300 ഗ്രാമോളം കഞ്ചാവും 0.45 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ 61 ക്ലാസുകളാണ് നടന്നത്. ചാരുമൂട് ചത്തിയറ VHSS സ്ഥാപന മാനേജർ കൊപ്പാറ എസ് നാരായണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ഡോക്ടർ ടെസി തോമസ് അർഹയായി. സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയതാണ് അവാർഡ്. 25,001 രൂപയാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ മാസം 11 രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. വികസനത്തിനും കരുതലിനും പ്രത്യേക പരിഗണന കിട്ടേണ്ട ജില്ലയായി ആലപ്പുഴയെ മാറ്റുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജി സുധാകരൻ MLA ഓഫീസ് പുന്നപ്ര പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കമാൽ M. മാഖിൽ അധ്യക്ഷത വഹിച്ചു. ജി സുധാകരൻ MLA, KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് A.M. നസീർ, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് B. രാജശേഖരൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രവർത്തക സമ്മേളനം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞീൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. തിരുവല്ല യൂണിയൻ സെക്രട്ടറി VR സുനിൽ ക്ലാസ് എടുത്തു. 72 കരയോഗങ്ങളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പറവൂർ വിശ്വനാഥനെ സമ്മേളനത്തിൽ ആദരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ, മുൻ MLA PP ചിത്രഞ്ജൻ, K. വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടായിരത്തി ദേശീയ സെൻസസിന് മുന്നോടിയായി ആലപ്പുഴയിൽ സൂപ്പർവൈസർമാർക്കും എന്യൂമിനേറ്റർമാർക്കുമായുള്ള പരിശീലനം തുടങ്ങി. ജില്ലകളിലെ 6 നഗരസഭകളിലും 6 താലൂക്കുകളിലും വിവിധ ബാച്ചുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ വെള്ളി നക്ഷത്രമേ എന്ന കവിത സി കെ ഷാജി ചൊല്ലുന്നു.

ചങ്ങമ്പുഴയുടെ വെള്ളി നക്ഷത്രമേ എന്ന കവിത സി കെ ഷാജി ചൊല്ലിയതാണ്. കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 19:42. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ

0: അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ രണ്ട് കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധന കഴിച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ V. മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ V. മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90th വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90th വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC El Sadri വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിദുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും June 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിനു മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ് വിത്തുനടിയിൽ മുതൽ പാചകം വരെ. അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയുമെല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം. ഇതെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്ന് വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വർഷവും ലോകത്തെമ്പാടുമായി 4 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടിലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു.

അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 മില്ലിലിറ്റർ ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഇതേക്കുറിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ സൂര്യ എസുമായുള്ള അഭിമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കീട നിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിന്റെ തനതായ ജലസമ്പത്ത് ഒരു കാലത്ത് നാടൻ മീനുകളാൽ സമ്പന്നമായിരുന്നു. കുളങ്ങളിലും തോടുകളിലും പാടശേഖരങ്ങളിലും വയലുകളിലും ധാരാളമായി കണ്ടിരുന്ന പല മീനുകളും ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ തോടുകളിലും കുളങ്ങളിലും സുലഭമായിരുന്ന കരിമീൻ, കണമ്പ്, പൂമീൻ, പള്ളത്തി, കല്ലൻമീൻ, വരാൽ, മുഷി തുടങ്ങി പല ഇനങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്. ചില മീനുകൾ വംശനാശ ഭീഷണിയിലുമാണ്. ഒരു പ്രദേശത്തെ മീൻ സമ്പത്ത് കുറഞ്ഞാൽ അവിടുത്തെ ജലപരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ട് എന്നതിന്റെ സൂചനയാണ്.

0: കേരളത്തിലെ നെൽവയലുകൾ നാടൻ മീനുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നാടൻ മീനുകൾക്ക് ഏറെ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മീനാണ് കരിമീൻ. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവുള്ള മീനാണ് വരാൽ. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുളങ്ങളിലും വയലുകളിലും ജീവിക്കുന്ന പല നാടൻ മീനുകളും കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്നു. ഇത് പ്രകൃതിദത്ത കൊതുക് നിയന്ത്രണത്തിന് സഹായകമാണ്. വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലും കുറച്ച് സമയം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മീനാണ് പള്ളത്തി. നനവുള്ള മണ്ണിലൂടെ ചെറിയ ദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുമത്രേ. ചില നാടൻ മീനുകൾക്ക് നിറം മാറാനുമുള്ള കഴിവുണ്ട്. നാടൻ മീനുകൾ വെറും ഭക്ഷ്യവിഭവമല്ല, അവ നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രകൃതി സമ്പത്തിന്റെയും ഭാഗമാണ്. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജൈവ വൈവിധ്യവും സംരക്ഷിക്കാം. മഴക്കാലം പൊതുവെ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നാടൻ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഈ സമയത്താണ് പ്രജനനം നടത്തുന്നത്. ഇത് സംരക്ഷിക്കാനായാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സൂര്യ, ഈ ട്രോളിംഗ് നിരോധനത്തിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ചരിത്രം കാണുമല്ലോ, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എങ്ങനെ ഇതിന്റെ ഒരു തുടക്കം വന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ട്രോൾ ബാൻ അഥവാ ട്രോളിംഗ് നിരോധനം ശരിക്കും ഈ മത്സ്യവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമമാണ്. നമുക്കറിയാം, കേരളത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആരംഭിച്ചത്. അത് 1970-80 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ വ്യാപനം വലിയ തോതിൽ കൂടുകയുണ്ടായി. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ അനിയന്ത്രിതമായ ഒരു വ്യാപനത്തിന്റെ ഫലമായിട്ട് പല മത്സ്യങ്ങളുടെ വംശനാശത്തിനും സമുദ്ര പരിസ്ഥിതിയിലെ പല മാറ്റങ്ങൾക്കും ഇത് കാരണമുണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില വിദഗ്ധ സമിതികളെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ തേടുകയും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് 1984 KMFRA ആക്ട് പാസാക്കി. KMFRA ആക്ട് എന്ന് പറയുമ്പോൾ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ലൈസൻസിങ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എണ്ണം, അതിന്റെ വലിപ്പം, അതിന്റെ കുതിരശക്തി, എത്രമാത്രം പവറുള്ള എഞ്ചിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു നിയന്ത്രണം വളരെ കർശനമാക്കുകയാണ് ഈ KMFRA ആക്ട് വഴി ചെയ്തത്. കേരളമാണ് ആദ്യമായിട്ട് ഈ KMFRA ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പൊ ഇത് ഒരു മോഡലാക്കി ബാക്കിയുള്ള മാരിടൈം സ്റ്റേറ്റ്സും ഈ KMFRA ആക്ട് പാസാക്കി
1: ഫോളോ ചെയ്തു.
2: അതിനുശേഷം 1988 ട്രോൾ ബാൻ അല്ലെങ്കിൽ ഒരു സീസണൽ ഫിഷറി ബാൻ എന്ന കൺസെപ്റ്റ് വരികയും അത് കേരളം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പം മത്സ്യബന്ധന സാമഗ്രികളിലുള്ള നിയന്ത്രണം, അതാണ് KMFRA ആക്ട് വഴി ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഒരു നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരുന്നത് വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ അത് വർക്കൗട്ട് ആക്കാൻ പറ്റും എന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിലും വേറൊരു രീതിയിലും നോക്കിയപ്പോൾ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗം ഈ ഒരു ഫിഷിംഗ് ബാൻ അല്ലെങ്കിൽ ട്രോൾ ബാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇതിന് നമുക്ക് ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അവരിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ട്രോൾ ബാൻ തന്നെയാണ്.
1: അങ്ങനെയാണ്
2: തുടക്കം.
1: ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്.
2: എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ കാലാവസ്ഥയിൽ ട്രോൾ ബാൻ തെരഞ്ഞെടുത്തിന്റെ പ്രധാന കാരണം സമുദ്ര മത്സ്യങ്ങളുടെ ഏറെക്കുറെ ഒരു 60% മേലെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ് ഈ മൺസൂൺ സീസൺ. അപ്പൊ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സീസൺ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി സ്പീഷീസ് ഫിഷറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഫിഷറി ഇല്ല. നമുക്ക് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്ന മത്സ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് വിവിധ ഇനം മത്സ്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ട്രോളിംഗ് നടത്തുമ്പം നമ്മൾ എയിം ചെയ്യുന്ന ഫിഷിന്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുകയും ആ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ സ്പോണിംഗ് സീസൺ ഈ ഒരു മൺസൂൺ സീസണുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാരണം അതിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇനിയും കുറെ പഠിക്കാനുണ്ട് എല്ലാ ഫിഷിന്റെയും കൃത്യമായ രീതിയിലുള്ള സ്പോണിങ് സീസൺ. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫിഷുകളുടെ എല്ലാം ഒരു പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസണാണ്. പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു 6 to 7 months എല്ലാ വർഷവും ഇതിങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൺസൂൺ സീസൺ വൺ ഓഫ് ദി പീക്ക് സീസൺസ് ആണ് എന്ന്
1: നമുക്ക്
2: കൂടുതലും ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ സീസൺ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് കൂടാണ്ട് തന്നെ ഈ മൺസൂൺ സമയത്ത് സമുദ്രത്തിലെ ജലത്തിന്റെ ഗുണവും പോഷക ഗുണവും മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ടും കരുതുന്നുണ്ട്. കാരണം കേരള തീരത്ത് അപ്വെല്ലിംഗ് എന്നൊരു ഫിനോമിനൻ നടക്കും. ആ അപ്വെല്ലിംഗിന്റെ ഫലമായിട്ട് ചാകര നമുക്ക് കിട്ടാറുണ്ട്. ആ ചാകര കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയുടെ കാലം തന്നെയാണത്. അപ്പം ഈ സമുദ്ര പരിസ്ഥിതിയുടെ നില മെച്ചപ്പെടുന്ന ഈ അവസരത്തിൽ ട്രോളിംഗ് വിനോദനം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രയോജനം മാത്രമാണുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിർത്തുവാനും ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് മത്സ്യങ്ങളെ വളരാൻ നമ്മളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭ്യമാകുന്ന മത്സ്യസമ്പത്തും മെച്ചപ്പെടും. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മൺസൂൺ സീസൺ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മൺസൂൺ സീസണിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ്, സീ ഭയങ്കര റഫാണ്, ഭയങ്കര വേവ് ആക്ഷൻ ഉള്ള ഈ ഒരു ടൈമിൽ ഫിഷിംഗ് ഹോളിഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫിഷർമാനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ തന്നെയാണ്.
1: ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
2: അതെ അതെ,
1: നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ.
2: അതെ, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുക. ഈ ട്രോളിംഗ് ബാൻ സമയത്ത് പ്രധാനമായി നിരോധിച്ചിട്ടുള്ളത് ഹൈ എച്ച് പി എൻജിൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടുകളെയാണ് പ്രധാനമായും, മെക്കനൈസ്ഡ് ബോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ബോട്ടുകളെയാണ് പ്രധാനമായും നിയന്ത്രിച്ചിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണമായും അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഉള്ള അധികാരം ആ സമയത്തുണ്ട്. മെക്കനൈസ്ഡ് ബോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ട്രോളിംഗ് എന്ന് പറയുമ്പം ശരിക്കും മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറയുന്നത് ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതി തന്നെയാണ്. ആഗോളതലത്തിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനുകളുടെ 1/4 സംഭാവന ചെയ്യുന്നത് ട്രോൾ നെറ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൺസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലൈവ്ലിഹുഡിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ട്രോൾ ഫിഷറി തന്നെയാണ്. പക്ഷേ ഈ ട്രോൾ ഫിഷറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ല വലിയ ഭാരമുള്ള വലകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രോൾ നെറ്റിംഗ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിംഗ് നടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഇങ്ങനെ അടിച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസാണ് ട്രോളിംഗ് നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിലൂടെ മത്സ്യങ്ങളുടെ ലാൻഡിങ്സ് നമുക്ക് കൂടുതലായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേ സമയം തന്നെ കടലിന്റെ അടിത്തട്ടിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിന് സാധിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലെ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് മൂലം പല ബയോകെമിക്കൽ പ്രോസസ്സുകൾക്കും ഭംഗം വരുന്നു. ഇത് ശരിക്കും നമ്മുടെ കടലിലെ ഫുഡ് ചെയിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് ചെയിനെ ബാധിക്കുമ്പം കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഒരു 2 months ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ കൊടുക്കുന്ന മെയിൻ ഉദ്ദേശ്യം അല്ലേ? മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വേണം? ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാൽ
2: വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷ് സ്പോണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, മുട്ടയിടാൻ പ്രാപ്തയായ മത്സ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ ട്രോളുകളുടെ അനിയന്ത്രിതമായ വ്യാപനമാണല്ലോ ഇങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ആനുവൽ ഫിഷിംഗ് എഫേർട്ട്, അതായത് ഈ ട്രോളുകളുടെ എണ്ണത്തിൽ ആനുവലി ഒരു നമ്പറിൽ ഒരു റിഡക്ഷൻ വരുത്തുക എന്നുള്ളത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സം റെസ്പൈറ്റ് ടു സീ ഫ്ലോർ ഫ്രം ബോട്ടം ട്രോളിംഗ്, അതായത് ബോട്ടം ട്രോളിങ്ങിൽ നിന്ന് ഒരു 2 months നമ്മുടെ സീ ഫ്ലോറിന് ഒരു ഇളവ് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോ വാല്യൂ ബൈക്യാച്ച് റെഡ്യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും ട്രോളിന്റെ ക്യാച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫിഷുകൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ വലിയ ഹംസിൽ നമുക്കിങ്ങനെ ചെറു മീനുകളും ലോ വാല്യൂ ആയിട്ടുള്ള ക്യാച്ചുകളും ഇങ്ങനെ കൂനെ കൂനെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ലാൻഡിംഗ് സെന്ററിൽ പോയാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ CMFRA ചെയ്യുന്ന ഒരു വർക്കുണ്ട് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയും. സ്റ്റോക്ക് അസസ്മെന്റിൽ കടലിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ മത്സ്യത്തിനും എത്രത്തോളം കടലിൽ അത് ഉണ്ട്, അപ്പൊ ആ കടലിന് എത്രത്തോളം നമുക്ക് അതിനെ പിടിച്ചെടുക്കാൻ പറ്റും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ചൂര, ഒരു ഇനം ചൂരയുടെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് 6000 ടൺ.

0: മണ്ണാണെങ്കിൽ നമ്മൾ ഓരോ വർഷവും അതിൽ നിന്ന് ഒരു 2000 ടൺ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബൈക്യാച്ചുകൾ, ചെറിയ മീനുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന പല മീനുകളെയും പറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പം നമുക്ക് അറിയില്ല അതിൻ്റെ MSY എത്രയാണ്, അത് കടലിൽ എത്രമാത്രം അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുണ്ടാവില്ല. MSY കണ്ടുപിടിച്ചിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ. പക്ഷേ ആ സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന ഈ ചെറു മത്സ്യങ്ങളെയും അല്ലെങ്കിൽ ഈ ലോ വാല്യൂ ക്യാച്ചസിൻ്റെയും ഒക്കെ MSY എല്ലാം കഴിഞ്ഞ് അതൊരു ഡിപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കടലിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റോളുണ്ട്. ഒരു സ്പീഷീസിനെ എയിം ചെയ്ത് നമ്മൾ അതിൻ്റെ MSY മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പിടിക്കുമ്പം
1: പ്രൊട്ടക്ട്
0: ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള ആ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അത് ചിലപ്പോൾ ഡിപ്ലീറ്റ് ആയി പോവാം, എൻഡേഞ്ചേർഡ് ആയി പോവാം. അപ്പം ഈ ഒരു 2 മാസത്തെ ഒരു കാലയളവ് ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഈ ഒരു ബൈക്യാച്ചിന് ഒരു റിഡക്ഷൻ കൊടുക്കാം എന്നുള്ളൊരു അതും ഒരു വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷൻ. ഇപ്പം നമുക്കറിയാം ടേർട്ടിൽസ്, നമ്മൾ കടലിലുള്ള 5 ടേർട്ടിൽസും അത് പ്രൊട്ടക്റ്റഡ് കടലാമകൾ, അത് പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പം ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ട്രോളിലൊക്കെ ചിലപ്പോൾ ഈ ടേർട്ടിൽസ് കയറി വരും, അതിലിപ്പോൾ ട്രോളിൽ നമ്മൾ അതിന് ടേർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രോൾ നെറ്റിൽ. അപ്പം അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ 2 മാസക്കാലളവിൽ ജസ്റ്റ് അവരെയും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കാർബൺ ഫുട് പ്രിന്റിന്റെ റിഡക്ഷൻ, ഇന്ന് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലിലുള്ള കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു സീസണൽ ബാൻ കുറച്ച് ബോട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ കാർബൺ എമിഷൻ ഉള്ള ബോട്ടുകൾക്ക് ഒരു ബാൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് സീല് കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. പിന്നെ ഫിഷർമാന്റെ സേഫ്റ്റി ഇതാണ്.
1: അപ്പൊ ഇത് ടോട്ടലി നമ്മുടെ ഒരു മത്സ്യസമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ട്രോൾ ബാൻ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇതിന്റെ ഇമ്പാക്ട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഇങ്ങനെ പല ഫിഷറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഷ്രിം ഫിഷറി. ശരിക്കും ഒരു ഓവറോൾ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പം മാഡം ഈ മത്സ്യമേഖലയിൽ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത്?
0: സമുദ്രത്തിലെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത മത്സ്യബന്ധനം തന്നെയാണ്. അമിത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്ര മത്സ്യ സഞ്ചയത്തിന്റെ പരമാവധി സുസ്ഥിര വിളവ് തരാനുള്ള കഴിവിനെ അതിലംഘിച്ചുകൊണ്ട് സാമ്പത്തികമായും ജൈവികമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ മത്സ്യബന്ധനം രൂക്ഷമാക്കുന്നതിനെയാണ് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഈ ഓവർ ഫിഷിംഗ് തന്നെ 2 തരത്തിലുണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിങ്ങും ഉണ്ട്, ഗ്രോത്ത് ഓവർ ഫിഷിങ്ങും ഉണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ സ്പോണേഴ്സിനെ കൂടുതലായിട്ട് ഓവർ ഫിഷ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജുവനൈൽസിനെ കൂടുതലായിട്ട്, അതായത് ചെറു മത്സ്യങ്ങളെ കൂടുതലായിട്ട് ഫിഷിംഗ് ചെയ്യുന്നത് ആണ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് അമിത മത്സ്യബന്ധനം.
1: മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഓവർ ഫിഷിംഗ് ചെയ്യുന്നു.
0: പിന്നെ ചെറുങ്ങളെയും നമ്മള് ഒരു തവണയെങ്കിലും ഒരു മത്സ്യത്തിനെ കടലിൽ മുട്ടയിടാൻ അനുവദിച്ചതിന് ശേഷം നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പം നമ്മൾ അയലയുടെയും ചാളയുടെയും ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് അത് പ്രായപൂർത്തിയായി മുട്ടയിടാൻ പ്രാപ്തിയാവും. അതിന് ഫീക്കണ്ടിറ്റി, അതിൻ്റെ എഗ്ഗിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണ്. അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് ഹൈലി ഫീക്കണ്ട് ഫിഷസ് അവരൊരിക്കലും അവരുടെ പേരൻറ്റ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും ഫീഡുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫിഷ് ഏതെങ്കിലും രീതിയിൽ ഓവർ ഫിഷ് ആയാലും കുറച്ച് വർഷം കഴിയുമ്പം തനിയെ അത് റീപ്ലനിഷ് ആയി വന്നോളും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സ്രാവ്, തെരണ്ടി, ഏട്ട, ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള മത്സ്യങ്ങൾ വെച്ചാൽ ശരിക്കും വളരെ കുറച്ച് മാത്രമേ അതിന് ഫീക്കണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പം ഷാർക്കും തെരണ്ടിയും ഒക്കെ 3 to 7 കുഞ്ഞുങ്ങളൊക്കെയാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ നമ്മളിതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് പോകും. ഇപ്പം ഷാർക്കിൻ്റെ തന്നെ 3 ഷാർക്ക് ഹൈലി പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സ്കെഡ്യൂൾ 1 3 ഷാർക്ക്. ഒന്ന് നമ്മുടെ വെയിൽ ഷാർക്ക്, തിമിംഗല ഷാർക്ക്, പിന്നെ ഒന്ന് പോണ്ടിച്ചേരി ഷാർക്ക് എന്ന് പറയും, കാർക്കാറിനോസ് ഹെമിയോഡോൺ, പിന്നെ ഒരു ഗാൻജറ്റിക് ഷാർക്ക്.

0: ഷാർക്കിൻ്റെ ഒക്കെ കേസ് പറയുമ്പം അവർക്ക് ഫെക്കണ്ടിറ്റി, അതായത് അവരുടെ പപ്സിന്റെ എണ്ണം വളരെ കുറവാണ്. പിന്നെ അവർ ലോങ് ലൈഫാണ്. അപ്പൊ ഈ ചാളയൊക്കെ ഒരു വർഷം കൊണ്ട് മെച്ചുർ ആവുന്ന പോലെ അത് മെച്ചുർ ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു മെച്ചുർ. അപ്പൊ അവയ്ക്കൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആധുനിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഉപയോഗം, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ചില മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിലും വരുന്ന ഗണ്യമായ കുറവ്. ഇപ്പൊ സീമുഫാരയുടെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റാറ്റസ് അസസ്മെന്റ് നടത്തിയപ്പോൾ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അത് പെരന്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഫീമെയിൽ ഫിഷ് മുട്ടയിട്ട് കഴിഞ്ഞ് മെയിൽ ഫിഷ് അത് ഫെർട്ടിലൈസ്ഡ് ആക്കിയതിനു ശേഷം അത് മൗത്തിലാണ് കീപ്പ് ചെയ്യുന്നത്, വായിക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡും ഒരുപാടുണ്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് യോക്കോടുകൂടി മെയിൽ പേരന്റ് വെളിയിലേക്ക് വിടുന്നത്. അപ്പൊ നമ്മൾ ആ മൗത്ത് ബ്രൂഡർ ആയിട്ടുള്ള ആ ഒരു മെയിൽ പേരന്റിനെ നമ്മൾ അധികമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫെക്കണ്ടിറ്റി വളരെ കുറവാണ്. ആ കുഞ്ഞുങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നലാണ് നമ്മളുടെ. പിന്നെ സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇന്ന് ഒരു വലിയൊരു മെനസാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പല സ്റ്റഡീസിലും ഫിഷിന്റെ ബോഡിയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാലും പിടിച്ചാലും തീരാത്തൊരു അക്ഷയപാത്രമല്ല, മറിച്ച് പിടിച്ച് തീർക്കാവുന്ന ഒന്നാണ് സമുദ്ര മത്സ്യ വിഭവങ്ങൾ എന്നാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറിയ മത്സ്യ വിഭവ തകർച്ചകളുടെ ദുരനുഭവങ്ങൾ നമ്മളെ ബോധ്യവാന്മാരാക്കുന്നത്. അത് മാത്രമല്ല, വേൾഡിൽ കുറേ ഫിഷറീസ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള പതനങ്ങൾ നമ്മുടെ കടലിലും സാധ്യമാവുമോ എന്ന്. അത് നമ്മൾ ശരിക്കും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും നേരത്തെ കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കടൽ തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളുടെ ശരാശരി വലിപ്പത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നതിൽ കൂടുതലും പൂർണ്ണ വളർച്ച എത്താത്ത മീനുകളാണോ എന്നും, പിടിച്ചെടുക്കുന്ന മീനുകളുടെ ഇനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും, മീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ സമീപനം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സ്യപരിപാലനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശരിക്കും ഒരു കേരള മോഡൽ ഫിഷറീസ് മാനേജ്മെന്റ് ലോകത്തിന് കാഴ്ചവെക്കാനാവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ. അതായത് സംസ്ഥാന ഭരണകൂടവും ഗവേഷണ സ്ഥാപനങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരവാദിത്തപര മത്സ്യബന്ധനം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
1: ഡോക്ടർ സൂര്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും വിശദമായിട്ട് നമ്മളൊപ്പം പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സാർ.
2: ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം? വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാളയംകോടൻ. പഴക്കണി തയ്യാറാക്കാൻ പാളയംകോടനാണ് ഏറെ ഫലപ്രദം. ഒരു പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗങ്ങളിൽ 1/2 ഗ്രാം കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പച്ചക്കറി പന്തലിന് സമീപം ചിരട്ടകളിലാക്കി ഉറി പോലെ കെട്ടിത്തൂക്കിയിടുക. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

ഇടുക്കി ഗവൺമെന്റ് മോഡൽ ക്ഷമിക്കണം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റെസിഡന്റുമാരെ ആവശ്യമുണ്ട്. ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത MBBS, ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മുൻപായി അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ 18 രാവിലെ 10 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 04-862-33-3076. SSLC പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിനായി മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം ജൂലൈ 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2 ചകോരത്തുകുളം, വെസ്റ്റ് ഹിൽ PO, കോഴിക്കോട് 673-0005 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04952966577. മറ്റൊരു നമ്പർ 9188-23-0577.

ആകാശവാണി ദേവികുളം സ്പൈസ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 45 സെക്കൻഡ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defense to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി ദേവികുളം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നുവരുന്ന എയർ അറ്റ് 90 നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം നിലയം മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആകാശവാണി ദേവികുളം നിലയം ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് ശ്രീ PN സുഭാഷിന്റെ വാക്കുകളിലേക്ക്.
2: ആകാശവാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയിൽ പ്രക്ഷേപണം നടത്തുന്ന ഒരു റേഡിയോ നെറ്റ്വർക്കാണ്. 23 ഭാഷകളിലും 179 ഭാഷാ മൊഴികളിലുമാണ് ആകാശവാണി പ്രക്ഷേപണം നടത്തുന്നത്. ലോകത്തിലെ തന്നെ ഇത്രയും ഭാഷയിൽ പ്രക്ഷേപണം നടത്തുന്ന ഒരു റേഡിയോ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആകാശവാണി മാത്രമാണ്. ഇപ്പോൾ ഏകദേശം ഇന്ത്യയിൽ 479 നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 92% ജിയോഗ്രഫിക്കൽ ഏരിയ ആകാശവാണിയുടെ സർവീസ് കവർ ചെയ്യുന്നുണ്ട്. ആകാശവാണിയുടെ പ്രോഗ്രാം നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 99.1% എത്തുന്നുണ്ട്.
1: പ്രിൻസിപ്പാൾ ഗവൺമെന്റ് കോളേജ് മൂന്നാർ പ്രൊഫസർ ഡോക്ടർ അലോഷ്യസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം.
3: ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുകയാണ്. നമ്മൾ ഇടുക്കി ജില്ലക്കാർ വളരെയേറെ ഭാഗ്യമുള്ളവരാണ്. കാരണം നമുക്ക് സ്വന്തമായി ഒരു ആകാശവാണിയുടെ നിലയം ദേവികുളത്തുണ്ട്, നമ്മുടെ സമീപ പ്രദേശത്തുണ്ട്. 1936 June 8 ഇന്ത്യയിൽ രൂപീകൃതമായ ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി എന്നതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിന് ഈ കോളേജിനെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങളെല്ലാവരുടെയും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മൂന്നാർ ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1995 സ്ഥാപിതമായി നല്ല അക്കാദമിക അന്തരീക്ഷവും ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന കോളേജ് 2004 2018 പ്രളയത്തില് പൂർണ്ണമായിട്ടും ഒരു ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട കോളേജാണ്.
1: ഇനി കവിയും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ആന്റണി മുനിയറയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം.
4: ബഹുജനഹിതായ ബഹുജന സുഖായ, ഇതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം. ദൂരദർശൻ്റെ സത്യമേവ ജയതെന്നാണ്. ഏതാണ്ട് 20 ആകാശവാണിയുടെ ജില്ലാ പ്രതിനിധിയായി പ്രവർത്തിച്ച ഒരഭിമാനവും സന്തോഷവും എൻ്റെ മനസ്സിലുണ്ട്. ജയമോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ എല്ലാ കോണുകളിലൂടെയും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, വെളിച്ചമില്ലാത്ത ഇടനാഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ കഴിഞ്ഞു പലപ്പോഴും ആകാശവാണി. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, റേഡിയോയെ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ നോക്കുന്ന പോലെ റേഡിയോയിൽ നോക്കിക്കൊണ്ട് പരിപാടികൾ ആസ്വദിച്ചിരുന്ന ഒരു പറ്റം മനുഷ്യൻ. ഞാനതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ആകാശവാണിയിലൂടെ എൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ കഴിയുമോ. കൗമാരകാലഘട്ടത്തിൽ ആഗ്രഹിച്ചു ആകാശവാണിയിലൂടെ എൻ്റെ ഒരു കവിത അവതരിപ്പിക്കാൻ കഴിയുമോ. അങ്ങനെ തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ രാജേശ്വരി മോഹൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, അവരെൻ്റെ കവിതയൊക്കെ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു, ഇടുക്കിയുടെ പശ്ചാത്തലം, ഇടുക്കിയുടെ മലനിരകൾ, ഇടുക്കിയുടെ കാട് കാട്ടാറുകൾ ഒക്കെ ഈ കവിതയിലുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു പ്രോത്സാഹനമായി. വെള്ളിലെ അടിയണിഞ്ഞ വണ്ണത്തുമ്പികളും കണ്ണിന് കൗതുകമേകുന്ന വെള്ളിലെ വള്ളികളും സുരഭിലവാടികളും മഴവിൽക്കാവടികളും ഒക്കെ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഇടുക്കി. അപ്പോൾ ഇടുക്കി ഒരുപാട് ഇഷ്ടപ്പെടുന്നല്ലോ ഈ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ കവിത അവതരിപ്പിച്ചു. ഇന്നത്തെ പോലെ ഈ മൊബൈൽ ഫോൺ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന ദിവസമാണ് ഇതിൻ്റെ പ്രക്ഷേപണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തി, അന്ന് റേഡിയോയ്ക്ക് ലൈസൻസ് വേണ്ട ഒരു കാലം കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണ്. ലൈസൻസ് വേണ്ടെങ്കിൽ പോലും റേഡിയോ ഒരു വീട്ടിലെ ആഡംബര വസ്തുവാണ്. അപ്പോൾ റേഡിയോയിൽ പുതിയ ബാറ്ററി ഇടുക, ടോർച്ചിൽ നല്ല തെളിച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് പുതിയ ബാറ്ററി ഇടുക, ഇതാണ് വീട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എൻ്റെ കവിത റേഡിയോയിലൂടെ വരുന്ന ദിവസം ഞാൻ പുതിയ ബാറ്ററിയൊക്കെ ഇട്ട് ഈ കവിത കേൾക്കാൻ വേണ്ടിയിട്ട് യുവാണി പരിപാടിയിൽ 7:35 രാത്രിയിലെ യുവാണി പരിപാടിയിലാണ്. അപ്പോൾ റേഡിയോ ക്ലിയറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു കുരുമുളക് കൊടിയിൽ ഒരു ഏണി വെച്ച് ഞാൻ കയറി. അവിടെ ക്ലിയറായിട്ട് കിട്ടുള്ളൂ. ഞാൻ പകരെല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി നടന്നു റേഡിയോ. പക്ഷേ എനിക്ക് തോന്നി ഇതിൻ്റെ മുകൾ തുഞ്ചത്ത് ഈ കേണിയുടെ മുകളിൽ കയറി നിന്ന റേഡിയോ ക്ലിയറായിട്ട് കിട്ടും. ഞാനൊരു 7:30 വൈകുന്നേരത്തെ ആ വാർത്ത തീരുന്നതിന് മുമ്പ് തന്നെ ഏണിക്കമ്പിലൂടെ ഞാനിങ്ങനെ മുകൾ തട്ടിലേക്ക് ഇങ്ങനെ കയറി. അപ്പോൾ കയ്യിൽ ഇങ്ങനെ റേഡിയോ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ആകാംക്ഷ വർദ്ധിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യും. അങ്ങനെ മുകൾ തട്ടിൽ ഞാനിങ്ങനെ ബാലൻസ് പിടിച്ച് നിൽക്കുന്നു. ചെറിയ ചാറ്റൽ മഴയും.
1: തുടർന്ന് ഉദ്ഘാടന സമ്മേളനത്തിലെ വിശിഷ്ട വ്യക്തിയായി പങ്കെടുത്ത പ്രൊഫസർ ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാറിന്റെ പ്രഭാഷണത്തിലേക്ക്.
5: റേഡിയോ വീട്ടിലുള്ള എത്ര പേരുണ്ടെന്ന് കൈപൊക്കണം. റേഡിയോ എന്ന ഉപകരണം വളരെ കുറച്ച് പേരുടെ വീട്ടിലെ ഉപകരണമായിട്ടുള്ളൂ. പക്ഷേ റേഡിയോ ഉണ്ട്. എവിടെ? ഇപ്പോൾ നിങ്ങൾ കൊണ്ട് നടക്കുകയാണ് റേഡിയോയെ. റേഡിയോ നമ്മുടെ കൂടെയുണ്ട്. റേഡിയോയെ നമുക്ക് കളയാൻ പറ്റില്ല. അതുണ്ടായ കാലം മുതൽ അങ്ങനെയാണ്, മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് റേഡിയോ. ഇപ്പോൾ റേഡിയോയുടെ ചരിത്രത്തിൻ്റെ ചില അംശങ്ങളൊക്കെ ബഹുമാന്യനായ എലിയാസ് സാറും അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങൾ ശ്രീ ആന്റണി മുനിയറയും ഇവിടെ പറഞ്ഞു. ഞാൻ വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാനൊരു സംഭവം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. 1912 ഏപ്രിൽ 15 ഈ ലോകത്തിലൊരു സംഭവം നടന്നു. എന്താണെന്നറിയോ? 1912 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, എന്താ? ടൈറ്റാനിക് ദുരന്തം ഓർമ്മയുണ്ടോ? എന്തായാലും ആ ദുരന്തം ഓർത്തില്ലെങ്കിൽ ആ സിനിമ ഓർമ്മ കാണും അല്ലേ? അപ്പോൾ ഈ ടൈറ്റാനിക് ദുരന്തം നടന്നത് ആളുകൾ അറിഞ്ഞത് എങ്ങനെയാണ്? റേഡിയോ സന്ദേശത്തിലൂടെയാണ്. അന്ന് റേഡിയോ വ്യാപകമായി വരികയോ വ്യാവസായിക അടിസ്ഥാനത്തിൽ റേഡിയോ എല്ലായിടത്തും എത്തിച്ചേരുകയോ ചെയ്യാത്ത ഒരു സമയത്ത് ഡേവിഡ് സിർണോഫ് എന്നു പേരുള്ള ഒരു പ്രക്ഷേപകനാണ് ഈ ദുരന്തത്തിൻ്റെ കാര്യം ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഡേവിഡ് സ്വർണോഫ് പറഞ്ഞു, വിജ്ഞാന വ്യാപനത്തിനും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനുമായി ഒരു മാജിക് ബോക്സ് ഉണ്ടായിരിക്കുന്നു, അതാണ് റേഡിയോ. അപ്പോൾ റേഡിയോയെ ആദ്യം മാജിക് ബോക്സ് എന്ന് വിളിച്ചത് ആരാണ്? സിർണോഫ് എന്ന പേരുള്ള പ്രക്ഷേപകനാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? എൻ്റെ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ ജനഹിതമറിയും മാന്ത്രിക പെട്ടി. മാജിക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇംഗ്ലീഷ്, ഇത് മലയാളം, ആ വ്യത്യാസമേ ഉള്ളൂ. അത് ഇംഗ്ലീഷ്, ഇത് മലയാളം. മാജിക് ബോക്സ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക പെട്ടി. അപ്പോൾ റേഡിയോ എങ്ങനെയാണ് ഒരു മാന്ത്രിക പെട്ടിയാകുന്നത്? എന്താണ് അതിൻ്റെ മാജിക്? അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ടി വരും. ഞാനൊരു ചെറിയ തമാശ പറയാം, ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു വീട്ടിൽ ഒരു വയസ്സായ ഒരാൾ, അയാൾക്ക് മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അയാളുടെ മകൻ പുതുതായി കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഒരു പെണ്ണിനെ. മകൻ സർക്കാർ ജോലിക്കാരൻ, ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ അമ്മാവൻ എല്ലാ ദിവസവും വീട്ടിൽ വഴക്കാണ്, വഴക്കുണ്ടാക്കും. എന്തിനാണെന്നറിയാമോ? തൻ്റെ മകൻ ജോലിക്ക് പോയി കഴിഞ്ഞാലുടൻ മരുമകൾ യേശുദാസുമായി പ്രണയത്തിലാവും. അപ്പോൾ മുറിക്കകത്ത് അടച്ചിരുന്ന് യേശുദാസിനെ പ്രണയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മകൻ പോയതിന് ശേഷം മരുമകൾ റേഡിയോയിൽ യേശുദാസിൻ്റെ പാട്ട് വയ്ക്കും. അപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കുന്നത്, യേശുദാസ് വർത്തമാനം പറയാനല്ലോ റേഡിയോയിൽ കൂടെ, അപ്പോൾ യേശുദാസുമായിട്ടുള്ളൊരു പ്രണയമാണ്, തൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുന്ന തരത്തിൽ റേഡിയോയുടെ സ്വാധീനം വ്യാപിച്ചതായിട്ട് ഒരു പറച്ചിൽ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കീർത്തി ചക്ര എന്ന സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമയിൽ കാശ്മീരിൽ വെച്ച് ഒരു ജവാൻ, കാശ്മീർ ഭീകരരുടെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു ജവാൻ, അയാളുടെ മരണത്തിന് തൊട്ട് മുമ്പ് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം അല്ലേ, ഈ പട്ടാളക്കാർക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെ ഒരു ഗാനം, മേരാ കാശ്മീർ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗാനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഗാനം പ്രക്ഷേപണം ചെയ്യുന്ന ദിവസം അയാൾ ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ ബാക്കി പട്ടാളക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കുന്ന ഒരു സന്ദർഭം റേഡിയോയിലാണ്. അവിടെയും റേഡിയോയാണ്. അപ്പോൾ റേഡിയോ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് തലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു വീട്ടിൽ വരുന്നത് കണ്ടു, അമ്മാവൻ്റെ വഴക്ക്. മറ്റൊന്ന്, പട്ടാളക്കാരുടെ ഇടയിൽ. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിലെ നാനാജാതി ആളുകളുടെ ഇടയ്ക്ക് പ്രചരിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ നിർണായക സന്ദർഭങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ് റേഡിയോ. ഇതുപോലെ മറ്റൊരു മാധ്യമത്തിനും സാധിക്കുകയില്ല. അതാണ് റേഡിയോയുടെ പ്രത്യേകത.
1: ഇനി നാടോടിപ്പാട്ട് കലാകാരൻ അജീഷ് തായില്യം അവതരിപ്പിച്ച പാട്ടും പറച്ചിലും എന്ന പരിപാടിയിൽ നിന്ന്
6: ഉന്നതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള നാടൻ പാട്ടുകളാണ്. നാടൻ പാട്ട് മാത്രമല്ല, ഇത് ഗോത്ര സംഗീതവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടും പറച്ചിലുമാണ്. അടുത്ത വൻപൈ വൻപൈ അതിനെ പറഞ്ഞുതരാം. അടുത്തത് വരുന്നത് താരാട്ടാണ്. ഇതിനകത്ത് നമ്മുടെ ജീവിതമായി, എൻ്റെ ജീവിതമല്ല നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഉത്ഭവം കുട്ടനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മധുമുണ്ടകം എന്ന് പറയുന്ന ആളാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. പി എസ് ബാനർജിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൈത്താളം വേണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നമുക്ക് നല്ല നല്ല പാട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, റെഡിയല്ലേ? തഗതാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാരാര

അടുത്ത പാട്ട് കുട്ടനാടൻ മേഖലയിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പാട്ടാണ്. കാരണം ഈ പാട്ടിന് ഒരുപാട് കൃഷിയുമായി നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ കുട്ടനാട് ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ അവിടെ 1000 ഏക്കർ എന്ന് പറഞ്ഞൊരു പാടം ഉണ്ടായിരുന്നു. ആ പാടത്തിൽ കൊയ്ത്തിനും മെതിക്കൊക്കെ പോകോട്ടിരുന്ന ആളുകൾക്ക് അവരുടെ ആയാസത്തിന് വേണ്ടി പാടിയിരുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്ന മധു മുണ്ടകമാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് PS ബാനർജിയാണ്. PS ബാനർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഒട്ടനവധിയായിട്ടുള്ള നല്ല നാടൻ പാട്ടുകൾ പാടിത്തന്നിട്ടുള്ള ആളാണ് PS ബാനർജി. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. നീ റെഡിയല്ലേ?

തമ്പുരാനെത്തിടും മുന്നേ കരിഞ്ഞാറിൻ കോരപറിച്ചാട്ടേ. ഈ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, നാടൻ പാട്ടുകൾ എപ്പോഴും പിന്നെ പാടുമ്പോൾ ഈ നാടൻ പാട്ടുകൾക്ക് തമിഴുമായി അമേധ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം തമിഴിൽ നിന്ന്, തമിഴ് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാഷയാണ് മലയാള ഭാഷ. ആ ഭാഷയ്ക്ക് എപ്പോഴും തമിഴുമായി നല്ല ടച്ചുണ്ട്. അപ്പോൾ ഈ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ പാട്ടുകളൊക്കെ പല ആളുകൾ ഉപയോഗിക്കുന്ന വളരെ തെറ്റായ രീതിയിലാണ് പാട്ടുകൾ പാടുന്നത്. ഇതിൻ്റെ വരികൾ നമ്മൾ കൃത്യമായി പാടിയില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥവ്യത്യാസമുണ്ട്. ഈ പാട്ടുകൾക്ക് എല്ലാ ഒരേ വാക്കിനും അതിൻ്റെതായ അർത്ഥവ്യത്യാസമുണ്ട്. അപ്പോൾ കൃത്യമായ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പാടിയില്ലെങ്കിൽ പാട്ടുകളുടെ അർത്ഥം മാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വേണ്ടത് കൈകാര്യം ചെയ്യാൻ. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഈ പാട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് വരാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നുവരുന്ന എയർ അറ്റ് 90 നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം നിലയം മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനം, 5:35 നിയമവിധി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 10:05 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും: ജനനം മുതൽ മരണം വരെ മനുഷ്യൻ്റെ ഒരു അവയവത്തിന് ഒരേ വലിപ്പമാണ്, ഏതാണ് ആ അവയവം? ഉത്തരം: നേത്രഗോളം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സാർ.
4: ഇപ്പൊ
3: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പൊ കാലവർഷം എത്തി. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
4: ശരിക്കും 2 ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികള് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തു

0: സന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും, കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റ് കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അവർ പരസ്പരം മിണ്ടാതെ ഇരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
1: സർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയാമോ?
0: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ്. ഇപ്പോഴും ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ പാൻഡമിക്കായിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്, ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്, അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പം ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം, കോളറ വരെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം.
1: ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി വണ്ണമുണ്ട്.
0: എത്ര വയസ്സായി?
2: 9 വയസ്സ്.
0: ഓക്കെ.
2: വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇരുന്ന അതിന് ഭയങ്കര കരച്ചിലും, എല്ലാരും നല്ല ഉടുപ്പിടുന്നു, എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞു. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല.
0: എന്തായാലും പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്?
2: ഇപ്പം 40-45 കിലോളം ഉണ്ട്.
0: 40 മുകളിൽ കിലോ വെയിറ്റ് ഉണ്ട്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 കിലോ ആണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടില്ല. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തിയുടെ ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ, ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം, 2 കൊളസ്ട്രോളിന്റെ അളവ് കൂടാം, 3 പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുക, 2 എക്സസൈസ് ചെയ്യുക, 3 കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തിലെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു,
2: നല്ല രീതിയിൽ ആഹാരം
0: കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. ഒന്ന്. രണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വെക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിന് ഒരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീൻ ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം അത്രയും അവര് ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ട്, ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്, പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ കുഞ്ഞിന്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസന്റിന്റെ കൗമാരപ്രായത്തിന്റെ ഏജിന്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരന്റ്സും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടറെ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോഴും വിശപ്പ് കൂടുന്നത് കുഞ്ഞിന്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
2: സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത് പൂഞ്ഞു പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, എന്തിനാ പൂഞ്ഞു നടക്കുന്നത്. ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത്
0: വളരെ കൂടുതലായിരിക്കും. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം, വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ കാല് വല്ലതും തൊടുകയാണെങ്കിൽ, ചെരുപ്പില്ലാത്ത കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ, അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, രണ്ട് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, കരൾ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് കാണും. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിലോട്ട് എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയ
1: സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കൊച്ചാണ്.
0: ഓക്കെ.
3: രാത്രിയാണ് ഉറക്കം ഒത്തി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങളെ ദേഹത്ത് കൂടിയാണ് കിടക്കുന്നത്. എണീറ്റ് ചാരി ഇരിക്കും പോലെയൊക്കെ കിടന്നുറങ്ങാം. ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എനിക്ക് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്. സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും, നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലേണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല, തലേണ വെച്ചാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിന് അതിനൊരു ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞു തരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിന്റെ വളർച്ച. ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ, അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞു തരാം. അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന് മതി, ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മൾ 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പൊ 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയാം. ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും

0: കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ.
1: അതായത് ഒന്നും കമ്പൽസറി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം. നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതുവരെ ഉണ്ടായിരുന്നത്. പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, രണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിന്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിന്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. രണ്ട്, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ വാരിസല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും, ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ വെറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈപ്പ് ഇത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
0: ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം.
1: നമ്മൾ 1 കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം.
0: അഡൾട്ടായാലും
1: സിംഗിൾ ഡോസ് അല്ലാതെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം. പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 അപ്പാർട്ട് ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ 1 കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ 1 ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ 1 കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്സിൻ്റെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 1 കഴിഞ്ഞിട്ടാണ്. 1 കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം. പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും. ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ 1 തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. 3 ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിൻ ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം, ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത് MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5 അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷെ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെയും ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാ പേരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
0: പക്ഷേ ഈ മംസ ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്?
1: മംസെന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോഴും അത് മംസല്ല. അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല, ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പാരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്ട് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ

0: അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല പരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്.
1: ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ,
0: ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: മൈനാപ്പിളി ശാസ്ത്രാംകോട്ടയിൽ നിന്ന് കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് 3 മാസം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ മുണ്ടിനീരിന്റെ ഇഞ്ചക്ഷൻ എത്ര വയസ്സിലെടുക്കണ്ടെന്ന്?
0: മുണ്ടിനീരിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീരിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. നമുക്ക് ഈ അടുത്ത കാലത്ത് മുണ്ടിനീരിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
2: 9 മാസം 1.5 വയസ്സ് 5 വയസ്സ്
0: 1.5 വയസ്സിന് നമ്മൾ എടുക്കും സെക്കൻഡ് ഡോസ്.
1: MMR വാക്സിനെ കുറിച്ചാണ്, അത് ഏത് സമയത്തും എടുക്കാം?
0: എടുക്കാം.
1: MMR വാക്സിൻ ഏത് സമയത്തും എടുക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: 4 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം, അഡൽട്ട് ആയാലും എടുക്കാം, എപ്പോഴാണോ വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീർ ഉണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്താൽ എടുക്കേണ്ട കാര്യമില്ല, നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
1: സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയം.
1: അപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? ഉള്ളവരെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. പല പേരൻസിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു അവള് കൊണ്ടുവരുന്നതാണെന്ന്, അവള് കൊണ്ടുവരുന്നതല്ല ഇവര് കൊടുത്തയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിംഗ് വരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സ് ആണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സ് ആണ്. അപ്പൊ നമ്മള് ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെന്റ് പാൻ ശല്യം വിരശല്യം ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പു ഒക്കെ ഉണ്ട്. അത് കൊച്ചിന്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. മാത്രമല്ല ചീകുന്നത് വഴി തന്നെ പെയിൻ ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല, അല്ല ഇഷ്ടം പോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
1: കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
2: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാരാരിക്കുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. എറണാകുളം കായംകുളം പാതയിൽ ഇരട്ടിപ്പിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു ഭാഗമാണിത്. KSRTCയുടെ നടത്തിപ്പും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ യോഗത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും. KSRTCയിൽ ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. ആകാശവാണിക്ക് ഇന്ന് 90 വയസ്സ്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ആകാശവാണി എന്ന പേര് 1956 സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സാംസ്കാരികമായും സർഗാത്മകമായും ഇന്ത്യൻ ജനതയെ കോർത്തിണക്കി നിർത്താൻ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നതായി പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി പറഞ്ഞു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി രംഗ് ഭവനിൽ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി ജോജു ജോർജും സംഘവും ആലപിച്ചത്. ഗാനരചനാ സംഗീതം ഭാഗ്യരാജ്.

0: Good evening. This is Akashvani, and I'm Saira Mushtaba with the news at 9. The headlines. President Draupadi Murmu presents gallantry awards to armed forces and police personnel at Defence Investiture Ceremony at Rashtrapati Bhavan. Ayushman Bharat Pradhan Mantri Jan Arogya Yojana achieves nationwide coverage, with West Bengal joining the scheme. A major fire at Vishakhapatnam steel plant in Andhra Pradesh claims 8 lives. India secures continued market access to export aquaculture products, honey and eggs to European Union beyond September this year. New Delhi calls for immediate de-escalation of tensions as Israel and Iran exchange fresh strikes. And India records biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs in New Chandigarh. And now the news in detail. President Draupadi Murmu presented the gallantry awards to the personnel of the Armed Forces, Central Armed Police Forces and State and Union Territory Police at the Defence Investiture Ceremony at Rashtrapati Bhavan this evening. Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, Defence Minister Rajnath Singh, along with other Union Ministers and senior officials of the Armed Forces were also present on the occasion. More from our correspondent.
1: The President conferred 7 Kirti Chakras, 15 Beer Chakras and 29 Shaurya Chakras during the ceremony. Inspector Lakshman Kewat and Inspector Rameshwar Prasad Deshmukh of Chhattisgarh Police were honored with Shaurya Chakra for their exceptional courage during anti-naxal operations in the state. Major Aditya Pratap Singh was given Shaurya Chakra for exceptional bravery in foiling a major attack by insurgents in Arunachal Pradesh. Lance Naik Minachi Sundaram A was awarded Kirti Chakra for his indomitable spirit and exceptional bravery. Despite being severely injured, he neutralized one hardcore terrorist in Jammu and Kashmir. One of the 4 Gaganyatris chosen for India's maiden human space flight mission, Gaganyaan, Group Captain Prashant Balakrishnan Nair, was awarded Kirti Chakra Sub-Inspector Mohammed Imtiaz along with Constable Deepak Chingakham of BSF, who laid down life in the line of duty at international border in Jammu, were awarded Veer Chakra posthumously. Anupam Mishra, Akashvani News, Delhi.
0: Ayushman Bharat Pradhan Mantri Jan Arogya Yojana has achieved nationwide coverage, with West Bengal joining the world's largest health assurance scheme today. The scheme provides health cover of up to 5 lakh rupees per family per year for secondary and tertiary care hospitalization to eligible beneficiaries. National Health Authority and West Bengal government signed an MOU in New Delhi for the implementation of the scheme in the state. The MOU was signed in the presence of Union Health Minister J.P. Nadda and West Bengal Chief Minister Shubhendu Adhikari. Speaking on the occasion, Mr. Nadda described the occasion as a historic moment not only for West Bengal but also for the country's journey towards universal health coverage.
2: In 2015, India received the chairpersonship of the World Health Assembly. Work on this initiative began in 2017, and within 9 months, in 2018, the Honorable Prime Minister launched Ayushman Bharat in Ranchi. It went on to become the world's largest health coverage program. The Director General of the World Health Organization, Tedros Adhanom Ghebreyesus, said the world should know how India has done this Ayushman Bharat.
3: The world should know how India has done this Ayushman Bharat.
0: Lok Sabha Speaker Om Birla inaugurated the 3-day Zone 2 Conference of the Commonwealth Parliamentary Association, India Region, in Chandigarh today. Legislators and presiding officers from across the country are attending the conference, which is being hosted by the Haryana Assembly. Speaking on the occasion, Mr. Birla stated that the objective of the conference is to realize the historic resolve of a Viksit Bharat through mutual dialogue and collective efforts. Union Commerce and Industry Minister Piyush Goyal today launched the Bhavi portal to accelerate development of 100 industrial parks across the country. Addressing the gathering in New Delhi, Mr. Goyal said the portal will enhance transparency, efficiency and ease of participation for states.
4: to develop the industrial ecosystem and promote large-scale job creation through greater investments across the length and breadth of India. We have launched the Bhavya scheme. Bhavya will set up 100 industrial parks of different sizes. This time we are also going to be looking at earmarking more area for startups, deep tech or technology oriented businesses, R&D and innovation oriented businesses.
0: In Andhra Pradesh, a major fire at the Visakhapatnam steel plant today claimed 8 lives and left 6 others injured. The injured workers were shifted to nearby hospitals for treatment, while rescue efforts continued at the site. Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Chief Minister N. Chandrababu Naidu have expressed grief at the loss of lives in the incident. Prime Minister Modi also announced an ex gratia of 2 lakh rupees for the next of the kin of each deceased and 50,000 rupees for the injured. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at TIRNewsLS. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. Welcome back. You're listening to News at 9. India has secured continued market access for exports of aquaculture products, including honey and eggs, to the European Union beyond September this year, under the amended EU regulatory framework. The European Union has included India in its list of authorized countries eligible to export these products after new regulations aimed at addressing concerns related to antimicrobial resistance. The Commerce and Industry Ministry said India's inclusion in the authorized list will ensure uninterrupted access for Indian exporters to the European market. The development is particularly significant for the fisheries sector, as India's exports of fish and fishery products to the EU are currently valued at around $1.59 billion. India has deeply regretted the renewed attacks in West Asia as Israel and Iran traded fresh missile attacks today, triggering escalation in the region and jeopardizing the ceasefire. India has called on all parties to immediately de-escalate tensions and ensure that civilians are not harmed. In a statement, the External Affairs Ministry also appealed to conclude ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The Indian Embassy in Iran has also advised Indian nationals to avoid any travel to Iran in view of the recent developments. Meanwhile, Ministry of Ports, Shipping and Waterways today said a fire broke out on the empty Mary Vex vessel carrying 24 Indian seafarers in the Persian Gulf this afternoon. Director in the Ministry, Upesh Kumar Sharma, while addressing inter-ministerial briefing in New Delhi, said preliminary information indicates that all Indian crew members on board the vessel are safe. India has undergone a remarkable transformation, driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas, under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Narendra Modi government carried out many flagship initiatives for the welfare and empowerment of the poor, the farmers, women and the youth. Akashvani News brings you a special feature on the government's efforts over the last 12 years across key sectors. Today, we focus on the measures taken by the government towards environmental protection.
5: Over the last 12 years, India has achieved a sustained environmental transformation through deliberate policy action and consistent implementation. The country has expanded forest and tree cover, restored wetlands, mangroves and coastal ecosystems, and advanced river rejuvenation through the Namami Gange program. To reduce pollution and restore the ecological health of the river Ganga and its tributaries, the Namami Gange program was launched in 2014. A total of 524 projects have been sanctioned, out of which 355 projects have been completed till February this year. Talking to Akashvani News, Saurabh Gupta said that due to this program, significant improvement to the cleanliness of Ganga is visible.
6: Namami Gange Karyakram ke tahat.
7: As per the Namami Gange program, Ganga River has taken care of and it is being rehabilitated. In this program, water management, treatment of river banks, determination of this flow, rural cleanliness, irrigation, distribution and public participation are included. Because of these measures, Ganga River has become more more cleaner and the flow of river has also increased.
5: The Green India Mission, launched in 2015, is a flagship initiative dedicated to forest and ecosystem restoration. India's forest and tree cover stands at 8.27 lakh square kilometers, accounting for over 25% of the country's geographical area. India has achieved a significant milestone in global forest statistics by advancing to the 9th position worldwide in terms of total forest area. Talking to Akashvani News, Ashok Bhardwaj of Haryana said that he participated in Bhiwani district in plantation drive under this campaign.
8: Prime Minister Narendra Modi launched Ek Ped Maa Ke Naam campaign on World Environment Day on 5th of June in 2024. Under this campaign, he urged people to plant more trees. We also participated in this campaign and planted trees on the Haryana-Rajasthan border. We also appealed to people to plant trees with us.
5: As climate change, resource pressures and environmental degradation intensify globally, India has adopted a balanced approach that combines conservation, sustainability and development. Anand Kumar for Akashvani News, Delhi.
0: In some more news, Union Information and Broadcasting Minister Ashwini Vaishnav today said that as India marks 12 years of the Modi government, it also marks a period where India has transformed into an aspirational nation driven by opportunity, innovation and self-belief. Mr. Vaishnav made these remarks in an interview with a news agency in New Delhi. Union Home Minister Amit Shah today chaired a high-level review meeting in New Delhi on the rejuvenation of the Yamuna River. Addressing the meeting, Mr. Shah said that a clean and pristine Yamuna is a collective resolve under the leadership of Prime Minister Narendra Modi and called for coordinated efforts by the governments of Delhi, Haryana and Uttar Pradesh. India Bloc meeting was held in New Delhi this afternoon. Various opposition party leaders attended the meeting. It included Congress President Mallikarjun Kharge, Senior Congress Leader Rahul Gandhi and Samajwadi Party Chief Akhilesh Yadav, among others. Some opposition parties, including Aam Aadmi Party and DMK, distanced themselves from the meeting. Later, addressing the media, Congress President Mallikarjun Kharge said various issues were discussed and participants shared their views during the meeting. Reacting to the meeting, the BJP spokesperson Sambit Patra, while addressing media, claimed that the India bloc lacks credibility among the people. Akashvani is celebrating 90 years of dedicated public service today. On this day in 1936, the Indian State Broadcasting Service was renamed All India Radio, marking the beginning of a remarkable journey in broadcasting, information, education and culture. Post-independence, the network expanded rapidly and officially adopted the name Akashvani in 1956. To mark the occasion, Akashvani organized a cultural program named Spectrum at Akashvani's Rang Bhavan in New Delhi today. Talking to Akashvani News, Prasar Bharati Chairman Prasoon Joshi said, Akashvani has served as the backbone of the society for generations.
9: Since the establishment of All India Radio 90 years ago, Akashvani has remained the heartbeat of its listener and of the nation every day and every moment. Though every medium, Akashvani has continued to provide news, information and entertainment in the voices of people living in every corner of the country.
10: Samachar, Suchnaye aur Manoranjan Akashvani deti rahi.
0: India recorded the biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs on the third day of the one-off test in New Chandigarh today. The win surpassed India's previous record test victory by an innings and 272 runs. It also displayed India's dominant bowling performance that saw them take 15 Afghanistan wickets on the third day. India ended their campaign at the inaugural World Yogasan Championships with 114 medals, including 102 gold today. Japan came second with 11 medals, including 3 golds, while Argentina took third, led by Nabila Barraza's 2 golds and 3 silvers. Benchmark domestic equity indices ended around 1% lower today amid weak global cues. Sensex shed 719 points to close at 73,524. NSE Nifty slipped 244 points to settle at 23,123. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents gallantry awards to armed forces and police personnel at defense investiture ceremony at Rashtrapati Bhavan. Ayushman Bharat Pradhan Mantri Jan Arogya Yojana achieves nationwide coverage with West Bengal joining the scheme. A major fire at Vishakhapatnam steel plant in Andhra Pradesh claims 8 lives. India secures continued market access to export aquaculture products, honey and eggs, to EU beyond September this year. New Delhi calls for immediate de-escalation of tensions as Israel and Iran exchange fresh strikes. And India records biggest ever victory at Test cricket, defeating Afghanistan by an innings and 300 runs in New Chandigarh. For details of these stories and more, log on to our website www.newsonair.gov.in and News on Air app. That's all in the news at 9. Good night.
11: Akashavani. വിദ്യാഭ്യാസ രംഗം, ഭാഷ മനുഷ്യ സംസ്കാരത്തിൽ അനിതര സാധാരണമായ മാറ്റം സമ്മാനിച്ച ഒന്നാണ് ഭാഷയും പഠനവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് വെള്ളിമാടുകുന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന സി കെ.
12: ഓരോ ജൂൺ മാസവും വിദ്യാലയമുറ്റങ്ങളിൽ പുത്തൻ തുടക്കത്തിന്റെ സന്ദേശമാണല്ലോ നിറയുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കണ്ണും മനസ്സുമായി കുട്ടികളെത്തുന്ന സമയം ഓരോ ക്ലാസ് മുറിയും സാധ്യതകളുടെ ലോകമായി മാറാൻ സജ്ജമാകുന്നു. വളർച്ചയുടെയും അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വ്യക്തിത്വ രൂപീകരണത്തിന്റെയും പുതിയ അധ്യായമാണിവിടെ തുറക്കുന്നത്. പഠനത്തെ അർത്ഥപൂർണമാക്കുന്ന സമീപനത്തിൽ മാതൃഭാഷാ പഠനത്തിനുള്ള പ്രസക്തിയും വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൃഷ്ടിക്കേണ്ട പഠന അന്തരീക്ഷവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ മലയാളത്തിന് വലിയ സാധ്യതകളുണ്ട്. അതിലുപരി മലയാള ഭാഷ നമ്മുടെ ഉള്ളിലേക്കുള്ള വാതില് തുറക്കുകയോടെയാണ് ചെയ്യുന്നത്. പാഠപുസ്തകത്തിലെ കഥകളും കവിതകളും ലേഖനങ്ങളും കുട്ടികളിൽ സഹാനുഭൂതി, സ്നേഹം, സാമൂഹിക ബോധം, പരിസ്ഥിതി സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുന്നുണ്ട്. അതിനുതകുന്ന പാഠങ്ങളാണ് പുസ്തകങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനും അറിവുകൾ കൈമാറാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തിത്വം രൂപപ്പെടുത്താനുമാണ് മാതൃഭാഷ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയെ നമ്മളൊരു പഠന വിഷയമായിട്ട് മാത്രം കണക്കാക്കിക്കൂടാ. ജീവിതത്തിന്റെ അടിത്തറ കൂടിയാണത്. ഒരു പാഠം പഠിക്കുമ്പോൾ അതിന്റെ ആശയം ജീവിതവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കേവലം മാർക്ക് വാങ്ങുക എന്നതിലുപരിയായി മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം പാഠങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ആശയം, രചനാതന്ത്രം, ഭാഷ, വിമർശനാത്മക ചിന്ത തുടങ്ങിയ ഘടകങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാ പഠനം വിജയകരമാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പങ്കാളികളാകുമ്പോഴാണ്. ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ കുട്ടികൾക്ക് മികച്ച വായനാന്തരീക്ഷം ഒരുക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം. ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ പഠനം സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് പത്താം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് പരിചയപ്പെടാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് ആദ്യ യൂണിറ്റ്. ശീർഷകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന്. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗമാണ്. മനുഷ്യൻ അവന്റെ ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതും കൈമാറുന്നതും പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്ന സന്ദേശമാണ് ഇവിടെ തെളിയുന്നത്. നാം അടുത്ത തലമുറയിലേക്ക് ബോധപൂർവം പകർന്നു കൊടുക്കേണ്ട ചിട്ടകളും ശീലങ്ങളും ചര്യകളും സ്വഭാവ സവിശേഷതകളുമാണ് സംസ്കാരം. അത് അടുത്ത തലമുറയ്ക്ക് ലഭിക്കും. എന്നാൽ ക്ഷമ, ശീലം, ദാനം, ദയ തുടങ്ങിയവയെല്ലാം നമ്മൾ ഭാഷയിലൂടെ അടുത്ത തലമുറയിലേക്ക് പകരേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ഭാഷയാണ്. ഭാഷ പൂക്കണം, എന്നാലല്ലേ സംസ്കാരം തളിർക്കുകയുള്ളൂ. അങ്ങനെ സമകാലിക പ്രസക്തിയോടെ 16ഉം 17ഉം നൂറ്റാണ്ടിലെ കൃതികള് 21ആം നൂറ്റാണ്ടിലെ കുട്ടികളുമായി ഇവിടെ സംവദിക്കുകയാണ്. ലോക നന്മയുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാമിന എന്ന കഥാപാത്രത്തെ കുട്ടികൾക്കിവിടെ പ്രവേശകത്തിൽ പരിചയപ്പെടാം. ആരും ചാകാത്ത കഥ കേൾക്കണമെന്നാണ് അവളുടെ ആവശ്യം. നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ആഗ്രഹമാണത്. ഇനി നമുക്ക് പാഠഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന കൃതികളായ കഥകൾ അതിമോഹനം എന്ന കാവ്യഭാഗം, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ലേഖനം, ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തുള്ളത്. ചൊല്ലുവാൻ അതിലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന വരികൾ ശ്രദ്ധിക്കുക. അതായത് മഹാഭാരത കഥ മുഴുവൻ അതേപടി ചൊല്ലുക സുസാധ്യമല്ല. എങ്കിലും അവിടെ അവിടെ ചിലത് വിട്ട് അവിടെ അവിടെ ചിലത് സ്വീകരിച്ചും ഏറ്റവും ചുരുക്കി ഞാൻ ഈ കഥ പറയാം എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ദ്രോണപർവ്വത്തിലെ കഥ ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കാവ്യപശ്ചാത്തലം. യുദ്ധത്തിന്റെ 11-ാം നാളാണ്. സൈന്യാധിപനായിരുന്ന ഭീഷ്മരുടെ പതനം സംഭവിച്ചപ്പോ ധീരനും ബലവാനുമായ കർണനോട് കൗരവസേനയുടെ നായകത്വം ഏറ്റെടുക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. ഭീഷ്മർ ശരസൈന്യത്തിന്മേൽ വീണ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആവശ്യം പറയുന്നത്. അതിന് മറുപടിയായി ഒരു പുഞ്ചിരിയോടെ കർണൻ പറയുന്നു, യാഥാർത്ഥ്യം മറച്ചുവെച്ച് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ആരോടും പറയാറില്ല. യാഥാർത്ഥ്യം ഇതാണ്, ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്കും സേനാപതിയാകാനുള്ള യോഗ്യതയില്ല. ആചാര്യനുള്ളപ്പോൾ എന്ത് കരുതിയാണ് മറ്റുള്ളവർ പടകൂട്ടുക? ഇന്നും ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ദ്രോണാചാര്യരോളം പ്രബലനായ മറ്റൊരാളില്ല. അഥവാ ദ്രോണാചാര്യർ യുദ്ധത്തിൽ വീണു പോവുകയാണെങ്കിൽ സൈന്യാധിപത്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതിനെക്കുറിച്ചോർത്ത് താങ്കൾ ദുഃഖിക്കരുത് എന്നാണ് കർണൻ പറയുന്നത്. അഭിമാനിയായ സുയോധനൻ അതനുസരിച്ച് ദ്രോണരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ഇതിലെ പ്രധാന കഥാപാത്രമായ കർണന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുട്ടികൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും എന്ന് ഉറച്ച നിലപാടോടെ സംസാരിക്കുന്ന കർണന്റെ വ്യക്തിത്വം വർത്തമാനകാല സമൂഹത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. കർണനെ പോലുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയിലേതാണ് ഈ പാഠഭാഗം. മലയാള ശാകുന്തളം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന കൃതിയാണ് നളചരിതം എന്നറിയാലോ. കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയുടെ സവിശേഷതകൾ, ഉണ്ണായി വാര്യരുടെ കൃതികളുടെ സവിശേഷതകൾ, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, പ്രയോഗ ഭംഗി, ശീർഷകത്തിന്റെ പ്രസക്തി, പാഠഭാഗത്ത് തെളിയുന്ന ജീവിത മൂല്യങ്ങൾ, സ്വാഭിപ്രായ രൂപീകരണം എന്നിവയിലാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ ആട്ടക്കഥാഭാഗത്ത് രാജാവായ നളൻ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നു. അനക്കം കൂടാതെ ചെന്ന് അതിനെ പിടിക്കുന്നതും തുടർന്ന് അരയന്നം നടത്തുന്ന വിലാപവുമാണ്. തന്നെ പിടിച്ച പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് ഹംസം രാജാവിനോട് പറയുന്നു. എന്റെ സ്വർണ്ണ ചിറകുകൾ കണ്ടുകൊണ്ടാണ് അങ്ങെന്നെ പിടികൂടിയതെങ്കിൽ അങ്ങ് ധനികനാവില്ല, ഇരട്ടി ദോഷങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. അരയന്നം സ്വന്തം കുടുംബത്തെ ഓർത്ത് വിലപിക്കുന്നു. ഒടുവിൽ രാജാവ് ഹംസത്തെ വിട്ടയക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ നീ പറന്നുപോയിക്കൊള്ളൂ എന്ന് രാജാവ് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് ആ പക്ഷി ചിറക് വിരിച്ച് പറന്നു പോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ ഒരു പക്ഷിയെ മുൻനിർത്തിയാണ് ഇവിടെ വെളിവാക്കുന്നത്. ശാരീരികമായ മോചനമല്ല സ്വാതന്ത്ര്യം. സ്വാർത്ഥതയും ഭയവും സംശയവും എല്ലാം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാണ്. സ്നേഹം പോലും ബന്ധനമായി മാറാറുണ്ട്. അതിനെയെല്ലാം മറികടക്കാൻ ബുദ്ധിപൂർവമുള്ള പെരുമാറ്റവും സംയമനവുമാണ് ആവശ്യം എന്നാണ് ഹംസം എന്ന കഥാപാത്രം നമുക്ക് കാണാം.

0: സമർപ്പിച്ചു തരുന്നത്. നളൻ എന്ന കഥാപാത്രവും ഇവിടെ മാതൃക തന്നെയാണ്. കേവലം ഒരു പക്ഷിയോട് പോലും എത്ര എളിമയോടുകൂടിയാണ് ആ ഭരണാധികാരി പെരുമാറുന്നത്. ഹംസം നളനെ വിമർശിച്ചിട്ടും ഹംസത്തിന്റെ വാക്കുകളിൽ നിന്നും അതിന്റെ മനസ്സ് മനസ്സിലാക്കി നളൻ ആ പക്ഷിയെ വിട്ടയക്കുകയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക എന്നതാണല്ലോ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ശ്ലോകം, പദം എന്നീ രണ്ട് വാക്കുകൾ നിങ്ങൾക്കവിടെ കാണാം. ശ്ലോകത്തിൽ കവിവചനവും പദത്തില് കഥാപാത്രങ്ങളുടെ വാക്കുകളുമാണ് ഉണ്ടാവുക. ഉണായിവാരുടെ ഭാഷയ്ക്കും ഉണ്ട് പ്രത്യേകതകൾ. സംസ്കൃതത്തിനിടയ്ക്ക് മലയാള പദം വരുന്നതും മലയാളത്തിനിടയ്ക്ക് സംസ്കൃത പദം വരുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. ഇതൊരു ലേഖനമാണ്. ഇത് എഴുതിയത് നമുക്കേറെ പരിചിതനും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രകാശ് രാജാണ്. മകളോടൊപ്പം പച്ചക്കറിക്കടയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകാശ് രാജ എഴുതിയിരിക്കുന്നത്. കടയിൽ ചെന്ന് വൃദ്ധയോട് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറയുന്ന തന്റെ മകൾക്ക് മാതൃഭാഷ അറിയുന്നില്ല എന്ന സത്യം അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാക്കുന്നു. മാതൃഭാഷയുടെ മാധുര്യം മകൾക്ക് അറിയില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉത്കണ്ഠയും കോപവും ഉണ്ടാക്കുന്നതായിട്ട് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാതൃഭാഷകളിൽ തുടങ്ങി മറ്റ് ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാവണം നമ്മുടെ ഭാഷാ സമീപനം എന്ന് പ്രകാശ് രാജ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. മാതൃഭാഷ സ്വാഭാവികമായി സ്വായത്തമാക്കേണ്ട ഒന്നാണെന്നാണ് ഇതിൽ നിന്നും കുട്ടികൾ തിരിച്ചറിയേണ്ടത്. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എന്നാണ് മാതൃഭാഷാ പഠനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകളും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് പരാമർശിക്കുന്നുമുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന് പറയുന്ന ലേഖകനെ കേൾക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്റെ മാതൃഭാഷയായ കന്നഡ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം തനിക്ക് പഠിക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു പരിപാടിക്ക് അതിഥിയായി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഈ ലേഖനത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ചിക്മംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരൻ വളരെ സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ച് കേട്ടപ്പോൾ എന്താ കന്നഡയിൽ സംസാരിക്കാത്തത് എന്ന് പ്രകാശ് രാജ അദ്ദേഹത്തോട് ചോദിച്ചു. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല എന്ന മറുപടി കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്ന അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയാണെന്നും മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അവരന്യരല്ലേ എന്നും അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ഒരു ഭാഷ പഠിക്കുക എന്ന അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടിയാണെന്ന് ഈ ലേഖനത്തിൽ അടിവരയിടുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ നാടിന്റെ ആളായി മാറും എന്ന സത്യം അവർക്കറിയാമായിരുന്നു എന്നതാണ് ലേഖകന്റെ ഭാഷ്യം. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ടെന്നും, പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടാമോ എന്നും, അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ട്. ശ്രീ സുധാകരൻ രാമന്തളിയാണ് പ്രകാശ് രാജിന്റെ ഈ ലേഖനം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ലേഖകന്റെ അഭിപ്രായങ്ങളോടുള്ള കുട്ടികളുടെ പ്രതികരണ കുറിപ്പും കുട്ടികളിൽ ഉണർത്തുന്ന ചിന്തകളുമെല്ലാം പ്രവർത്തന രൂപത്തിൽ ഈ പാഠഭാഗത്തുണ്ട്. എല്ലാം നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരവും ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യ യൂണിറ്റിന്റെ ഒരു ഏകദേശ വിശകലനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ആദ്യ യൂണിറ്റിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആശയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, താരതമ്യക്കുറിപ്പ്, മുഖപ്രസംഗം, ആമുഖക്കുറിപ്പ്, പ്രഭാഷണം, പ്രതികരണക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ സ്നേഹിച്ചും മനസ്സിലാക്കിയും ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഭാഷയും പഠനവും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് എൻ ജി ഒ കോട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പളുങ്ക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശരത് വയലാർ, സംഗീതം മോഹൻ സിത്താര.

നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് അനിൽ ജോൺസൺ സംഗീതം നൽകി. വിജയ് യേശുദാസും സംഗീതയും പാടിയത് ചിത്രം ഒന്നും മിണ്ടാതെ.

വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പ്രേമം എന്ന ചിത്രത്തിൽ ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകൻ.

0: ഷർട്ട് നല്ലാർക്ക്?
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പറാർക്ക്.

0: 하이레인지인데 쌉다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്പൈസ് എഫ് എം സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റും 39 സെക്കൻഡും.

ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281 200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾക്കൊപ്പം ബിനു റോയ്. പ്രിയ ഹൃദയരാഗമേ, പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ പി കെ ഗോപിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. അനശ്വരം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ആലപിച്ച താരാപഥം ചേതോഹരം എന്നു തുടങ്ങുന്ന ഗാനം പ്രിയ കവിക്ക് സമർപ്പിക്കുന്നു. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു സജി മീനത്തേരിൽ എടത്വ കുട്ടനാട് ആലപ്പുഴ ജില്ലയിൽ നിന്നും. സജി ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചു തരാം. അനശ്വരം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഈ ഗാനം പി കെ ഗോപിയാണ് എഴുതിയത്. സംഗീതം നൽകിയത് ഇളയരാജ.

ചിത്രം എന്ന പടത്തിലെ പാഠം ഭൂതകാലം എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടത് മെറിനാണ്, തൊടുപുഴയിൽ നിന്നും. മെറിൻ ആവശ്യപ്പെട്ട ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് കണ്ണൂർ രാജ്. ചിത്രം എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും നജ്ല ഹസൻ. നജ്ലയുടെ ഇഷ്ടഗാനം ഫിലിപ്പ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ കനവുകളില്ലെന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗാനരചന മംത സീമന്ത്, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

തിരുവനന്തപുരത്തുനിന്നും സന്ദേശമയച്ചിരിക്കുന്ന ഒരു ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ് ഇനി. ജൂലൈ 4 എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു വാക്കും മിണ്ടാതെ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് ഫിദ ഫിലാലാണ്, തിരുവനന്തപുരത്ത് നിന്നും. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ടൂർണമെൻ്റ് എന്ന ചിത്രത്തിൽ നടേശയ്യർ, ദീപക് ദേവ്, മേഘ എന്നിവർ പാടിയ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് മേഘയാണ്, പത്തനംതിട്ടയിൽ നിന്നും. മേഘ ഈ ഗാനം മണിക്കുട്ടി, നിഹാദ്, ലക്ഷ്മി എന്നിവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഗാനരചന ശരത് വയലാർ, സംഗീതം ദീപക് ദേവ്.

ഹൃദയരാഗങ്ങളിൽ ഇനി മേഘമൽഹാർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു നറു പുഷ്പം എന്നുറങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രമേഷ് നാരായൺ. ഈ ഗാനം ആവശ്യപ്പെട്ട് നിലയത്തിലേക്ക് സന്ദേശമയച്ചിരിക്കുന്നത് രേണുകയാണ്, ദേവികുളത്തു നിന്നും.

പ്രിയപ്പെട്ടവര്, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുകയാണ്. ഇന്ന് ഗാനങ്ങളാവശ്യപ്പെട്ട് സന്ദേശമയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ബിനു റോയ്.